ജ്ഞാനത്തിന് ഭാരമുണ്ടോ? പഠന സാമഗ്രികൾക്ക് ഭാരമുണ്ടാകാം. പുസ്തകത്തിന് ഭാരമുണ്ട്, അതിലെ ഉള്ളടക്കത്തിന് ഭാരമുണ്ട്, പഠനവും ഭാരമാകാം. എന്നാൽ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഭാരമാകുമോ? അറിവ് അന്വേഷണമാണ്, കണ്ടെത്തലാണ്, അവിടെ ഭാരത്തിന് സ്ഥാനമുണ്ടോ? പക്ഷേ നാം മനുഷ്യർ, അല്പജ്ഞാനം മതി, ലോകം എൻ്റെ കാൽ ചുവട്ടിലാണെന്നും എൻ്റെ വിജ്ഞാന ഭാരത്താൽ ലോകത്തെ കീഴടക്കാം എന്ന ചിന്തയാണ്. ജ്ഞാനിക്ക് ഭാരമില്ല, ഭാരമെന്ന് തോന്നുന്നത് എൻ്റെ ശിരസ്സിനാണ്. ജ്ഞാനി എന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന തലക്കനം. സംസാരം, പുഞ്ചിരി, ഇടപെടലുകൾ, മറ്റുള്ളവരെ അംഗീകരിക്കൽ, ബഹുമാനിക്കുക, ഇവയിലെല്ലാം ലുബ്ധതയുണ്ടാകും. ജ്ഞാനി എന്നാൽ ദാതാവാണ്. ഭാരരഹിതമാകണം, വിശാലമാകണം, സാധാരണത്വം ഉണ്ടാകണം, പുതിയവ കണ്ടെത്താനുള്ള അന്വേഷണത്വരയുണ്ടാകണം. അങ്ങനെയെങ്കിൽ ജ്ഞാനം ഭാരരഹിതമാകും, മനുഷ്യനെ തിരിച്ചറിയാനാകും. മനുഷ്യർ തമ്മിൽ തിരിച്ചറിയുന്നതും സ്വയം തിരിച്ചറിവുണ്ടാകുന്നതുമാണല്ലോ ഏറ്റവും വലിയ ജ്ഞാനം. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി ആലപിക്കുന്നു നിത്യാനാഥ് കൊഥേരി. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലേയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 വായനാ വസന്തം കേൾക്കാം. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ചെറുകഥ കൊമാല അവതരിപ്പിക്കുന്നു രമിത രതീഷ്. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. തുടർന്ന് വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി, ആലപിക്കുന്നത് നിത്യാനാഥ് കൊതേരി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി. ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 26. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 26 വർഷത്തിലെ 177 ദിനമാണ്. ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1987 ജൂൺ 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ജൂൺ 26 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1819 ബൈസിക്കിളിന് പേറ്റന്റ് ലഭിച്ചു. 1934 ആദ്യത്തെ പ്രായോഗിക ഹെലികോപ്റ്ററായ ഫോക്വൾഫ് FW-61 ആദ്യത്തെ പറക്കൽ. 1945 ഐക്യരാഷ്ട്ര ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ ഒപ്പുവച്ചു. കേരളത്തിലെ കഥകളി ഗായകനായ കലാമണ്ഡലം ഗംഗാധരന്റെ ജന്മദിനവും കേരളത്തിലെ ചിത്രകാരനും വൈജ്ഞാനിക സാഹിത്യകാരനും അധ്യാപകനുമായ ആർ രവീന്ദ്രനാഥിന്റെയും മലയാളത്തിലെ ആധുനിക നാടകവേദിയെ നവീകരിച്ച നാടകാചാര്യനും കവിയുമായ കാവാലം നാരായണ പണിക്കരുടെയും ചരമദിനവും ജൂൺ 26.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ.

0: സല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: വചനാമൃതം. അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും സ്വീകരിക്കരുത്. മുഹമ്മദ് നബി.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ജൂൺ 26, മിഥുനം 12, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ ഒടുവിൽ കേസെടുത്ത് അയോധ്യ പോലീസ്. VHP ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായി ടിന്നു യാദവ്, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിലാണ് കേസ്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടി. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര LPG വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. കാര്യക്ഷമമായ ആസൂത്രണവും വിതരണ മാനേജ്മെന്റും സുഗമമാക്കുന്നതിനായി വാണിജ്യ വ്യവസായ LPG ഉപഭോക്താക്കളെ സംബന്ധിച്ച സമഗ്ര വിവരശേഖരം തുടർന്നും സൂക്ഷിക്കാൻ എണ്ണക്കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. മദ്യനയം UDFന്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പാക്കൂവെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം അത് അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവില്പനയ്ക്കെതിരെ രംഗത്തുവന്ന VM സുധീരനാണ് പാർട്ടിയിൽ ഇനി ചർച്ച വേണ്ടെന്നും നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടത്. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 188 പേർ മരിച്ചു. 1520 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഭൂകമ്പമാപിനിയിൽ 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പമാണ് മേഖലയിൽ ഉണ്ടായത്. പിന്നാലെ 20-ലേറെ തുടർ ചലനങ്ങളും ഉണ്ടായി. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. വലിയ ദരിദ്ര കുടുംബങ്ങൾക്ക് പദ്ധതി കൂടുതൽ ഗുണകരമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട പരമാവധി അരി 35 കിലോഗ്രാമായി പരിമിതപ്പെടുത്തും. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ അടുത്തമാസം 1 പ്രാബല്യത്തിൽ വരും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കി നൽകുന്നതിനുമുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കി. തൽക്കാൽ സേവനത്തിന് 5000 രൂപ നൽകണം. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളെ ഭീകരരായി മുദ്രകുത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ തങ്ങളുടെ അവകാശങ്ങളും നീതിപൂർവമായ പരീക്ഷാ നടത്തിപ്പും സുരക്ഷിതമായ ഭാവിയും ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളെന്ന് വിളിക്കുന്ന നിലയിലേക്ക് താഴ്ന്നെന്നും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി ക്ലൗഡ് പശ്ചാത്തല സൗകര്യ വികസനത്തിന് $1,300 കോടി കൂടി നിക്ഷേപിക്കാൻ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ. ഡിസംബറിൽ പ്രഖ്യാപിച്ച $3,500 കോടി പുറമെയാണിതെന്ന് ആമസോൺ CEO ആൻഡി ജാസി വ്യക്തമാക്കി. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US ചൊവ്വാഴ്ചയോടെ പുനരാരംഭിച്ചേക്കുമെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അറിയിച്ചു. സംസ്ഥാനത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന മയക്കുമരുന്ന് കേസുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി ഭരണവിഭാഗത്തോടാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് CJ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയാണ് കേരളത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സമിതി അംഗമായിരുന്ന TR ശിവരാജിനെ ഏകപക്ഷീയമായി മാറ്റിയതിൽ സംസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശനും കുടുംബവും ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. പുനർസത്യപ്രതിജ്ഞയിൽ ചട്ടം ലംഘിച്ച മേയർ VV രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നടത്തിയ സമരത്തിൽ സംഘർഷം. 10 കൗൺസിലർമാർക്ക് പരിക്കേറ്റു. ഹൈക്കോടതി വിധിയെ തുടർന്ന് പുനർസത്യപ്രതിജ്ഞ നടത്തിയതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് മേയറുടെ ചേംബർ ഉപരോധിച്ചത്. കാപ്പാക്കേസിൽ ജയിലിലായ R സുഗതനെ കോർപ്പറേഷൻ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷന് മുന്നിൽ LDF അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടരുകയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി ആവശ്യപ്പെട്ടതിന് മുഖ്യമന്ത്രി അവഹേളിക്കും വിധം സംസാരിച്ചതായി കുട്ടനാട് MLA റിജി ചെറിയാൻ. പ്രശ്നം പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച സബ്മിഷനിലൂടെയാണ് റിജി ചെറിയാൻ വള്ളംകളിക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത്. ഇതിന് മുഖ്യമന്ത്രി VD സതീശൻ പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് മറുപടി നൽകി. മറുപടിക്ക് ശേഷമിരുന്ന മുഖ്യമന്ത്രി ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് അടുത്തയാളോട് പറഞ്ഞു. ഇത് സഭാ TVയുടെ മൈക്കിലൂടെ തത്സമയം പുറത്താവുകയും ചെയ്തു. ഇതോടെയാണ് റിജി ചെറിയാൻ പ്രതികരിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് തിങ്കളാഴ്ച നേരിട്ട് ചോദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരിട്ടി നഗരത്തിലെ ഗതാഗതം പരിഷ്കരിക്കാനുള്ള നടപടികൾ നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും പോലീസും തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ പാർക്കിംഗ് മേഖല നിശ്ചയിക്കുന്നതിനും നിലവിലുള്ള സംവിധാനം മാറ്റുന്നതിനും മറ്റുമായി നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരികൾ, മോട്ടോർ ട്രേഡ് യൂണിയൻ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംഘം സംയുക്ത പരിശോധന നടത്തി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. നിരവധി ഭൂവുടമകളുടെ ഭൂമി ഒന്നായി ചേർന്ന് ഡിജിറ്റൽ സർവേ നടത്തിയപ്പോഴാണ് വ്യക്തിഗത സർവേ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നികുതി സ്വീകരിക്കാത്തത്. തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ 125 പോയിന്റുമായി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് മുന്നിൽ, 110 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജ് 2nd സ്ഥാനത്തും 96 പോയിന്റുമായി തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക് കോളേജ് 3rd സ്ഥാനത്തുമാണ്. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ചെയ്ത് നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. AI സാക്ഷരതയിൽ ജില്ലയിൽ 1st ആകാനൊരുങ്ങി തില്ലങ്കേരി പഞ്ചായത്ത്. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും AI സാക്ഷരരാക്കുന്ന ഒന്നിക്കാം, AI സാക്ഷരതയിൽ ഒന്നിക്കാം എന്ന ആശയവുമായി പഞ്ചായത്ത് തയ്യാറാക്കിയ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടക്കം കുറിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും സാങ്കേതിക വിദ്യയിലെ മാറ്റത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ജില്ലയെ മയക്കുമരുന്ന് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് വിപുലമായി നടക്കും. ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ്, സാമൂഹ്യനീതി, ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ. തലശ്ശേരി നഗരസഭയിൽ 12 വയസ്സുകാരന് ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കൊളശ്ശേരി നഗരാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ 3-0 പരാജയപ്പെടുത്തി സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. മറ്റൊരു മത്സരത്തിൽ ഹെയ്ത്തിയെ 4-2 മൊറോക്കോ പരാജയപ്പെടുത്തി. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ആദ്യമായി നോക്കൌട്ടിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെ ഏകപക്ഷീയമായ 3 പരാജയപ്പെടുത്തി ആതിഥേയരായ മെക്സിക്കോയും നോക്കൌട്ടിലെത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 5 ജയം നേടി ഇന്ത്യ. അവസാന പൂൾ എ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ ഏകപക്ഷീയമായ പോരാട്ടത്തിൽ കീഴടക്കി. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക എ ടീമുകൾ തമ്മിലുള്ള അനൌദ്യോഗിക ടെസ്റ്റിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 നഷ്ടത്തിൽ 333 റൺസ് നേടി. ഓപ്പണർ സായ് സുദർശന് സെഞ്ചുറി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 5 തോൽപ്പിച്ച് ഇന്ത്യ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ശകുന്തള രവീന്ദ്രന്റെ വരികൾക്ക് ഹരീഷ് നമ്പ്യാർ ഈണം പകർന്ന് ജ്യോത്സ്ന രാധാകൃഷ്ണൻ ആലപിച്ച് ഗാനം ഓടക്കുഴലൂതി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം, സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം, സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ എൽ പി ജി വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st place ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd മത്സരത്തിൽ ഇക്വഡോർ 1-2 ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2nd minute തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9th minute മറുപടി നൽകി. തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77th minute ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത 2 മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 നിക്കോളസ് പെപ്പയുടെ 2 ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94th ജന്മവാർഷിക സ്മൃതിദിനമായ July 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. प्रधानमन्त्री श्री नरेन्द्र मोदी ह्यः नवदिल्ल्यां संयुक्त राष्ट्र संघस्य महासचिवस्य वित्तीय स्वास्थ्यस्य विशेषाधिवक्त्रा नीदरलैंड देशस्य राज्ञा मैक्सिमा इत्यनया सह मिलितवान्. सामाजिक माध्यम सन्देशे श्रीमोदिना उक्तं यत् भारतस्य डिजिटल क्रान्तिः वित्तीय सेवानां सारल्यं कृत्वा कथं सामान्य जनानां जीवनस्य सुगमतां वर्धयति, जनान् सशक्तञ्च करोति इत्यस्मिन् विषये द्वयोः मध्ये चर्चा अभवत्. प्रधानमन्त्री श्रीनरेन्द्रमोदी श्वः आरभ्य 29 दिनाङ्कपर्यन्तं सेशल्स् देशस्य राजनैतिक यात्रायां भविष्यति. सः तत्र सेशल्स् देशस्य राष्ट्रिय दिवसस्य स्वर्णजयन्ती उत्सवे अतिथिरूपेण भागं ग्रहीष्यति. इतः पूर्वं प्रधानमन्त्रिणा 15-2000 वर्षे सेशल्स् देशस्य भ्रमणं कृतमासीत्. विदेशमन्त्रालयेन विज्ञप्तौ उक्तं यत् भारतीय रक्षाबलानां एकं दलं भारतीय नौसेनायाः 2 नौकाभ्यां सह उत्सवे भागं गृह्णीयात्. यात्रा समये प्रधानमन्त्री सेशल्स् देशस्य राष्ट्रपतिना डॉ पैट्रिक हर्मिनी इत्यनेन सह वार्तालापं करिष्यति, द्विपक्षीय सहकार्यस्य सम्पूर्ण समीक्षां करिष्यति, अथ च परस्पर हितस्य क्षेत्रीय अन्ताराष्ट्रिय विषयेषु च विचाराणाम् आदान प्रदानं करिष्यति. प्रधानमन्त्री सेशल्स् देशस्य राष्ट्रिय सभायाः सम्बोधनं च करिष्यति. प्रवासी भारतीयैः सहापि संवादं करिष्यति. केन्द्रीय गृहमन्त्री अमितशाहः अद्य नवदिल्ल्यां नार्को समन्वय केन्द्रे 10th संगोष्ठ्याः अध्यक्षतां करिष्यति. मादकद्रव्य नियन्त्रण अभिकरणद्वारा आयोजिते अस्मिन् सत्रे केन्द्रीय मन्त्रालयानां राज्य सर्वकाराणां मादकद्रव्य विधि प्रवर्तन संस्थानां च प्रतिनिधयः एकत्रिताः भविष्यन्ति, येन देशे सर्वत्र मादकद्रव्य व्यापारस्य मादकद्रव्यस्य दुरुपयोगस्य च निवारणार्थं प्रयत्नानां समीक्षायाः सुदृढीकरणञ्च भविष्यति. अस्मिन् अवसरे श्रीशाहः मादकद्रव्य नियन्त्रण विषयम् अग्रिम कार्ययोजना प्रतिवेदनञ्च विमोचयिष्यति. वाणिज्य उद्योगमन्त्री पीयूष गोयलः अवदत् यत् भारत यूके व्यापक आर्थिक व्यापार सन्धिः वैश्विक अर्थव्यवस्थायाः समर्थनाय बलगुणकस्य कार्यं करिष्यति. ह्यः लंदन नगरे भारत वैश्विक मंचस्य यूके भारत सप्ताहं संबोधयन् श्री गोयलः अवदत् यत् यूनाइटेड किंगडम्स देशेन सह कृत मुक्त व्यापार संधिः अद्यावधि भारतस्य सर्वाधिक व्यापक संधिः वर्तते. अस्मिन् मासे 21 आयोजितायाः नीट यूजी पुनः परीक्षायाः अस्थायी उत्तरकुञ्जीनां दर्शनार्थं प्रश्नान् आह्वानं कर्तुं च राष्ट्रिय परीक्षण संस्थायाः गवाक्षम् उद्घाटितं वर्तते. एनटीए इत्यनेन घोषितं यत् उत्तरकुञ्जिका www.neet.nta.in इत्यत्र उपलभ्यते. छात्राः अस्य मासस्य 28 प्रतिप्रश्नं 200 रूप्यकशुल्कं दत्त्वा प्रश्नान् आह्वानं कर्तुं शक्नुवन्ति. यदि आह्वानं स्वीकृतं भवति तर्हि एतत् शुल्कं पूर्णतया प्रतिदेयं वर्तते. सर्वकारेण औद्योगिक व्यापारिक द्रव अनिल इन्धनस्य आपूर्ति विषये सर्वाणि क्षेत्रीय प्रतिबन्धनानि दूरीकृत्य पश्चिम एशिया संकटात् पूर्वं प्रचलित स्तरं यावत् आपूर्तिं पुनः स्थापितं वर्तते. वेनेजुएला देशस्य कार्यवाहक राष्ट्रपतिः जॉर्ज रोड्रिगेज़ घोषितवान् यत् द्वयोः शक्तिशाली भूकम्पयोः मध्ये मृतानां संख्या 88+100 अभवत्. सहस्रशः जनाः घातिताः, 200+ जनाः अद्यापि भूकम्पग्रस्ते प्रदेशे एव परिलग्नाः सन्ति. इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷനിൽ നിന്ന് സഹായധനം കൈപ്പറ്റുന്ന ആചാരസ്ഥാനികർ, കോലധാരികൾ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കാൻ നീലേശ്വരത്തുള്ള ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ജൂലൈ 7 മുൻപ് നേരിട്ട് ഹാജരാകണം. ക്ഷേത്ര ഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് അനുവദിച്ച തിരിച്ചറിയൽ കാർഡും അതിന്റെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ കരുതണം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ അധീനതയിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കോളേജ് സ്പോർട്സ് അക്കാദമികളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PG തലത്തിൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഇതിനുള്ള സെലക്ഷൻ ഈ മാസം 30 രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0471-2330-167 എന്ന നമ്പറിൽ. ടൂറിസം വകുപ്പിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ തലശ്ശേരിയിൽ ഡിപ്ലോമ PG ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം, 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾക്ക് ബിരുദമാണ് യോഗ്യത. 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ മൾട്ടി സ്റ്റിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ് കോഴ്സിന് +2 ആണ് യോഗ്യത. അപേക്ഷാ ഫോറം www.kidseju.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 0490-2344-419. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ തലശ്ശേരി ചൊക്ലിയിലുള്ള ന്യൂനപക്ഷ പരിശീലന കേന്ദ്രത്തിൽ 6 സൗജന്യ PSC പരിശീലനം നൽകുന്നു. ജൂലൈയിൽ തുടങ്ങുന്ന ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. ഈ മാസം 30 കേന്ദ്രത്തിൽ നേരിട്ട് അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9656-3070-760. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ തസ്തികകളിലേക്ക് ഈ മാസം 28, ജൂലൈ 11, ജൂലൈ 19, ജൂലൈ 26, ഓഗസ്റ്റ് 8-16 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. IHRD കീഴിൽ പട്ടുവം കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് ജൂലൈ 1 രാവിലെ 10:30 അഭിമുഖം നടക്കും. ഹിന്ദി അധ്യാപകർക്കുള്ള അഭിമുഖം ജൂലൈ 1 ഉച്ചയ്ക്ക് 2 നടക്കും. ഫോൺ നമ്പർ 8547-00-5048. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വനിതാ ഹോസ്റ്റലുകളിൽ റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിൽ 1 നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസ വേതനം 21,000 രൂപ, അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. 25-50 മധ്യേ പ്രായമുള്ള ഹോസ്റ്റലിൽ താമസിക്കുവാൻ സന്നദ്ധരായ സ്ത്രീകളെയാണ് പരിഗണിക്കുന്നത്. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം SOADA3@MGU.AC.IN എന്ന ഇമെയിൽ വിലാസത്തിൽ ജൂലൈ 3 അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0481-2733-240. MG സർവകലാശാല 2026-27 അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്ട് ബോട്ടണി, ബയോളജി, കെമിസ്ട്രി എന്നീ തസ്തികകളിലേക്ക് ഇന്ന് നടത്താനിരുന്ന അഭിമുഖങ്ങൾ മാറ്റിവെച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ഭാഷാ അധ്യാപകർ അറബിക്ക് UPSC കാറ്റഗറി നമ്പർ 186/2024 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി. വേങ്ങാട് EK നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് സീനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 4:11. മണത്തന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബസ് ഡ്രൈവറുടെ ഒഴിവുണ്ട്. അഭിമുഖം 2:00. പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൈമറി വിഭാഗം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 4:30 സ്കൂൾ ഓഫീസിൽ. ഫോൺ നമ്പർ 9744839056. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീങ്കുന്നിൽ LP വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. 0497-2743-642 എന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി കേൾക്കാം നാട്ടുവിശേഷം. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസിനുകൾക്കുള്ള പുരസ്കാരങ്ങൾ ഈ മാസം 30 രാവിലെ 10:15 താവക്കര ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു വിതരണം ചെയ്യും. ഡ്രഗ് ഫ്രീ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം ടിയോമോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് പോലീസ് സഭാഹാളിൽ KK സുധാകരൻ NB നിർവഹിക്കും. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന നൃത്തോത്സവത്തിന്റെ ഭാഗമായുള്ള കരോക്കെ ഗാനാലാപന മത്സരം ഈ മാസം 28 രാവിലെ 10 മണിക്ക് കണ്ണൂർ മഹാത്മാമന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കും. സിംഗിൾ ഗ്രൂപ്പ് ഇനത്തിൽ മത്സരമുണ്ടാകും. 15 വയസ്സുവരെ, 16 മുതൽ 25 വയസ്സുവരെ, 25 മുകളിൽ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. ഫോൺ നമ്പർ 9447-3736. കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശാസ്തപ്പന്റെ ഇടവെള്ളാട്ടം, ഗുളികന് കലശം, തേങ്ങമുട്ട് എന്നിവയുണ്ടാകും. തുടർന്ന് പ്രസാദ സദ്യ. വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് വെള്ളാട്ടവും 6:30 തിറയും ഉണ്ടാകും. ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ TVK കുറുപ്പ് സ്മാരക യുവ കവിതാ പുരസ്കാര സമർപ്പണം മറ്റന്നാൾ വൈകിട്ട് 4 മണിക്ക് മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
8: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
9: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
3: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരനിലെ കർഷകന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരുടെ ജന്മികളായ നീലത്തോട്ടക്കാരുടെ പേരിൽ അവർക്കുള്ള ആക്ഷേപങ്ങളെ മനസ്സിലാക്കുകയുമായിരുന്നു എൻ്റെ കാര്യം. ഇതിന് അനേകായിരം കൃഷിക്കാരെ കാണേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപായി തോട്ടക്കാരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൻ്റെ സ്ഥിതി അറിയുന്നതും ഡിവിഷൻ കമ്മീഷണറെ കാണുന്നതും അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അപേക്ഷ പ്രകാരം രണ്ട് കൂട്ടരും എനിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. ഞാൻ ഒരു അന്യനാണെന്നും തോട്ടക്കാരും അവരുടെ കുടിയാന്മാരും തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടുവാൻ എനിക്ക് ആവശ്യമില്ലെന്നും തോട്ടക്കാരുടെ സംഘം സെക്രട്ടറി എന്നോട് തുറന്നു പറഞ്ഞു. എനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ ഒരു അന്യനായി ഞാൻ കരുതുന്നില്ലെന്നും കുടിയാന്മാർ ആവശ്യപ്പെട്ടാൽ അവരുടെ സ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാൻ എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ടെന്നും ഞാൻ മര്യാദയോടെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ കമ്മീഷണറെയും കണ്ടു. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്താൻ മുതിരുകയും തൽക്ഷണം തിരുഹൂത്ത് വിട്ടുപോകാൻ എന്നെ ഉപദേശിക്കുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ എൻ്റെ സഹപ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തി. ഇനി മുന്നോട്ടുള്ള എൻ്റെ പ്രവൃത്തിയെ ഗവൺമെൻറ് തടയുവാനിടയുണ്ടെന്നും ഞാൻ വിചാരിച്ചതിലും മുമ്പേ ജയിലിൽ പോകേണ്ടി വരുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. എന്നെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം അത് മോത്തിഹാരിയിലോ ബേത്തിയയിലോ വെച്ചാകുന്നത് നന്നായിരിക്കുമെന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഴിയുന്ന വേഗത്തിൽ ആ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണെന്ന് കണ്ടു. ചമ്പാരൻ തിർഹുത്ത് ഡിവിഷനിലെ ഒരു ജില്ലയും മോത്തിഹരി അതിൻ്റെ തലസ്ഥാനവുമാണ്. രാജകുമാർ ശുക്ലയുടെ സ്ഥലം ബേത്തിയയ്ക്കടുത്തായിരുന്നു. അതിന് സമീപമുള്ള കോഠികളിലെ കുടിയാന്മാർ ആ ജില്ലയിൽ വെച്ച് ഏറ്റവും ദരിദ്രരായിരുന്നു. അവരെ ഞാൻ കാണണമെന്ന് രാജകുമാർ ശുക്ലക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ഔത്സുക്യം എനിക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ എൻ്റെ സഹപ്രവർത്തകന്മാരോടുകൂടി മോത്തിഹാരിക്ക് പുറപ്പെട്ടു. ബാബു ഗോരഖ് പ്രസാദ് ഞങ്ങളെ തൻ്റെ ഗൃഹത്തിൽ താമസിപ്പിച്ചു. ആ ഭവനം ആകപ്പാടെ ഒരു സത്രമായിത്തീർന്നു. ഞങ്ങളെല്ലാവർക്കും കൂടി അവിടെ സ്ഥലവും കഷ്ടിയായിരുന്നു. അന്ന് തന്നെ മോത്തിഹാരിയിൽ നിന്ന് ഏകദേശം 5 നാഴിക ദൂരത്ത് ഒരു കുടിയാന് ദ്രോഹമേൽക്കേണ്ടി വന്നതായി ഞങ്ങൾ കേട്ടു. ഞാൻ പിറ്റേന്നു രാവിലെ ബാബു ധരണീധര പ്രസാദോടുകൂടി അയാളെ ചെന്ന് കാണേണ്ടതാണെന്ന് തീർച്ചപ്പെടുത്തിയ പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ആനപ്പുറത്ത് പുറപ്പെട്ടു. ഗുജറാത്തിൽ കാളവണ്ടി എന്ന പോലെ ചമ്പാനനിൽ ആന ഏകദേശം അത്ര സാധാരണമാണ്. ഞങ്ങൾ കഷ്ടിച്ച് പകുതി വഴി പോയപ്പോഴേക്കും പോലീസ് സൂപ്രണ്ടിൻ്റെ ഒരാൾ ഞങ്ങളുടെ ഒപ്പം എത്തി. സൂപ്രണ്ട് എനിക്ക് സലാം ചൊല്ലി അയച്ചിരിക്കുന്നതായി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുവാൻ ധരണീധര ബാബുവിനെ വിട്ടു. ഞാൻ സൂപ്രണ്ടിൻ്റെ ആൾ കൂലിക്ക് കൊണ്ടുവന്നിരുന്ന വണ്ടിയിൽ കയറി. അയാൾ പിന്നീട് ഞാൻ ചമ്പാരൻ വിട്ടുപോയിക്കൊള്ളണമെന്ന് എനിക്ക് ഒരു കൽപ്പന നടത്തുകയും എന്നെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ മേൽ കൽപ്പന നടത്തിയതായി ഒപ്പിട്ടു തരാൻ അയാൾ ആവശ്യപ്പെട്ടു. ഞാൻ ആ കൽപ്പന അനുസരിക്കാൻ വിചാരിക്കുന്നില്ലെന്നും എൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നതുവരെ ചമ്പാരൻ വിടുവാൻ ഭാവമില്ലെന്നും ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ചമ്പാരൻ വിടുവാനുള്ള കൽപ്പന ലംഘിച്ചുവെന്നതിന് പിറ്റേന്ന് കേസ് വിചാരണയ്ക്ക് ഹാജരാകുവാൻ എനിക്ക് സമൻസ് കിട്ടി. അന്ന് രാത്രി മുഴുവനും ഞാൻ എഴുത്തുകൾ എഴുതിയും ബാബു വ്രജകിശോര പ്രസാദിന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയും ഉറക്കൊഴിച്ചിരുന്നു. എനിക്കുള്ള കൽപ്പനയുടെയും സമൻസിൻ്റെയും വർത്തമാനം കാട്ടുതീ പോലെ പരന്നു. മോത്തിഹാരിയിൽ അന്ന് കാണാറായ കാഴ്ച ആശ്ചര്യകരമായിരുന്നു എന്നാണ് കേട്ടത്. ഗോരഖ് ബാബുവിൻ്റെ വീടും കോടതിമുറിയും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞൊഴുകി. ഭാഗ്യവശാൽ എൻ്റെ പ്രവൃത്തിയെല്ലാം ഞാൻ രാത്രിയിൽ തന്നെ തീർത്തിരുന്നതിനാൽ ഇപ്പോൾ ജനസമൂഹവുമായി വേണ്ടുന്ന വിധം ഇടപെടുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ സഹപ്രവർത്തകന്മാരെ കൊണ്ട് വലിയ ഉപകാരമുണ്ടായി. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ അനുഗമിച്ചിരുന്ന ജനസമൂഹത്തെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. കലക്ടർ, മജിസ്ട്രേറ്റ്, പോലീസ് സൂപ്രണ്ട് എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഞാനും തമ്മിൽ ഒരുവിധം മൈത്രിയുള്ളതായി വന്നു. എനിക്ക് നടത്തിയ കൽപ്പനകളെ നിയമപ്രകാരം എതിർക്കാമായിരുന്നു. എന്നാൽ ഞാൻ അവയെല്ലാം സ്വീകരിച്ചു എന്ന് തന്നെയല്ല, ഉദ്യോഗസ്ഥന്മാരുടെ നേരെയുള്ള എൻ്റെ പെരുമാറ്റം മര്യാദയിലുമായിരുന്നു. അവരെ സ്വന്തം നിലയിൽ ധിക്കരിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അവരുടെ കൽപ്പനകളെ സമാധാനപൂർവ്വം ലംഘിക്കുവാനാണ് ഞാൻ ഭാവിച്ചിരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ മനസ്സിന് ആശ്വാസമായി. അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ എൻ്റെയും സഹപ്രവർത്തകന്മാരുടെയും സഹായത്തെ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ തങ്ങളുടെ അധികാരത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നതിന് അത് അവർക്കൊരു സ്പഷ്ടമായ ദൃഷ്ടാന്തമായിരുന്നു. ശിക്ഷയെക്കുറിച്ചുള്ള എല്ലാ ഭയവും ജനങ്ങൾ തൽക്കാലം വെടിഞ്ഞിരുന്നു. അവരുടെ പുതിയ മിത്രത്തിൻ്റെ പ്രേമശക്തിക്ക് അവർ വഴിപ്പെട്ടു. ചമ്പാരനിൽ എന്നെ ആരും അറിഞ്ഞിരുന്നില്ലെന്ന് ഓർക്കേണ്ടതുണ്ട്. ഗംഗാനദിയുടെ തീരത്തുനിന്ന് എത്രയോ വടക്ക് നേപ്പാളിന് വളരെ അടുത്ത് ഹിമാലയത്തിന് താഴെ കിടക്കുന്ന ചമ്പാരൻ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് അകന്നു കിടക്കുകയാണ്. ആ ഭാഗങ്ങളിൽ കോൺഗ്രസിനെ പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. കോൺഗ്രസിൻ്റെ പേര് കേട്ടിട്ടുള്ളവർ അതിൽ ചേരുവാനും അതിൻ്റെ പേരുച്ചരിക്കുവാൻ തന്നെയും ഭയപ്പെട്ടിരുന്നു. ഇപ്പോഴാകട്ടെ കോൺഗ്രസും അതിലെ അംഗങ്ങളും കോൺഗ്രസിൻ്റെ പേരിലല്ലെങ്കിലും അതിനേക്കാളും യഥാർത്ഥതരമായൊരു ഭാവത്തിൽ ഈ പ്രദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം കോൺഗ്രസിൻ്റെ പേരിൽ യാതൊന്നും പ്രവർത്തിക്കേണ്ട എന്ന് തീർച്ചപ്പെടുത്തി. ഞങ്ങൾ പേരിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല, പ്രവൃത്തിയിലായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. കോൺഗ്രസിൻ്റെ പേര് ഗവൺമെൻറ്റിനും അവരെ നിയന്ത്രിച്ചിരുന്ന തോട്ടക്കാർക്കും കേട്ടുകൂടായിരുന്നു. അവർക്ക് കോൺഗ്രസ് എന്നത് വക്കീൽമാരുടെ കുതർക്കങ്ങൾക്കും നിയമദുർവ്യാഖ്യാനം വഴിക്ക് നിയമത്തിൻ്റെ ബാധയിൽ നിന്ന് ഒഴിഞ്ഞുചാടുന്ന സമ്പ്രദായത്തിനും ഒരു പര്യായമായിരുന്നു എന്ന് മാത്രമല്ല, ബോംബിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഗൂഢതന്ത്രത്തിൻ്റെയും കാപട്യത്തിൻ്റെയും പര്യായമായിരുന്നു. അവരിരു കൂട്ടരുടെയും വ്യാമോഹം ഞങ്ങൾക്ക് അകറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പേര് പറയേണ്ട എന്നും കോൺഗ്രസ് എന്ന സ്ഥാപനത്തെ കർഷകർക്ക് പരിചയപ്പെടുത്തേണ്ട എന്നും

0: ായി മിത്രങ്ങളായിരുന്നുവെന്ന് തോന്നുമാറ് സ്വീകരിച്ചു. കർഷകന്മാരുമായുള്ള ഈ സമാഗമത്തിൽ ഞാൻ ഈശ്വരനെയും അഹിംസയെയും സത്യത്തെയും മുഖത്തോടെ മുഖം ദർശിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല, അക്ഷരം പ്രതി സത്യമാകുന്നു. ഈ അനുഭൂതിക്ക് എൻ്റെ അവകാശം ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള എൻ്റെ പ്രേമമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കാണുന്നു. ഈ പ്രേമമാകട്ടെ അഹിംസയിലുള്ള എൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു രൂപം മാത്രവുമാണ്. ചമ്പാരനിൽ കഴിച്ച ആ ദിവസം എൻ്റെ ജീവദശയിൽ മറക്കുവാനാവാത്തൊരു സംഭവമാണ്. അത് അവിടുത്തെ കർഷകന്മാർക്കും എനിക്കും ഒരുപോലെ അത്യുത്സവകരമായ ഒരു ദിവസവുമായിരുന്നു. നിയമപ്രകാരം കോടതിയിൽ എൻ്റെ വിചാരണയാണ് നടക്കാനുണ്ടായിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥിതിയുടെ ഒരു വിചാരണഘട്ടമായിരുന്നു. കമ്മീഷണർ എന്നെ പിടിക്കുവാൻ പരത്തിയ വലയിൽ ഗവൺമെൻറ്റാണ് കുടുങ്ങിയത്.
1: ഗാന്ധി ഗീതം.

പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ആരോഗ്യശാസ്ത്രത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും തത്വങ്ങൾ നാം പഠിച്ച് അവയെയും ശരിയായ ശരീരപോഷണം സംബന്ധിച്ച നിയമങ്ങളെയും അനുസരിച്ച് ജീവിക്കുകയെന്നതാണ് പ്രകൃതി ചികിത്സയുടെ സാരം. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ വൈദ്യനായി തീരുന്നു. ജീവിക്കുന്നതിന് മാത്രം ഭക്ഷിക്കുകയും മണ്ണ്, വെള്ളം, ആകാശം, സൂര്യൻ, വായു എന്നീ അഞ്ച് ശക്തികളുടെ സ്നേഹിതനായിരിക്കുകയും ഇവയുടെയെല്ലാം സ്രഷ്ടാവായ ഈശ്വരൻ്റെ ദാസനായിരിക്കുകയും ചെയ്യുന്ന ഒരുവൻ വീണുപോകേണ്ട കാര്യമില്ല. വീണുപോകുകയാണെങ്കിൽ ഈശ്വരനിൽ വിശ്വസിച്ച് അവൻ ശാന്തനായിരിക്കുകയും ആവശ്യമെങ്കിൽ സമാധാനത്തോടെ മരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഗ്രാമത്തിലെ വയലുകളിൽ എന്തെങ്കിലും ഔഷധച്ചെടികളുണ്ടെങ്കിൽ അവൻ അതുപയോഗിക്കും. കോടിക്കണക്കിന് ആളുകൾ പിറുവിറുപ്പ് കൂടാതെ ഇങ്ങനെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവർ ഒരു ഡോക്ടറെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അഭിമുഖമായി ഒരിക്കലും കണ്ടിരിക്കുകയുമില്ല. നാം യഥാർത്ഥത്തിൽ ഗ്രാമീണ മനോഭാവമുള്ളവരായിരിക്കട്ടെ. ഗ്രാമീണ ശിശുക്കളും പ്രായം ചെന്നവരും നമ്മുടെ അടുത്തേക്ക് വരുന്നു. സത്യസന്ധമായി ജീവിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കവരെ പഠിപ്പിക്കാം. 99% സുഖക്കേടുകളും ശുചിത്വമില്ലായ്മയിൽ നിന്നും തെറ്റായ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ആഹാരമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് വിഷഗുരന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 99% ജീവിക്കുന്നതിനുള്ള രീതി നാം പഠിപ്പിക്കുമെങ്കിൽ ആ 1% നമുക്ക് വിസ്മരിക്കാം. അവരെ നോക്കുന്നതിന് മനുഷ്യസ്നേഹിയായ ഒരു വിഷഗുരനെ കണ്ടുപിടിക്കാം. നാം അവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ഇന്ന് ശുദ്ധജലം, നല്ല മണ്ണ്, ശുദ്ധവായു ഇവയെല്ലാം നമുക്ക് അജ്ഞാതമാണ്. ബഹിരാകാശത്തിൻ്റെയും സൂര്യൻ്റെയും വിലമതിക്കാനാവാത്ത മൂല്യം നാം അറിയുന്നില്ല. ഈ 5 ശക്തികളെ നാം ഉപയോഗിക്കുകയും ശരിയായതും സമീകൃതവുമായ ആഹാരം കഴിക്കുകയും ചെയ്താൽ യുഗങ്ങളുടെ ജോലി നാം ചെയ്തു കഴിഞ്ഞിരിക്കും. ഈ അറിവ് സമ്പാദിക്കുന്നതിന് നമുക്ക് ബിരുദങ്ങളോ കോടിക്കണക്കിന് പണമോ ആവശ്യമില്ല. ഈശ്വരനിലുള്ള സജീവമായ വിശ്വാസവും സേവനത്തിനുള്ള അത്യുത്സാഹവും പ്രകൃതിയുടെ ശക്തികളുമായുള്ള പരിചയവും ആഹാരക്രമബോധവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. പള്ളിക്കൂടങ്ങളിലോ കലാശാലകളിലോ സമയം വ്യർത്ഥമാക്കാതെ തന്നെ ഇവയെല്ലാം സമ്പാദിക്കാം.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനമാരം.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
3: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26

0: 2016 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ എൻസിപി മേഖല ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽപിജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര എൽപിജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് എൽപിജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽപിജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽപിജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
1: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വെ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 ബാക്കി നിൽക്കെ 5 നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോർ

സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനാ വസന്തത്തിലേക്ക് സ്നേഹസ്വാഗതം. വായനാ വസന്തത്തിൽ ഇന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കൊമാല എന്ന ചെറുകഥ കേൾക്കാം. അവതരണം രമിത രതീഷ്.
1: കടബാധ്യത മൂലം ഈ വരുന്ന ആഗസ്റ്റ് 15 പുലർച്ചെ 12 കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന ബോർഡ് സ്വന്തം വീടിനു മുന്നിൽ എഴുതിവെച്ച് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ 45-കാരനാണ് കുണ്ടൂർ വിശ്വൻ. ഈ പരസ്യപ്രഖ്യാപനം വർത്തമാന കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ അസമത്വങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ്. വിശ്വൻ സകുടുംബം മരിക്കുമോ ഇല്ലയോ? നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിശ്വൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഇന്ത്യയുടെ 59-ാം സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരം വിചിത്രമായ ഒരു ഭീഷണി യാഥാർത്ഥ്യമായി തീർന്നാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? ഇതിൽ ആരാണ് കുറ്റക്കാർ? വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കോ? അതോ 50,000 രൂപ കടമെടുക്കാൻ വിശ്വനെ ജാമ്യം നിർത്തിയ ശേഷം മുങ്ങിയ അയാളുടെ പ്രിയ സുഹൃത്ത് വെള്ളൂർ കിഴക്ക് സർവേ നമ്പർ 1256/83 താമസിക്കും കുഞ്ഞാമൻ മകൻ സുധാകരനോ? കേരളം ഉറ്റുനോക്കുന്ന ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനു വേണ്ടി പ്രമുഖ മനഃശാസ്ത്രജ്ഞനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ സി നന്ദകുമാർ, വെള്ളൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോവിലെ ഉദ്യോഗസ്ഥൻ അലക്സ് പുന്നൂസ് എന്നിവർ നമ്മോടൊപ്പം സ്റ്റുഡിയോവിലും, വിശ്വൻ കുണ്ടൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം എന്നിവർ ടെലിഫോൺ ലൈനിലുമുണ്ട്. ന്യൂസ് ടൈം തുടരുന്നു. അതിനു മുമ്പ് ഒരിടവേള. നിങ്ങളുടെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും. മൂലൂർ ടവേഴ്സ് ആൻഡ് റെസിഡൻസി, ബെറ്റർ ലൊക്കേഷൻസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ക്രിയേഷൻസ് ഫോർ ജനറേഷൻസ്. ന്യൂസ് ടൈം തുടരുന്നു. ശ്രീ വിശ്വൻ കുണ്ടൂർ, കേൾക്കാമോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ വിശ്വനാണ്, കുണ്ടൂരിൽ നിന്നാണ്. ആ വിശ്വൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഭാര്യയും 2 പെൺപിള്ളേരുമാ. തിന്നാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ 7.5 സെന്റും വീടും. തേച്ചിട്ടില്ല. വാർക്കപ്പണി ഒപ്പിച്ച് കഴിഞ്ഞ തുലാത്തിൽ കയറിക്കൂടിയതാ. ഇത് ബാങ്ക് കൊണ്ടുപോയാൽ പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. വിശ്വൻ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു കടക്കിണിയിൽ പെട്ടത്? പെട്ടതല്ല, പെടുത്തിയതാ. എന്റെ കൂട്ടുകാരൻ സുധാകരൻ. 2 കൊല്ലം മുമ്പ് ഞാൻ കുടുംബത്തോടൊപ്പം കുണ്ടൂരേക്ക് സ്ഥലം മാറിപ്പോയത്. 8-ാം ക്ലാസ് വരെ വെള്ളൂർ ഗവൺമെന്റ് സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ ഞങ്ങൾ. പരോപകാരമേ പുണ്യം എന്നെല്ലാം പൊതുവാൾമാഷ് പഠിപ്പിച്ചത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഒരു ദിവസം കാലത്ത് വീട്ടിൽ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് 1-ാം ജാമ്യക്കാരൻ്റെ നേരെ ഒപ്പും സംഘടിപ്പിച്ച് പോകുമ്പോൾ എൻ്റെ കൈവെള്ളയിൽ ഞെക്കി അവൻ പറഞ്ഞതും ഇതേ വാചകം തന്നെ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഈ സഹായം ഞാൻ മറക്കൂല വിശ്വാ. സുധാകരൻ കണ്ണുകൾ തുടച്ചു. എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കാൻ മറക്കരുത്. 3 കൊല്ലം കഴിഞ്ഞ് 50,000 മുതലും പലിശയും കൂട്ടി ഒരു ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 2 പെൺകുട്ടികളാ, നീ ഞങ്ങളെ പെരുവഴിയിലാക്കിയോ സുധാകരാ? ശരി, വിശ്വൻ വീണ്ടും ബന്ധപ്പെടാം. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വെള്ളൂർ സഹായ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ നായർ, നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബാങ്ക് കാരണം നിരപരാധിയായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾക്ക് സഹകരണ ബാങ്ക് ആക്ട് പ്രകാരമേ പ്രവർത്തിക്കാൻ കഴിയൂ. സുധാകരനാണ് ലോൺ എടുത്തത്. അയാൾ തിരിച്ചടയ്ക്കാത്ത പക്ഷം മുതലും പലിശയും ചേർത്ത് 90,345 രൂപ 1-ാം ജാമ്യക്കാരൻ തിരിച്ചടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വിശ്വന്റെ വീടും പറമ്പും ജപ്തി ചെയ്യുകയല്ലാതെ ബാങ്കിന് വേറെ നിർവാഹമില്ല. ഇതിന്റെ ഗൗരവത്തെപ്പറ്റി വിശ്വനെ അറിയിച്ചിരുന്നു? തീർച്ചയായും. രജിസ്റ്റർ നോട്ടീസ് അടക്കം ബാങ്കിന്റെ സകല പ്രൊസീജിയറും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ജപ്തി നീട്ടിവയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. പണമുണ്ടാക്കാൻ വിശ്വന് വേണ്ടുവോളം സമീപവും കൊടുത്തു. അയാൾ പക്ഷേ തിരിച്ചടച്ചത് വെറും 7,000 രൂപയാണ്. അതിപ്പോൾ പലിശയടക്കം വീണ്ടും 90,000 നമുക്ക് വിശ്വനിലേക്ക് തിരിച്ചു വരാം. ഹലോ വിശ്വൻ, ബാങ്ക് സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഉവ്വ് സാറേ, അദ്ദേഹം പറഞ്ഞത് ശരിയാ. വെറും 7,000 എന്നു പറഞ്ഞ് അദ്ദേഹത്തിനെ പുച്ഛിക്കാം. പക്ഷേ 3-4 കൊല്ലം ചവിട്ടി തയ്ച്ച് ഇത്രയും കാശുണ്ടാക്കാൻ എൻ്റെ രാധ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഒടുവിൽ മുട്ടിന് നീര് വന്ന് നടക്കാൻ പറ്റാതെ 1 ആഴ്ചക്കാലം പൊള്ളക്കട വൈദ്യരുടെ മരുന്നെടുത്തു. എൻ്റെ ഉള്ളിൽ പച്ച പരമാർത്ഥിയായ ഒരു മനുഷ്യനുണ്ട് സാറേ. അതുകൊണ്ടല്ലേ 7,000 എങ്കിൽ 7,000 ഞാൻ കൊണ്ടുപോയി സെക്രട്ടറിയെ ഏൽപ്പിച്ച് തൊഴുതു നിന്നത്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊഴുന്നതിനോളം വലിയ ഒരു നാണക്കേട് ലോകത്തിൽ വേറെയുണ്ടോ? സുധാകരനു വേണ്ടി ഞാനതും സഹിച്ചു. ഇനി എൻ്റെ കയ്യിൽ ഈ വീടും പറമ്പുമല്ലാതെ വേറൊന്നുമില്ല. ശ്രീ മാധവൻ നായർ, ഇത്രയും സിൻസിയറായ അതും ചതിക്കപ്പെട്ട ഈ ജാമ്യക്കാരൻ്റെ കാര്യത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളാറുള്ളത് പോലെ ഒരു കാരുണ്യം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൂടെ? കണ്ണീരിൻ്റെ മാനദണ്ഡം വെച്ച് കടം എഴുതി തള്ളാൻ തുടങ്ങിയാൽ പിന്നെ ബാങ്കും പൂട്ടി വീട്ടിലിരുന്നാൽ മതി. മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ധനവിനിമയമാണ് ബാങ്കിൻ്റെ ജോലി. കൊടുത്ത കടം തിരികെ വന്നില്ലെങ്കിൽ വിശ്വൻ്റെ സ്ഥലം ഞങ്ങൾ ജപ്തി ചെയ്യും. ഇക്കാര്യത്തിൽ ശ്രീ നായർ ബാങ്കിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ വിശ്വൻ കൊണ്ടൂരിൻ്റെ ജീവിതം ഒരു തുലാസിൽ കിടന്നാടുകയാണ്. ശ്രീ നന്ദകുമാർ, പ്രമുഖ മനഃശാസ്ത്രജ്ഞനും സാമൂഹിക പ്രവർത്തകനുമായ താങ്കൾ എന്തു പറയുന്നു? വിശ്വൻ ആത്മഹത്യ ചെയ്യുമോ? ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായ നീക്കം വിശ്വന്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ മരണത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരാളെ പിറകോട്ട് വലിച്ച് ജീവിതം വല്ലാതെ വശീകരിച്ച് കളയും. അതയാളെ കൂടുതൽ ഭയചകിതനാക്കും. ഉദാഹരണത്തിന്, തൂക്കിലേറ്റാൻ പോകുന്ന കുറ്റവാളികളോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കാറില്ലേ? അതെ അതെ, പറയൂ ഡോക്ടർ. കുരുക്കിട്ട് ഉറപ്പിച്ച മരണത്തിന്റെ മുന്നിൽ പോലും അവർ നിസ്സംഗരാവാറില്ല. നല്ല ഭക്ഷണം, വസ്ത്രം, ഒരു ഫോൺ വിളി, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മരിച്ചാലും തീരില്ല. വിശ്വന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതാണ്. അയാൾക്ക് ആത്മഹത്യ ചെയ്തേ പറ്റൂ. പക്ഷേ മരണത്തേക്കാൾ വലിയൊരു പേടി അയാളുടെ ഉള്ളിൽ കിടന്ന് മുരളുകയും മാന്തുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രലോഭനം ഭയങ്കരമാണ്. ആഗ്രഹങ്ങളുടെ അഗാധതയിലേക്ക് അത് നമ്മെ കെട്ടിത്താഴ്ത്തും. ഒരു മൺകുടം പോലെ നമ്മളതിൻ്റെ സൗമ്യതയിലേക്കിറങ്ങി ജലസസ്യങ്ങൾക്കിടയിൽ അവയുടെ തലോടലേറ്റ് അറിയാതെ ഉറങ്ങി ഒരു സ്വപ്നമായി പോകും. ചിലപ്പോൾ ഒരു ചിരകാല സുഹൃത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ തോളിൽ അമർത്തി ഒരു വഴിക്ക് കൊണ്ടുപോകും അത്. പിന്നെ ഏതെങ്കിലും കൊടും വനത്തിൽ വച്ച് കൈയൊഴിയും. ഇതുവരെ ആരും സ്പർശിക്കാത്ത ചെടികളുടെയും മണ്ണിൻ്റെയും രൂക്ഷമായ ഗന്ധം നമ്മെ ഒരു ശലഭമാക്കും. പ്രായം ചെന്ന മരങ്ങളുടെ നിശബ്ദതയ്ക്കുമേൽ അവയുടെ ധ്യാനത്തെ വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു നാരായം പോലെ നമ്മൾ സഞ്ചരിക്കും. ഇതിനെയൊക്കെ അതിജീവിച്ച് വെള്ളൂർ ബാങ്കിലെ കടക്കാരനോ രാധ എന്ന തയ്യൽക്കാരിയുടെ ഭർത്താവോ ആയി വിശ്വനാഥനെ തുടരാൻ പറ്റുമെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കും, അതുറപ്പാ. ഡോക്ടർ നന്ദകുമാർ, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. യെസ് യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ് ആസ്പെക്ട്. മരിക്കാൻ തീരുമാനിച്ച വ്യക്തിക്ക് അങ്ങ് ചത്തോണ്ടാ പോരെ. പക്ഷേ വിശ്വന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണോ? മരിക്കാൻ അയാൾ സ്വാതന്ത്ര്യദിനം തിരഞ്ഞെടുത്തു. വീടിന് മുന്നിൽ വലിയ അക്ഷരത്തിൽ ഭീഷണി എഴുതി വെച്ചു. മരിക്കാനല്ല, മരിക്കാതിരിക്കാനാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അയാൾ ജീവിതത്തെ മരണത്തോളം സ്നേഹിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ദ പ്രോബ്ലം ഈസ് വെരി സീരിയസ്. റൈറ്റ് ടു ലിവ് വിത്ത് എ പേഴ്സണൽ ലിബർട്ടി ഈസ് ഫണ്ടമെന്റൽ. അതുപോലെ നിഷേധിക്കപ്പെടുക എന്ന് വെച്ചാൽ? ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പിന്റെ വൈകൃതമാണ് വിശ്വൻ നമ്മുടെ മുന്നിൽ എഴുതി വയ്ക്കുന്നത്. കേവലം വെള്ളൂർ സഹകരണ ബാങ്കിൽ മാത്രം ഒതുക്കേണ്ട പ്രശ്നമല്ലിത്. ഡോക്ടർ, വിശ്വന്റെ കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്താണ്? അയാൾ മരിക്കണോ വേണ്ടയോ? അതിനുത്തരം കണ്ടെത്തേണ്ടത് ഞാനല്ല. പിന്നെ വേറൊരു യാഥാർത്ഥ്യമുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ ഒരു സംഭവം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഒരു രക്തസാക്ഷി കൂടിയേ തീരൂ. ഓക്കെ സർ, ചർച്ച തുടരാം. അതിനു മുൻപ് ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകൾ. ആണവ സഹകരണം കൂട്ടാൻ ഇന്ത്യ യു എസ് ധാരണ. അമ്യൂസ്മെന്റ് പാർക്കുകൾക്ക് നികുതി ഈടാക്കാനുള്ള എന്റർടൈൻമെന്റ് ടാക്സ് നിയമസഭ പാസാക്കി. ശബരിമല നട നാളെ അടയ്ക്കും. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 196 ഓൾ ഔട്ട്. വിശ്വൻ കൊണ്ടൂരിന്റെ പ്രശ്നം മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ നന്ദകുമാർ ചർച്ചയിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. ആത്മഹത്യയുടെ നിയമവശങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം. യെസ്, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇവിടെ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാഡം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. വിശ്വം ആത്മഹത്യ ചെയ്യുമോ ഇല്ലയോ അക്കാര്യം അവിടെ നിൽക്കട്ടെ. മാഡത്തോട് ചോദിക്കാനുള്ളത് ആത്മഹത്യയുടെ നിയമവശത്തെപ്പറ്റിയാണ്. സ്വയം മരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരാൾ നിയമപരമായി നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? ഹലോ ഹലോ ഹലോ, ക്ഷമിക്കണം, സാങ്കേതികമായ തകരാറു മൂലം ലൈൻ കിട്ടുന്നില്ല. വീണ്ടും ശ്രമിക്കാം. അതിനു മുൻപ് കേരളത്തിൽ വർഷം പ്രതി കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയെപ്പറ്റി സംസാരിക്കാൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോ സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രീ അലക്സ് പുന്നൂസ് നമ്മോടൊപ്പമുണ്ട്. സർ, ഈ പറഞ്ഞ കാര്യം ശരിയാണോ? വളരെ വളരെ ശരിയാണ്. കേരള ഹാസ് ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് ഇൻ ദ കൺട്രി. നാഷണൽ ആവറേജ് വെച്ച് നോക്കിയാൽ കേരളം അത്യന്തം അപകടകരമായ സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം, കുറ്റകൃത്യം എന്നിവയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2004 കണക്കനുസരിച്ച് 11,300 പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ഓരോ കൊല്ലവും റേറ്റ് ഓഫ് സൂയിസൈഡ് കൂടിക്കൂടി വരികയാണ്. വേറൊരു കാര്യം കേൾക്കണോ? നിങ്ങൾ ഞെട്ടിപ്പോകും. ഈയിടെ നടത്തിയ സർവേയിൽ 11,000 സ്കൂൾ വിദ്യാർത്ഥികളിൽ 11,000, അതിൽ 27% പേർ ആത്മഹത്യയെക്കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. 16% കുട്ടികൾ അവർക്ക് മരിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. 8% പേർ ആദ്യശ്രമം നടത്തി നോക്കി. ഇങ്ങനെ പോയാൽ വരുന്ന 10-20 കൊല്ലത്തിനുള്ളിൽ കേരളം മരിച്ചുപോയവരുടെ സംസ്ഥാനമാകും. ലോകപ്രശസ്ത എഴുത്തുകാരൻ ഹുവാൻ റുൾഫോയുടെ പെഡ്രോ പരാമോ എന്ന നോവലിലെ കൊമാല എന്ന പട്ടണം പോലെ നമ്മുടെ കൊച്ചു കേരളം. ഞാനും നിങ്ങളും എല്ലാം മരിച്ചവർ. ഹഹഹ, കേരളം കൊമാല, കൊമാല കേരളം. സർ, എന്തുകൊണ്ടാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് വീണു പോകുന്നത്? ഈ ചോദ്യം നിങ്ങൾ ഡോക്ടർ നന്ദകുമാറിനോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ കുറേ ഡാറ്റാസ് മാത്രമേയുള്ളൂ. എങ്കിലും പറയാം, രോഗം, കടം, പ്രണയഭംഗം, നിരാശ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ട്. വിശ്വന്റെ കാര്യത്തിൽ കടമാണ്. പക്ഷെ കടം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അതിനു മുൻപ് വിശ്വനെ കടക്കാരനാക്കിയ സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ കടമല്ല യഥാർത്ഥ കാരണമെന്ന് വരുന്നു. ഒരു വ്യക്തിയെ കടക്കാരനാക്കുന്നത് രാജ്യത്തെ ഭരണകൂടമാണ്. ഉദാഹരണത്തിന്, സർ വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ലൈനിലുണ്ട്. ഹലോ മാഡം, കുറച്ചു മുൻപ് ആത്മഹത്യയുടെ നിയമവശത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന് വിശദീകരിക്കാമോ? IPC 307 പ്രകാരം ആത്മഹത്യാശ്രമം കുറ്റകരമാണ്. 10 വർഷം വരെ തടവും പിഴയും വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ആത്മഹത്യാശ്രമം മാത്രമല്ല, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റം തന്നെ. August 15 കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന് ബോർഡ് എഴുതി വെച്ച വിശ്വൻ കുണ്ടൂർ പ്രസ്തുത ശ്രമത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ 2 കുറ്റങ്ങളും അയാളുടെ മേൽ ചുമത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഒരു കണക്കിന് ഭാര്യയെയും മക്കളെയും അയാൾ കൊല്ലുകയാണ്. ആത്മഹത്യ കുറ്റകരമല്ലെന്ന മുൻപൊരു വിധി ഉണ്ടായിരുന്നില്ലേ? അത് മഹാരാഷ്ട്ര കോടതിയുടെ

യായിരുന്നു. ആ വിധി പിന്നീട് സുപ്രീം കോടതി തള്ളി. അപ്പോൾ വിശ്വൻ കുണ്ടൂർ കുടുംബത്തോടൊപ്പം മരിച്ചേ തീരൂ എന്നാണോ? എന്നു ഞാൻ പറയില്ല. ആ ഉദ്യമത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ 100% അയാൾ ശിക്ഷിക്കപ്പെടും. ശരി മേഡം, വീണ്ടും വിശ്വൻ കുണ്ടൂരിലേക്ക് തന്നെ വരാം. വിശ്വൻ, ഹലോ വിശ്വൻ. അതെ, ഞാനാ വിശ്വനാ. നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ച തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. വിശ്വനു എന്തെങ്കിലും ഈ പ്രശ്നത്തിൽ സൂചിപ്പിക്കാനുണ്ടോ? വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം. ന്യൂസ് ടൈമിന്റെ സമയം തീരാൻ പോവുകയാണ്. ചുരുങ്ങിയ വാക്കിൽ. ഓക്കെ, വിശ്വൻ പറഞ്ഞോളൂ. വലിയ പഠിപ്പോ വിവരമോ മനസ്സിലുള്ളതൊക്കെ അതേപടി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവോ എനിക്കില്ല. ജപ്തിക്കും മരണത്തിനുമിടയിൽ ഞാനും കുടുംബവും ഒരു 100-ൻ്റെ മോളിൽ കൂടെ നടക്കുകയാണ്. 10-45 കൊല്ലത്തിനിടയിൽ ഒരുപാട് അനുഭവിച്ചവനാ ഞാൻ. അനുഭവത്തിൽ നിന്നല്ലേ മനുഷ്യന് പഠിക്കാൻ പറ്റൂ? നാളെ മറ്റാരെങ്കിലും ജാമ്യക്കാരനായി ചതിക്കപ്പെടും മുമ്പ് അവരോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വേഗം പറയൂ, സമയം. എന്തൊക്കെയായാലും ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ടവരാ. ആറ്റിൽ കളയുമ്പോഴും അളന്നു കളയണമെന്ന ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം അമ്മയോടായ പോലും കാശിൻ്റെ കാര്യത്തിൽ ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാ. കണക്ക് പറയാനല്ല, നാളെ മറ്റുള്ളവർ വന്ന് നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ ഒരു തെളിവ് വേണ്ടേ? രണ്ടാമതായി, ആത്മസുഹൃത്തുക്കൾ ഒരിക്കലും പരസ്പരം പണമിടപാട് നടത്തരുത്. 3, ആർക്കും 5,000-ൽ കൂടുതൽ കടം കൊടുക്കരുത്. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കും കരാറും വാങ്ങിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നാളെ പണം സംബന്ധിച്ച ഒരു പ്രശ്നം വന്ന നിങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ 1-2 പറഞ്ഞു തെറ്റും. ദൃഢസൗഹൃദം എന്നൊക്കെ നാക്കയിലിട്ട് നുണയാൻ കൊള്ളാം. നിസാരമായ ഒരു വാക്കേറ്റം മതി, ഏത് ബന്ധവും നിമിഷനേരം കൊണ്ട് പൊളിഞ്ഞു പാളീസാകും. 4, അവനവൻ്റെ നിലനിൽപ്പും രക്ഷയും നോക്കാതെ ഒരു പൈസയുടെ സഹായം പോലും ആർക്കും ചെയ്യരുത്. നമ്മളിത്തിരി സ്വാർത്ഥനാന്നൊക്കെ തുടക്കത്തിലെ മറ്റുള്ളവരെ അടക്കം പറയുമെങ്കിലും അങ്ങനെയൊരു കാര്യബോധം കാണിച്ചതുകൊണ്ട് ഇപ്പോൾ ചങ്ങാത്തമെങ്കിലും ബാക്കിയായല്ലോ എന്ന് പിന്നീട് തിരിഞ്ഞോളും. കടം കയറി ജീവിക്കാൻ വകയില്ലാതായ നിങ്ങൾക്ക് കള്ളു വാങ്ങിത്തരാൻ ഒരുപാട് പേര് കാണും. പക്ഷെ 1 കിലോ അരിക്കാശ് ചോദിച്ചാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. സമയം പോകുന്ന വിശ്വം. അവസാനമായി ഒരു കാര്യം കൂടി സാറേ. കുറേ സ്നേഹവും വാഗ്ദാനങ്ങളുമായി ഒരു പുതിയ ചങ്ങാതി നിങ്ങളുടെ പിറകെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കുറച്ചു പണം കടം ചോദിക്കുക. പിറ്റേന്ന് മുതൽ അയാളുടെ പൊടി പോലും കാണില്ല. ശരി വിശ്വൻ, ഒരാൾ ജാമ്യം കൊണ്ട് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്നത്. ഡോക്ടർ നന്ദകുമാർ, ശ്രീ മാധവൻ നായർ, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം, ശ്രീ അലക്സ് പുന്നൂസ്, വിശ്വൻ, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. വിശ്വൻ കുണ്ടൂരിൻ്റെ ആത്മഹത്യ അനിവാര്യമാണോ? അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം ഗൾഫിൽ നിന്ന് 6798 എന്ന നമ്പറിലും ഇന്ത്യക്കകത്തുനിന്ന് 2354 എന്ന നമ്പറിലും ഞങ്ങൾക്ക് SMS ചെയ്യുക. തൻ്റെ കാര്യത്തിൽ പ്രേക്ഷകരുടെ നിർദ്ദേശം എന്താണെന്നറിയുവാനുള്ള ആകാംക്ഷയോടെ പിറ്റേന്ന് ന്യൂസ് ടൈമിന് 30 മിനിറ്റ് മുമ്പ് വിശ്വൻ വീട്ടിൽ നിന്നിറങ്ങി. ശിരസിന് മുകളിൽ പിടിച്ച കൈപ്പത്തിക്കുമേൽ പെയ്യുന്ന കനം കുറഞ്ഞ മഴയിലൂടെ വായനശാലയിലേക്ക് കയറിയപ്പോൾ ടെലിവിഷൻ അരികിൽ പതിവിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിച്ച പോലെ തലേനാൾ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളെപ്പറ്റി വിശ്വനോട് ചോദിക്കുകയുണ്ടായില്ല. പകരം അവർ ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള ഉത്കണ്ഠകളുമായി സിഗരറ്റുകൾ വലിച്ചുകൊണ്ടിരുന്നു. ന്യൂസ് ടൈം ആരംഭിച്ചു. സാധാരണയായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ച അഭിപ്രായങ്ങളുടെ ശതമാനം എത്രയെന്ന് എഴുതി കാണിച്ച് പ്രേക്ഷകരുടെ നിലപാടിനെ പറ്റിയും ഗവൺമെന്റ് പ്രസ്തുത വിഷയത്തിൽ കൈക്കൊള്ളേണ്ട അടിയന്തര നടപടിയെപ്പറ്റിയും ഒരു സംക്ഷിപ്ത വിവരണം ചാനലിന്റെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. പക്ഷെ അത് രണ്ടും ഉണ്ടായില്ല. അന്നത്തെ ന്യൂസ് ടൈമിൽ അവതാരകന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. വിശ്വൻ കുണ്ടൂരിന്റെ ആത്മഹത്യാ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ വിശ്വൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ലഭിക്കുകയുണ്ടായില്ല. ന്യൂസ് ടൈമിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണ്. ഡിസ്കവറി വിക്ഷേപണം കൊളംബിയ ആവർത്തിക്കുമോ? ഇന്നത്തെ ചർച്ച ആരംഭിക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. വിശ്വൻ പിന്നെ അവിടെ നിന്നില്ല. മഴയിലേക്ക് ഇറങ്ങും മുമ്പ് വായനശാലയുടെ ചാർജ് വഹിക്കുന്ന രമേശനോട് വിശ്വൻ പ്രെഡോ പരാമോ എന്ന പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചു. ഉറകുത്തിയ തടിയാലമാരിയിൽ നിന്നും പേജുകൾ പൊടിഞ്ഞു തുടങ്ങിയ പ്രസിദ്ധമായ ആ മെക്സിക്കൻ നോവൽ എടുത്ത് വിശ്വന് നൽകുമ്പോൾ രമേശൻ ചിരിച്ചു. വിശ്വേട്ടൻ മരിക്കാൻ പോവില്ലേ, ഇത് മരിച്ചവരുടെ പുസ്തക. അലക്സ് പുന്നൂസ് തലേന്ന് ചർച്ചാവേളയിൽ പ്രതിപാദിച്ച കോമാല എന്ന ഗ്രാമത്തെക്കുറിച്ചറിയാൻ വിശ്വന് തിടുക്കമായി. രാത്രി എല്ലാവരും കിടന്നുകഴിഞ്ഞപ്പോൾ ഹരിക്കേൻ ലാമിന്റെ വിളറിയ നാളത്തിനുള്ളിൽ അയാൾ നോവലിന്റെ പേജുകൾ നീക്കി. ഒരു സഹൃദയനല്ലെങ്കിലും കോമാല പരേതാത്മാക്കളുടെ ഗ്രാമമാണെന്ന് വിശ്വൻ എളുപ്പം മനസ്സിലായി. ഹുവാൻ പ്രേസിയാദോ എന്ന യുവാവ് അച്ഛനായ പെഡ്രോ പരാമോവിനെ

തേടി കൊമാലിയിലേക്ക് വരുന്നതോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. വരേണ്ട ഗ്രാമം മുഴുവനും മരിച്ചവരുടെ ശബ്ദങ്ങൾ മാറ്റൊലിക്കൊള്ളുന്നു. അവിടെയെത്തി ഏറെ താമസിയാതെ പ്രേസിയാദവും മരിക്കുന്നു. നോവലിലൊരിടത്ത് കൊമാലിയെപ്പറ്റി ബർത്തലോമ എന്ന കഥാപാത്രം പറയുന്നതിൻ്റെ താഴെ വിശ്വൻ മഷി കൊണ്ടു വരച്ചു. ഇവിടെ ഒന്നുമില്ല, എങ്ങു നോക്കിയാലുമുള്ള ആ കെട്ട കുളിച്ച നാറ്റമല്ലാതെ ഈ ഗ്രാമം ഒരു ദൗർഭാഗ്യമാണ്, ദൗർഭാഗ്യം മാത്രം. ഒറ്റ രാത്രി കൊണ്ട് വായിച്ച് പുസ്തകം താഴെ വെച്ചപ്പോൾ അതിൻ്റെ വഴങ്ങാത്ത രൂപവും ഉള്ളടക്കവും വിശ്വനെ ഒരു മൂടൽ മഞ്ഞിനകത്താക്കി. തൻ്റെ ജീവിതം കൊമാല പോലെ വരേണ്ടതും ദുസ്സഹവുമാണെന്ന് വിശ്വന് മനസ്സിലായി. ജനാലയിൽ വന്നടിക്കുന്ന മഴയിലേക്ക് നോക്കി അയാൾ കുറേ നേരം കരഞ്ഞു. പിന്നെ വിളക്കിൻ്റെ തിരി താഴ്ത്തി. രാവിലെ എഴുന്നേറ്റപ്പോൾ മരണത്തിനും ജീവിതത്തിനുമിടയിൽ എവിടെയോ അയാൾ സ്വയം നഷ്ടപ്പെട്ടിരുന്നു. ചായയുമായി വന്ന ഭാര്യ ഡൊറോത്തിയെപ്പോലെ നേരത്തെ മരിച്ചു കഴിഞ്ഞതാണോ എന്നയാൾ പേടിച്ചു. തലേന്ന് രാത്രി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലി ഗ്രാമ്പൂച്ചെടിയുടെ ഇലകൾ മുഴുവൻ മുറ്റത്ത് കൊഴിച്ചിട്ടിരുന്നു. സുധാകരനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അയാൾ ആലോചിച്ചു. ഒളിച്ചിരിക്കുന്ന ഒരാളെ എവിടെ ചെന്നന്വേഷിക്കും? സുധാകരനെ നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല, വിശ്വൻ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു. ശരിയാണ്, അയാൾ ചെരുപ്പിലെ മഴവെള്ളം കുടഞ്ഞു. ആഗസ്റ്റ് 15 ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട്. മരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് വല്ലാതെ ബോറടിച്ചു തുടങ്ങി. ഇനിയുള്ള 7 കൊണ്ട് 70 ഏകാന്തത ഞാൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഒരു യാത്ര. സുധാകരനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ, കണ്ടെത്തിയില്ലെങ്കിലും നിരാശയില്ല. കുറേ പ്രതീക്ഷകളുടെ പുറത്തല്ലേ ഈ ലോകം കഴിഞ്ഞു പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വിശ്വൻ ആകെ മാറിയതുപോലെ ഭാര്യയ്ക്ക് തോന്നി. ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച ബോർഡ് കാറ്റിൽ ചെരിഞ്ഞിരിക്കുന്നു. അതുറപ്പിച്ച് വീടിന് നേരെ നോക്കി വിശ്വൻ പറഞ്ഞു, പേടിക്കണ്ട, മരിക്കാൻ സമയമാകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. ഭാര്യ തലയാട്ടി. വീടിൻ്റെ മുൻവാതിൽ അടച്ചു. സുധാകരനെ അന്വേഷിച്ച് വിശ്വൻ പല ദിക്കിലും നടന്നു. യഥാർത്ഥത്തിൽ മരണത്തിന് മുമ്പുള്ള ശൂന്യതയെ കുടഞ്ഞുകളയാനുള്ള കേവലം സാങ്കല്പികമായ ഒരു ലക്ഷ്യം മാത്രമാണ് സുധാകരൻ. പലരോടും അയാൾ സുധാകരനെപ്പറ്റി ചോദിച്ചു. അവരൊക്കെ തങ്ങളെ കബളിപ്പിച്ച മറ്റു പലരെയും കാത്തിരിക്കുകയാണ്. യാത്രയുടെ 5 രാത്രി വിശ്വൻ വളരെ വൈകി ലോറികൾക്ക് കൈനീട്ടിക്കൊണ്ട് നാഷണൽ ഹൈവേയിൽ വന്നു നിന്നു. വാഹനങ്ങൾ അയാളെ ഗൗനിക്കാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നീണ്ട യാത്രയുടെ പൊടിയും വിയർപ്പും അയാളുടെ കോളറിൽ ചളി കൊണ്ട് കട്ടിയിൽ വരഞ്ഞിരുന്നു. ഒരു കവലയായിരുന്നു അത്. കുറേ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഒരു തട്ടുകട മാത്രമേ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നുള്ളൂ. അതിനു ചുറ്റും കുറേ ആളുകൾ നിൽപ്പുണ്ട്. സമൂവറിന് കീഴിൽ സ്റ്റവിൻ്റെ മുരൾച്ചി ഒഴിച്ചാൽ പൊതുവെ എല്ലാവരും മരിച്ചവരേക്കാൾ നിശബ്ദരായിരുന്നു. എണ്ണയിൽ വേവുന്ന ഇറച്ചിയുടെ നേരെ അവരുടെ കയ്യിലെ പാത്രങ്ങൾ നീളുന്നുണ്ട്. കൊമാലിയിലെ മനുഷ്യരും ഏതാണ്ട് ഇതുപോലെയാണ്, വിശ്വൻ ആലോചിച്ചു. ആ ബുൾസൈ കോരി വായിലിടുന്നത് അബുണ്ടിയോ വായിരിക്കും. കൈ കഴുകി കർച്ചീഫിൽ തുടച്ച് ബിൽ പേ ചെയ്യുന്നത് ഡോണ്യ എദൂഹ ഹേസും. അയാൾക്ക് ഭയങ്കരമായി വിശക്കുന്നുണ്ടായിരുന്നു. ലോറിക്കാശു കഴിച്ചാൽ പിന്നെ കുറേ നാണയങ്ങൾ മാത്രമേ കീശയിലുള്ളൂ. ഒരു കട്ടൻ കാപ്പി, അയാൾ പറഞ്ഞു. ചൂടുവെള്ളത്തിൽ പൊടിയിട്ട് ഉറക്കെ സ്പൂൺ ചലിപ്പിച്ച് തട്ടുകടക്കാരൻ വിശ്വന് ഗ്ലാസ് നീട്ടി. കാപ്പി ചുണ്ടിൽ വെച്ചതും റോഡിൽ ബ്രേക്ക് ഉരയുന്നതും പൊട്ടിത്തെറിയും കേട്ട് വിശ്വൻ തിരിഞ്ഞു നോക്കി. ഒരു മനുഷ്യൻ മേലോട്ടുയർന്ന് വായുവിലൂടെ കൂപ്പുകുത്തി റോഡിൽ തലയടിച്ചു വീഴുന്നു. തകർന്ന ബൈക്കിന്റെ വീൽ ചളിവെള്ളത്തിൽ കിടന്ന് ശക്തിയായി കറങ്ങി. പിന്നെ പതുക്കെ നിശ്ചലമായി. അയാൾക്ക് പ്രത്യേകിച്ചൊരു ഞെട്ടലും ഉണ്ടായില്ല. പണ്ടായിരുന്നെങ്കിൽ ആ കട്ടൻ ചൂടോടെ ഉപേക്ഷിച്ച് അയാൾ രക്ഷാപ്രവർത്തനത്തിൽ തീവ്രമായി ഏർപ്പെട്ടേനെ. ആരെങ്കിലും പോയി പരിക്കേറ്റവനെ താങ്ങിയെടുത്ത് വാഹനങ്ങളുടെ നേരെ കൈനീട്ടുമായിരിക്കും. അയാൾ കാപ്പി അല്പാൽപമായി ഊതിക്കുടിച്ചു. പക്ഷെ അവിടെ കൂടിയവരിൽ നിന്നും അപകടത്തിനിരയായവന്റെ ദൗർഭാഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു നോട്ടം പോലും ഉയർന്നില്ല. അവർ മൃതശരീരങ്ങൾ പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ മുഴുകി. യഥാർത്ഥത്തിൽ ഇത് കൊമാലയാണോ? മരണത്തെപ്പറ്റിയുള്ള ഒരു ഹ്രസ്വചിത്രമാണോ താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? വിശ്വൻ ആലോചിച്ചു. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ പോലെ വരും ദിവസങ്ങളിൽ മരിക്കാൻ തീരുമാനിച്ചവരാണോ? മരണത്തിന്റെ പുഴു അവരുടെ ഉള്ളിലെ ഇലകൾ മുഴുവൻ തിന്നു തീർത്തിരിക്കുമോ? അവർ ഓരോരുത്തരും പുഴുക്കളുടെ ഓരോ മരങ്ങളായിരിക്കുമോ? ഒരു ട്രക്ക് അതിവേഗം പാഞ്ഞുപോയതും വിശ്വന്റെ കാലിനെ ചൂടുള്ള എന്തോ വന്ന് നനച്ചു. ചോര. ചെറുപ്പക്കാരന്റെ രക്തത്തിലൂടെ ടയറുകൾ കുതിച്ചു പോകുന്നു. ചോരയിൽ മണൽത്തരി ചേർത്ത് റോഡിലിട്ട് അരയ്ക്കുമ്പോഴുള്ള ഒച്ച അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. വിശ്വൻ ഓടിച്ചെന്ന യുവാവിന്റെ ഭാരിച്ച ശരീരത്തെ രക്തത്തിൽ നിന്ന് വലിച്ച് പുറത്തിട്ടു. കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിനു നേരെ വലിയൊരു നിഴലായി നിന്ന് അയാൾ രക്ഷിക്കൂ, ഒന്നു നിർത്തൂ, സഹായിക്കൂ എന്നൊക്കെ ഉറക്കെ പറഞ്ഞ് പലതവണ ആകാശത്തേക്ക് കൈയുയർത്തി. ഗ്ലാസിലും ബോണറ്റിലും ഇടിച്ചു. കടക്കാരൻ സമോവറിലെ വെള്ളം മണ്ണിലൊഴിച്ച് കടപൂട്ടി. അയാൾ

0: വിഷുവിന്റെ നേരെ വന്നു. പുച്ഛത്തോട് ചിരിച്ചു. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാ. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജ് വരെ ഞാനൊരു വാഹനം ഏർപ്പാടാക്കി തരാം. വാടക കൊടുക്കേണ്ടി വരും. കൂടെ വരാൻ നിർവാഹമില്ലെന്ന് പ്രത്യേകം പറഞ്ഞ് അയാൾ വണ്ടി ഉരുട്ടി ഇരുട്ടിൽ മറഞ്ഞു. 10 മിനിറ്റിനകം ഒരു ജീപ്പ് വന്നു. ചെറുപ്പക്കാരന്റെ ഒടിഞ്ഞു വീണ തല ഒന്ന് തൊടാൻ പോലും കൂട്ടാക്കാതെ ഡ്രൈവർ തിരക്ക് കൂട്ടി. ഈ സ്ഥലം കോമാലയാണ്, നരകത്തിന്റെ വായയാണ്. പലതവണ വിശ്വൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നൊരു മധ്യവയസ്കൻ കക്ഷത്തിൽ കറുത്ത ബാഗുമായി ഓടി ജീപ്പിനരികിൽ വന്നു. ഞാൻ കൂടെ വരാം, അയാൾ പറഞ്ഞു. വിശ്വനെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അയാളുടെ മനസ്സിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഈ കോമാലിയിൽ വരണ്ടു പോകാത്ത ചിലയിടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പരിക്കേറ്റവന്റെ കാലുകൾ നീക്കിവെച്ച് വിശ്വന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഇത്തിരി സ്ഥലമുണ്ടാക്കി അയാൾ ഇരുന്നു. ജീപ്പ് നീങ്ങി. അപകടമുണ്ടാകാനിടയായ സാഹചര്യങ്ങൾ, യുവാവിന്റെ വിലാസം എന്നിവയെക്കുറിച്ചെല്ലാം മധ്യവയസ്കൻ വഴിയിലുടനീളം സംസാരിച്ചു. അതിനിടയിൽ വിശ്വനെ പരിചയപ്പെടാനും മറന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ടൈം അയാൾ കണ്ടിരുന്നു. അതിലേക്കൊന്നും പക്ഷേ അയാൾ കടന്നില്ല. വിശ്വൻ മരിക്കുന്നതിനെ പറ്റിയോ ജീവിക്കുന്നതിനെ പറ്റിയോ അയാൾ ഉത്കണ്ഠാകുലനായിരുന്നില്ല. ശ്വാസം വലിച്ചെടുക്കാനുള്ള സാഹസത്തിനിടയിൽ ചെറുപ്പക്കാരൻ ഒന്നു വളഞ്ഞു. വിശ്വൻ അവന്റെ നെഞ്ചിൽ ശക്തമായി അമർത്തി. ഉള്ളം കാലുകൾ തിരുമ്മി ചൂട് പിടിപ്പിച്ചു. അവന്റെ ശരീരം മരണത്തിനുമേൽ ഉലിയുകയാണ്. അവൻ എന്തോ പറയണമെന്നുണ്ട്. പെട്ടെന്ന് മധ്യവയസ്കൻ ഡ്രൈവറെ തൊട്ടു. ഒന്നിവിടെ നിർത്തണേ, ആളിറങ്ങാനുണ്ട്. വണ്ടി നിന്നു. മധ്യവയസ്കൻ ബാഗ് തപ്പിയെടുത്ത് കക്ഷത്തിൽ വെച്ച് ചാടിയിറങ്ങി. ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. ദാ ആ വെളിച്ചം കണ്ടോ, അതാണ് എന്റെ വീട്. ഹൈവേയിൽ കിടന്ന വണ്ടി കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് ജീപ്പ് കണ്ടത്. നിങ്ങൾ കയറ്റിയത് കൊണ്ട് സുഖമായിട്ടിങ്ങെത്തി. താങ്ക് യു, ഗുഡ് നൈറ്റ്. അയാൾ ഇരുട്ടിലേക്ക് നടന്നു. ജീപ്പ് നീങ്ങി. നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം എത്ര വേഗമാണ് തകിടം മറിയുന്നത്, വിശ്വൻ ആലോചിച്ചു. മനസ് നിഷ്കളങ്കനായ ഒരു കല്ലാശാരിയാണ്. മിനിറ്റുകൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരാൾക്ക് ചുറ്റും എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നന്മകളുടെ ഇഷ്ടിക കൊണ്ട് അതൊരു സങ്കല്പം പണിതുയർത്തിയത്. പക്ഷെ അതിന്റെ ഭംഗി നുകരം മുമ്പ് തീരെ ദുർബലമായ ഒരു കൽക്കൂമ്പാരമായി നുറുങ്ങിപ്പോയില്ലേ അത്? മനുഷ്യനെപ്പോൾ കരയുകയോ ചിരിക്കുകയോ ചെയ്യാം. വിശ്വന് പക്ഷെ ചിരിക്കാനാണ് തോന്നിയത്. ശബ്ദം പുറത്തു വിടാതെ അയാൾ കണ്ണു നിറയവോളം ചിരിച്ചു. ചെറുപ്പക്കാരന്റെ ചുണ്ടുകൾ മെല്ലെ അടർന്നു. അതിന്റെ വക്കിൽ ഉമിനീരിന്റെ പശ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവന്റെ പല്ലുകൾ വെളിവായി. കൃഷ്ണമണികൾ പിറകോട്ട് വലിഞ്ഞു. മരണത്തിന്റെ വെളുപ്പ് അവനെ കീഴടക്കി. നിർത്തൂ, വിശ്വൻ പതുക്കെ ഡ്രൈവറുടെ ചുമലിൽ തൊട്ടു. ഡ്രൈവർ ബ്രേക്കിൽ കാല് വെച്ച് അയാളെ നോക്കി. ഇയാൾ മരിക്കാൻ പോവുകയാണ്. വിശ്വൻ പുറത്തിറങ്ങി. ഇത്തിരി വെള്ളം കൊടുക്കണം. വണ്ടിയിൽ കരുതിയിരുന്ന കുപ്പിയെടുത്ത് ഒരു തുള്ളി പോലും ഇല്ലെന്ന് കാണിക്കാൻ ഡ്രൈവർ അതിനെ കുത്തനെ പിടിച്ചു. ബോട്ടിൽ വാങ്ങി വിശ്വൻ നടന്നു. ഡ്രൈവർ വണ്ടി ഒതുക്കിയിട്ടു. ഇരുട്ടിൽ കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. പെട്ടെന്ന് അതിന്റെ മേൽ നിലാവ് വീണു. തണുത്ത കാറ്റു വീശി. താഴോട്ടിറങ്ങും തോറും മരങ്ങൾക്കിടയിൽ എവിടെയോ വെള്ളത്തിന്റെ ഉടലനക്കം അയാൾ അറിഞ്ഞു. കാട്ടുവള്ളികളിൽ തട്ടി ഇലകളുടെ തുമ്പുകളെ നനച്ച് പരൽക്കല്ലുകൾക്കുമേൽ ഒരു ഗ്ലാസ് വിരി പോലെ അത് ഒഴുകുന്നുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി. തന്നെപ്പോലെ അവൻ എവിടെയൊക്കെ സഞ്ചരിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, മത്സരിച്ചു, തോൽക്കുകയും കരയുകയും ജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. സ്നേഹിക്കുകയും വെറുക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു. അവൻ സ്വന്തം ശരീരം തൃഷ്ണകളിലിട്ട് വേവിക്കുകയും വിസർജ്യങ്ങളിൽ നിന്ന് അതിനെ കഴുകി ശുദ്ധമാക്കുകയും ചെയ്തു. അവനെക്കുറിച്ച് എത്രയാളുകൾ ചർച്ച ചെയ്തു, അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്തി. അപ്പോഴൊക്കെ അവൻ അറിയാതെ തേടിക്കൊണ്ടിരുന്നത് താൻ കാൽവിരലുകൾ മുക്കിവെച്ചിരിക്കുന്ന ഈ ചെറിയ നീരൊഴുക്കിലെ രണ്ടേ രണ്ട് തുള്ളി വെള്ളമായിരുന്നു. അവന്റെ എല്ലാ ദാഹങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വൻ ചെറുപ്പക്കാരന്റെ ചുണ്ടിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തു. വീണുകിടക്കുന്ന അവന്റെ കൈകൾ നെഞ്ചിൽ ചേർത്തുവെച്ചു. അവൻ മരിച്ചു. അതുവരെ കൂസലില്ലാതെ നിന്ന ഡ്രൈവർ മരണത്തിനു മുന്നിൽ വിരണ്ടുപോയി. കുപ്പിയിൽ ബാക്കി വന്ന വെള്ളം വിശ്വൻ കുടിച്ചു. ഒന്നാലോചിച്ചാൽ ഓരോ മനുഷ്യരും കടക്കാരാണ്. അയാൾ തണുത്ത കാറ്റിലൂടെ നടന്നു. രണ്ടു തുള്ളി വെള്ളമായിരുന്നു എന്റെ കടം. അത് ഞാൻ കുറച്ചു മുമ്പേ വീട്ടിക്കഴിഞ്ഞു. വീടിനു മുന്നിൽ താൻ എഴുതി വച്ച ആത്മഹത്യാഭീഷണി അതൊരു വലിയ അസംബന്ധമാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി. എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് മാറ്റണം.
1: സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൊമാല എന്ന ചെറുകഥയാണ് വായനാ വസന്തത്തിലൂടെ ഇതുവരെ കേട്ടത്. അവതരണം രമിത രതീഷ്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന വസന്തം.
3: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഠിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
2: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുരഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കാർമുകിൽ ആകാശത്തെ മാത്രമല്ല മനസ്സിനെയും മൂടാറുണ്ട് അല്ലേ? ചിലപ്പോൾ അത് പ്രണയത്തിന്റെ സന്ദേശവാഹകനാകുമ്പോൾ ചിലപ്പോൾ വിരഹത്തിന്റെ കണ്ണീരായി പെയ്യുന്നു. മഴയുടെ ആദ്യ സ്പർശം പോലെ മനസ്സിനെ തഴുകുന്നൊരു വാക്കാണ് കാർമുകിൽ. കറുത്ത മഴമേഘങ്ങളുടെ സൗന്ദര്യവും വിരഹവും പ്രണയവും പ്രതീക്ഷയുമൊക്കെ നമ്മുടെ മലയാള സിനിമാ ഗാനങ്ങളിൽ പല രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കാർമുകിൽ എന്ന പദം നിറഞ്ഞു നിൽക്കുന്ന ചില മനോഹര ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര നടത്തിയാലോ? അപ്പോൾ നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. ആദ്യ ഗാനം കുരുക്ഷേത്രം എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബി എസ് രംഗയാണ്. സത്യൻ, അടൂർഭാസി, ജയഭാരതി, ഷീല, പി ജെ ആന്റണി, ബഹദൂർ, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. കാർമുകിൽ പെണ്ണിന്നലെ തന്റെ കമ്മല് വെച്ചു മറന്നേ പോയി എന്ന് തുടങ്ങുന്ന ഗാനം

കാർമുകിൽ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1979 പുറത്തിറങ്ങിയ ഹൃദയത്തിന്റെ നിറങ്ങൾ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം. അടുത്തതായി പി സുബ്രഹ്മണ്യം സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. മധു, രാഘവൻ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ജയപ്രഭ, ഉണ്ണിമേരി, മല്ലിക സുകുമാരൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് പി സുശീല. കണ്ണ കാർമുകിൽ വർണ്ണ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിച്ചാലോ?

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം കാർമുകിൽ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം 1979 പുറത്തിറങ്ങിയ കുമ്മാട്ടി എന്ന ചിത്രത്തിലേത് കാവാലം നാരായണ പണിക്കറുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനും കാവാലം നാരായണ പണിക്കറും ജി അരവിന്ദനും സംഗീതം നൽകിയ ചിത്രമാണിത് പാടിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കറാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ രവീന്ദ്രനാഥൻ നായരാണ് 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത് ഇതിലെ കറുകറ കാർമുകിൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം

രവി ഗുപ്തൻ സംവിധാനം ചെയ്ത് സി എസ് ഗുപ്തൻ നിർമ്മിച്ച ചിത്രമാണ് ഓർമ്മകളെ വിടതരൂ. പ്രതാപ് പോത്തൻ, ശങ്കരാടി, ശ്രീവിദ്യ, കുതിരവട്ടം പപ്പു, പി കെ അബ്രഹാം, ചന്ദ്രാജി, പ്രതാപ് ചന്ദ്രൻ, ടി പി മാധവൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് കെ ജെ ജോയ് ആണ് ഈണം നൽകിയത്. കാർമുകിൽ തൂകിയ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ആനക്കുരുമ എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് അമ്പിളി രാജശേഖരൻ, വി ഡി രാജപ്പൻ, എം മണി സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണ് ആനക്കുരുമ. എം ജി സോമൻ, അടൂർ ഭാസി, രതീഷ്, ശങ്കരാടി, കുഞ്ചൻ, പറവൂർ ഭരതൻ, മേനക, ബി ബി ശാലിനി, വി ഡി രാജപ്പൻ, സന്തോഷ് കെ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം, വി ഡി രാജപ്പൻ എന്നിവരാണ്. 1985 പുറത്തിറങ്ങിയ ആനക്കുരുമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കണ്ണ കാർമുകിൽ വർണ്ണ എന്ന് തുടങ്ങുന്ന വരികൾ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. കാർമുകിൽ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാർമുകിലിൻ തേന്മാവിൽ എന്ന് തുടങ്ങുന്നതാണ്. കെ ജെ യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ഔസേപ്പച്ചനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1987. അശോകൻ, സിത്താര എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പേര് പൊന്ന് എന്നാണ്. 1987 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിലെ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.

അടുത്ത ഗാനം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രമാ ക്ഷീണം നൽകി 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KS ചിത്രയാണ്. ഹരികാംബോജി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിദ്ദിഖ്, രഞ്ജിത്ത് എന്നിവരാണ്. പൃഥ്വിരാജ്, സിദ്ദിഖ്, രേവതി, നവ്യ നായർ, ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, കലാഭവൻ മണി, സായ്കുമാർ, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പതിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിച്ചാലോ?

അടുത്ത ഗാനം ദലമർമരങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര. വിജയകൃഷ്ണൻ വരികൾ എഴുതി മോഹൻ സിത്താര ഈണമിട്ട ഗാനമാണ്. 2009 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വിനോ മോഹൻ, ശ്രുതി ലക്ഷ്മി, ശോഭാ മോഹൻ, ഇന്ദ്രൻസ്, സായ്കുമാർ, കനകലത എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിൽ കാർമുകിൽ വസന്തത്തെ മറച്ചു എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കാർമുകിൽ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ക്ലിയോപേട്ര എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് സയനോര ഫിലിപ്പ്, മഞ്ജരി, സൗമ്യ രാമകൃഷ്ണൻ. ബൽറാം ഏറ്റിക്കരിയുടെ വരികൾക്ക് സംഗീത വർമ്മയാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2013.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. സ്ട്രീറ്റ് ലൈറ്റ് എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ഷൈൻ കുര്യൻ, പാവുമ്പ മനോജ് എന്നിവർ വരികൾ എഴുതി കൈതപ്രം വിശ്വനാഥ് ഈണൻ നൽകിയ ഗാനമാണിത് കാലം കാർമുകിലായി എന്ന് തുടങ്ങുന്ന വരികൾ.

0: സിബു സുകുമാരൻ, രശ്മി പണിക്കർ എന്നിവർ പാടിയത് ചിത്രം കട്ടപ്പാടത്തെ മാന്ത്രികൻ. നെവിൽ ജോർജിന്റെ വരികൾക്ക് സിബു സുകുമാരൻ തന്നെയാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2024.
1: ഇവരൊക്കെ പഠിച്ചിട്ടാണോ നിക്കുന്നത്?
2: ചെറുതായിട്ടൊക്കെ
1: എന്റെ കളി. നീ സ്റ്റെപ്പ് കണ്ടോ മോളെ?

അമൽ നീരദ് സംവിധാനം ചെയ്ത് വി ജയസൂര്യ, അമൽ നീരദ് എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ബാച്ചിലർ പാർട്ടി. പൃഥ്വിരാജ് സുകുമാരൻ, ആസിഫ് അലി, നിത്യ മേനോൻ, പത്മപ്രിയ, ജാനകി രാമൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജാണ് ഈണം നൽകിയത്. കാർമുകിലിൽ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് നിഖിൽ മാത്യു, ശ്രേയ ഘോഷാൽ.

0: കാർമുകൾ നിറഞ്ഞ ആകാശം പോലെ സംഗീതവും നമ്മുടെ മനസ്സിനെ മൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മഴമേഘങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ ഈ ഗാനങ്ങൾ ഓർമ്മകളുടെ നനുത്ത സ്പർശമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മധുരഗീതങ്ങളിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ
2: ഒരൊറ്റ ചോദ്യം. നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്, 10 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, തുടർന്ന് വായനാ വസന്തം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 ഹരിതസമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം, 8 ചലച്ചിത്ര ഗാനങ്ങൾ, 9 ഗാനലയം, 10 സ്മൃതിഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂൺ 26, മിഥുനം 12, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ ഒടുവിൽ കേസെടുത്ത് അയോധ്യ പോലീസ്. VHP ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായി ടിന്നു യാദവ്, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിലാണ് കേസ്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടി. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര LPG വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. കാര്യക്ഷമമായ ആസൂത്രണവും വിതരണ മാനേജ്മെന്റും സുഗമമാക്കുന്നതിനായി വാണിജ്യ വ്യവസായ LPG ഉപഭോക്താക്കളെ സംബന്ധിച്ച സമഗ്ര വിവരശേഖരം തുടർന്നും സൂക്ഷിക്കാൻ എണ്ണക്കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. മദ്യനയം UDFന്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പാക്കൂവെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം അത് അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കെതിരെ രംഗത്തുവന്ന VM സുധീരനാണ് പാർട്ടിയിൽ ഇനി ചർച്ച വേണ്ടെന്നും നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടത്. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 188 പേർ മരിച്ചു. 1520 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഭൂകമ്പമാപിനിയിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പമാണ് മേഖലയിൽ ഉണ്ടായത്. പിന്നാലെ 20-ലേറെ തുടർ ചലനങ്ങളും ഉണ്ടായി. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. വലിയ ദരിദ്ര കുടുംബങ്ങൾക്ക് പദ്ധതി കൂടുതൽ ഗുണകരമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട പരമാവധി അരി 35 കിലോഗ്രാമായി പരിമിതപ്പെടുത്തും. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ അടുത്തമാസം 1 പ്രാബല്യത്തിൽ വരും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കി നൽകുന്നതിനുമുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കി. തൽക്കാൽ സേവനത്തിന് 5000 രൂപ നൽകണം. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളെ ഭീകരരായി മുദ്രകുത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ തങ്ങളുടെ അവകാശങ്ങളും നീതിപൂർവമായ പരീക്ഷാ നടത്തിപ്പും സുരക്ഷിതമായ ഭാവിയും ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളെന്ന് വിളിക്കുന്ന നിലയിലേക്ക് താഴ്ന്നെന്നും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി ക്ലൗഡ് പശ്ചാത്തല സൗകര്യ വികസനത്തിന് $1,300 കോടി കൂടി നിക്ഷേപിക്കാൻ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ. ഡിസംബറിൽ പ്രഖ്യാപിച്ച $3,500 കോടി പുറമെയാണിതെന്ന് ആമസോൺ CEO ആൻഡി ജാസി വ്യക്തമാക്കി. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US ചൊവ്വാഴ്ചയോടെ പുനരാരംഭിച്ചേക്കുമെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അറിയിച്ചു. സംസ്ഥാനത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന മയക്കുമരുന്ന് കേസുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി ഭരണവിഭാഗത്തോടാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് CJ ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയാണ് കേരളത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സമിതി അംഗമായിരുന്ന ടി ആർ ശിവരാജിനെ ഏകപക്ഷീയമായി മാറ്റിയതിൽ സംസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും കുടുംബവും ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. പുനർസത്യപ്രതിജ്ഞയിൽ ചട്ടം ലംഘിച്ച മേയർ വി വി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിൽ

0: അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച സബ്മിഷനിലൂടെയാണ് റിജി ചെറിയാൻ വള്ളംകളിക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത്. ഇതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് മറുപടി നൽകി. മറുപടിക്ക് ശേഷമിരുന്ന മുഖ്യമന്ത്രി ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് അടുത്തയാളോട് പറഞ്ഞു. ഇത് സഭാ ടിവിയുടെ മൈക്കിലൂടെ തത്സമയം പുറത്താവുകയും ചെയ്തു. ഇതോടെയാണ് റിജി ചെറിയാൻ പ്രതികരിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് തിങ്കളാഴ്ച നേരിട്ട് ചോദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരിട്ടി നഗരത്തിലെ ഗതാഗതം പരിഷ്കരിക്കാനുള്ള നടപടികൾ നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും പോലീസും തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ പാർക്കിംഗ് മേഖല നിശ്ചയിക്കുന്നതിനും നിലവിലുള്ള സംവിധാനം മാറ്റുന്നതിനും മറ്റുമായി നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരികൾ, മോട്ടോർ ട്രേഡ് യൂണിയൻ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംഘം സംയുക്ത പരിശോധന നടത്തി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. നിരവധി ഭൂ ഉടമകളുടെ ഭൂമി ഒന്നായി ചേർന്ന് ഡിജിറ്റൽ സർവേ നടത്തിയപ്പോഴാണ് വ്യക്തിഗത സർവേ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നികുതി സ്വീകരിക്കാത്തത്. തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ 125 പോയിന്റുമായി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് മുന്നിൽ, 110 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജ് രണ്ടാം സ്ഥാനത്തും 96 പോയിന്റുമായി തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക് കോളേജ് മൂന്നാം സ്ഥാനത്തുമാണ്. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ചെയ്ത് നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. AI സാക്ഷരതയിൽ ജില്ലയിൽ ഒന്നാമതാകാൻ ഒരുങ്ങി തില്ലങ്കേരി പഞ്ചായത്ത്. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും AI സാക്ഷരരാക്കുന്ന ഒന്നിക്കാം, AI സാക്ഷരതയിൽ ഒന്നിക്കാം എന്ന ആശയവുമായി പഞ്ചായത്ത് തയ്യാറാക്കിയ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടക്കം കുറിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും സാങ്കേതിക വിദ്യയിലെ മാറ്റത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ജില്ലയെ മയക്കുമരുന്ന് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് വിപുലമായി നടക്കും. ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ്, സാമൂഹ്യനീതി, ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. തലശ്ശേരി നഗരസഭയിൽ 12 വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കൊളശ്ശേരി നഗരാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ 3-0 പരാജയപ്പെടുത്തി സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. മറ്റൊരു മത്സരത്തിൽ ഹെയ്ത്തിയെ 4-2 മൊറോക്കോ പരാജയപ്പെടുത്തി. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ആദ്യമായി നോക്കൌട്ടിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആതിഥേയരായ മെക്സിക്കോയും നോക്കൌട്ടിലെത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 5-ാം ജയം നേടി ഇന്ത്യ. അവസാന പൂൾ എ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ ഏകപക്ഷീയമായ പോരാട്ടത്തിൽ കീഴടക്കി. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക എ ടീമുകൾ തമ്മിലുള്ള അനൌദ്യോഗിക ടെസ്റ്റിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 333 റൺസ് നേടി. ഓപ്പണർ സായ് സുദർശന് സെഞ്ചുറി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK

0: ഡോർസ് തലശ്ശേരി റോഡ് മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരുപാട് പേര് ഇവിടെ നമ്മളെ സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്?
1: എന്റെ പേര് ദേവാംശ്.
0: ദേവാംശ്, ആഹാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: നാലാം ക്ലാസ്സിൽ.
0: നാലാം ക്ലാസ്സിൽ ഏത് സ്കൂളാ?
1: ശങ്കര.
0: ശങ്കര വിദ്യാപീഠം, മട്ടന്നൂര്.
1: യെസ്.
0: ഓക്കെ. ദേവാംശ് ആരായി പേരിട്ടെ?
1: സാധാ എല്ലാരും അമ്മയും അച്ഛനും.
0: അമ്മയും അച്ഛനും കൂടിയിട്ട്. എന്താന്ന് അർത്ഥം അറിയോ?
1: അർത്ഥറിയില്ല.
0: ഓക്കെ. പഠിക്കാൻ മിടുക്കനാണോ ആള്? കുഴപ്പമില്ലാണ്ട് പഠിക്കും അല്ലേ? പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുണ്ടോ?
1: പാട്ട് പാടാൻ അറിയില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടം.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. റേഡിയോയിലൂടെയുള്ള പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ
0: കേൾക്കാറുണ്ട്. സിനിമയോ?
1: സിനിമ അത്ര കേൾക്കില്ല.
0: പാട്ടാണ് ഇഷ്ടം. അപ്പൊ തിയേറ്റർ ഒന്നും പോയിട്ട് സിനിമ കണ്ടിട്ടേ ഇല്ല?
1: തിയേറ്റർ പോയി സിനിമ കാണാനുണ്ട്.
0: ഏതാ ലാസ്റ്റ് കണ്ട സിനിമ?
1: ലാസ്റ്റ് ഇപ്പൊ കണ്ടത്
0: ദൃശ്യം 3 കണ്ടോ?
1: ആ ദൃശ്യം
0: 3 കണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ?
1: ആ.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: ലാലേട്ടൻ.
0: അതുകൊണ്ടാണോ ദൃശ്യം 3 കാണാൻ പോയത്?
1: അതെ.
0: ദേവാംശിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാ? ഉണ്ട്. ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ടിന്റെ പേരെന്താ?
1: സ്കൂളിലെ അബാൻ.
0: അബാൻ, ആഹാ, നല്ല പേരാന്നല്ലോ അബാൻ. ചുരുക്കിട്ട് എന്തെങ്കിലും വിളിക്കാറുണ്ടാ? അബാൻ തന്നെയാ വിളിക്കാറ്. ദേവാംശുന് എന്തെങ്കിലും വെറൈറ്റി പേരുണ്ടാ? ദേവാംശു തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ? അതെയാ. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ അത് പ്ലേ ചെയ്തു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എന്റെ അമ്മേന്റെ ജിമിക്കി കമൽ.
0: പാട്ട് പാടുന്നോ? ഇല്ല. എന്റെ അമ്മേന്റെ ജിമിക്കി കമൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ. കളിക്കാനൊക്കെ ഇഷ്ടമാണോ? ഏത് കളിയാന്ന് കൂടുതൽ കളിക്കാറ്? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ?
1: ഫുട്ബോൾ.
0: ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെയാണോ കളിക്കുന്നേ?
1: സ്കൂൾ ഗ്രൗണ്ട്.
0: സ്കൂളിൽ നിന്നാണ് കളിക്കുന്നേ? ആഹാ. അപ്പോ ഗോൾ അടിക്കാറുണ്ടോ?
1: അത്യാവശ്യം.
0: അത്യാവശ്യം അടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് എപ്പോഴാണ് ഓർമ്മയുണ്ടാ? ഇല്ല. എത്ര ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാ? എത്രയാണ്?
1: 3.
0: 3 ഗോൾ അടിച്ചിട്ടുണ്ട്. ആഹാ. നമ്മളെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇപ്പൊ പഠിക്കേണ്ടിയെല്ലാം ആയതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? അത് രാത്രി സമയങ്ങളിലല്ലേ അല്ലേ ഫുട്ബോള്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ദേവാംശു നമുക്ക് ജിമിക്കി കമൽ എന്ന പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല,
0: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്.
1: ഓക്കെ.
0: അപ്പൊ നല്ലൊരു പാട്ടാണ് ദേവാംശു ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നമുക്കൊരു കൊച്ചു മിടുക്കി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്?
1: വൈകാശി.
0: വൈകാശി, ആഹാ, നല്ല പേര്. ദേവാംശി പറഞ്ഞ പോലെ തന്നെ ഒരു പേര് വൈകാശി. വൈകാശിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ട് ഈ പേരിന്?
1: അർത്ഥം എന്നറിയില്ല.
0: അമ്മയുടെ പേരാണ്. വൈകാശിയുടെ വീട്
1: ചാമ്പാട്.
0: ചാമ്പാട്. ഇവിടെ ആരുടെ വീടാണ്?
1: അമ്മേന്റെ വീട്.
0: അമ്മേന്റെ വീട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ഏട്ടൻ.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നത്?
1: ഏട്ടൻ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുത്തു.
0: ആഹാ. എസ് എസ് സി ഒക്കെ കഴിഞ്ഞ നല്ല മാർക്കുണ്ടോ?
1: 7+3.
0: ഓക്കെ. എവിടെയാ പഠിക്കുന്നത് വൈകാശി?
1: ഞാൻ പിണറായി.
0: പിണറായില്. എത്രാം ക്ലാസ്സിലാ?
1: 9.
0: ഓ, 9. ഓക്കെ. കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ വൈകാശിക്ക്? പാട്ട് പാടാറുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പാട്ട് പാടാറില്ലേ? പക്ഷെ പാടുന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോ. സ്കൂൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടാ? ഒന്നിനുമില്ല. ഡാൻസിനും പാട്ടിനും ഒന്നും?
1: ഡാൻസ് ഇങ്ങനെ കളിക്കലുണ്ട് ഇങ്ങനെ. ഓക്കെ,
0: അത്ര മാത്രം. കുറെ ഫ്രണ്ട്സ് ഉണ്ടാ?
1: 3 ഫ്രണ്ട്സ്.
0: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ന് പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ?
1: കാശിനാഥ്.
0: അമ്മയുടെയും അച്ഛന്റെയും പേര്?
1: അമ്മേന്റെ ഒരു ശിജിനിയും അച്ഛനൊരു മഹേഷ്.
0: മഹേഷ്. എന്താ ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ഹൗസ് വൈഫും അച്ഛൻ വെൽഡിംഗ്.
0: വെൽഡിംഗ്. ഓക്കെ. വൈകാശി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്ത് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: റാറാറക്കമ്മ.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണോ? എവിടെയാണ് പോയിട്ടുള്ളത്?
1: മൂന്നാറും കൊച്ചി.
0: സ്കൂളിൽ നിന്നാണോ പോയത് അതോ ഫാമിലി ആയിട്ടാണോ?
1: സ്കൂളിൽ നിന്ന് പോയി. ഫാമിലി ആയിട്ട് പോയി. ഫാമിലി വയനാടാണ്.
0: വയനാടാണ് പോയത്. വെക്കേഷന്റെ സമയത്തായിരിക്കും അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ മൂന്നാറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി എവിടെയാണ് പോകാൻ താല്പര്യം? എനിക്ക് ആ സ്ഥലം കണ്ടാ കൊള്ളാമെന്ന് തോന്നിയ സ്ഥലം.
1: ഇനിയുടെ അങ്ങനെ താല്പര്യമൊന്നുമില്ല.
0: താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലത്ത് പോയി കൊള്ളാമെന്ന് തോന്നിയ സ്ഥലമൊന്നുമില്ല. ഒന്നുമില്ല. ഇവര് വിളിക്കുമ്പോ നമ്മൾ പോവുന്നെ. അച്ഛനും അമ്മയൊക്കെ കൂടുമ്പോ അല്ലേ? ഒരു രസാണല്ലേ. ഓക്കെ. അപ്പോ റാറാറക്കമ്മ എന്നുള്ള പാട്ട് പാടുന്നോ രണ്ടുപേരി?
1: എനിക്കറിയില്ല. പാടാൻ
0: അറിയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഇനി നമുക്ക് മറ്റൊരു ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ഷിംന.
0: ഷിംന ചേച്ചി എന്നാ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഞാനും മൂന്ന് മക്കളും. ഹസ്ബൻഡില്ല, ഇപ്പൊ മരണപ്പെട്ടുപോയി.
0: മൂന്ന് മക്കളെ പേര്?
1: ധനശ്യാം, ദേവാംശ്, ദക്ഷ.
0: ദക്ഷ കുഞ്ഞുമകളാണല്ലേ? എത്ര വയസ്സായി ഇപ്പോ?
1: മൂന്ന് വയസ്സ്.
0: മൂന്ന് വയസ്സ്. മൂത്തയാൾ എന്താ പഠിക്കുന്നേ?
1: ശങ്കരയിലെ എസ് എൽ സി പഠിക്കുന്നു.
0: ആഹാ, വലിയ ദേവാംശ് നേരത്തെ നമ്മളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ ഷിംനേച്ചി, പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഹോബി വീട്ടില്?
1: കുട്ടീനെ നോക്കിയിരിക്കലായിരുന്നു ഇത്രേ, ഇപ്പോ അംഗൻവാടി പോകുന്നോണ്ട്
0: പ്രശ്നമില്ല. ഒറ്റക്കൻ ആണോ വീട്ടിലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
1: കുറേയല്ല, ഞാൻ ഒറ്റക്കന
0: ചെയ്യാറില്ല.
1: വീട്ടിലെത്തിയാലേ അച്ഛനും അമ്മയും
0: ഉണ്ടാവും. ഇപ്പൊ മൂന്നുപേരും എവിടെ നിൽക്കുന്ന സ്ഥലം?
1: കല്ലൂര്.
0: ഏതാണ് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രിപ്പയറിംഗിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്?
1: ചപ്പാത്തി.
0: ചപ്പാത്തി. എന്താണ് പിന്നെ ബിരിയാണി ഒക്കെ തയ്യാറാക്കാറുണ്ടോ?
1: ബിരിയാണി അത്ര ഇതായിട്ടറിയുന്നുണ്ട്.
0: ഓക്കെ ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് തരാം. സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. കാണാറുണ്ടോ പോയിട്ട്?
1: ആ ഉണ്ട്, തിയേറ്ററിൽ പോയിട്ട്.
0: തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
1: ലാസ്റ്റ് ദൃശ്യം.
0: ദൃശ്യം 3 ആണ് കണ്ടത്. ഇഷ്ടപ്പെട്ടോ സിനിമ? അപ്പൊ എന്താണ് ഹോബി എന്ന് പറഞ്ഞേ?
1: ഹോബി വായന.
0: വായന വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ?
1: ഇല്ല, ഞാന് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു. കെ എസ് ആർ ടി സി ജോലി കിട്ടിയായിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല ആ സമയം.
0: ഓ, അത് ശരി. പിന്നെ എന്തേ പോകാം?
1: കല്യാണ ടൈം ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി.
0: അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് സീനിയോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പോയിട്ടുണ്ടെങ്കിൽ
1: ശ്രമിക്കണം. ഇവരെ കുറച്ച് ഫ്രീ ആയ അംഗൻവാടിയിലൊക്കെ ഫ്രീ ആകാൻ ശ്രമിക്കണം.
0: പി എസ് സി എഴുതിയിട്ട് കിട്ടിയതായിരിക്കും. അതെ
1: അതെ അതെ.
0: കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തേ,
1: ഫസ്റ്റ് ടൈം കിട്ടുന്നതായിരുന്നു.
0: ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറയണമെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: പാട്ടൊന്നും പാടാറില്ല. കേൾക്കാൻ ഇഷ്ടമാണ്?
1: ഭയങ്കര ഇഷ്ടമാണ്. അന്തിപ്പൊൻവട്ടം.
0: അന്തിപ്പൊൻവട്ടം.
1: പിന്നെ പൊൻവീണ, അതൊക്കെ നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഇതിലിപ്പോ നമ്മള് പ്ലേ ചെയ്യേണ്ടത് അന്തിപ്പൊൻവട്ടം എന്ന പാട്ടാണ് കേൾക്കണം. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
1: എന്റെ മക്കൾക്ക് വേണ്ടിട്ട്.
0: മക്കൾക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് മറ്റൊരു അതിഥിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ശോഭ.
0: ശോഭ, ശോഭേച്ചി എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഹസ്ബൻഡും ഞാനും.
0: ഹസ്ബൻഡിന്റെ പേര്?
1: കുഞ്ഞികൃഷ്ണൻ.
0: കുഞ്ഞികൃഷ്ണൻ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് ആരും പോലീസിലായിരുന്നു.
0: പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. ഓക്കെ. ശോഭേച്ചി, എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങളോ അങ്ങനെയായിട്ട് പോകുന്നുണ്ടോ?
1: പച്ചക്കറി വീട്ടിലെല്ലാം നടും.
0: ഇപ്പോ ഏതാണ് നട്ടിട്ടുള്ളത്?
1: ഇപ്പൊ വഴുതനങ്ങ, വെണ്ടക്ക,
0: അതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ. ഇഷ്ടാണ് കൃഷി
1: ചെയ്യാൻ?
0: ഇഷ്ടാണ്. വീട്ടിലൊരു പച്ചക്കറി തോട്ടം
1: ഉണ്ടാവുമായിരിക്കും അല്ലേ? തീർന്നു നട്ടതാണ്.
0: ഓ, അതൊക്കെ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇതിന്റെ നടക്കൊക്കെ സിനിമയൊക്കെ
1: കാണാറുണ്ടോ?
0: ഇഷ്ടമാണ് സിനിമയൊക്കെ
1: കാണാൻ.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ മോഹൻലാൽ.
0: മോഹൻലാൽ,
1: മമ്മൂട്ടി.
0: മമ്മൂട്ടി, മോഹൻലാൽ, അത് നമ്മുടെ പണ്ടേയുള്ള ഇതന്നല്ലേ. മോഹൻലാലിന്റെ സിനിമ കണ്ടാലും കണ്ടാലും നമുക്ക് ഒന്നും കൂടി കാണണം തോന്നുന്ന സിനിമയൊക്കെ ഉണ്ടാവല്ലോ, അതായത് മണിച്ചിത്രത്താഴ്, അതുപോലെ ചേച്ചിക്ക് ഏതാണ് ഇഷ്ടം? ഓ, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. ആറാം തമ്പുരന്ന് ഇഷ്ടമാണ്. എത്ര കണ്ടാലും മതി, വരില്ല. തിയേറ്ററിൽ പോയി
1: കാണാറുണ്ടോ?
0: കാണാറുണ്ട്. പണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവല്ലോ സിനിമ, കുട്ടിക്കാലത്തൊക്കെ. അത് ഏതാണ് ഫസ്റ്റ് കണ്ട സിനിമ?
1: അത് ഓർമ്മയില്ല.
0: അത് ഓർമ്മയില്ല. ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സിനിമ?
1: ചെറുപ്പത്തിൽ, അത് ഓർമ്മയില്ല.
0: ശോഭിച്ചിയുടെ വീട് എവിടെയാ?
1: എന്റെ പിന്നെ പാതിരിയാട്.
0: ഇപ്പൊ അയ്യല്ലൂർ താമസിക്കുന്നു. ഓക്കെ. പാതിരിയാട് ആരൊക്കെയാ ഉള്ളത്?
1: പാതിരിയാട് ആരുമില്ല. അമ്മ മരണപ്പെട്ടു പോയി, അച്ഛൻ മുംബൈ മരണപ്പെട്ടു പോയി, അമ്മ ഇപ്പൊ ജനുവരി 3 മരണപ്പെട്ടു പോയത്. പിന്നെ ഇപ്പൊ വീട്ടിൽ ആരുമില്ല.
0: ആരുമില്ല. ശോഭിച്ചിക്ക് എത്ര മക്കളാ ഉള്ളത്?
1: എനിക്ക് 4.
0: എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആ, മോനുണ്ട്. മോൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് ഇപ്പൊ 16 ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന്. മോന് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി.
0: ജോലി
1: പോണ്ടിച്ചേരി.
0: പോണ്ടിച്ചേരി,
1: മാഹിയിലാ എഴുതിയ പരീക്ഷ. പോണ്ടിച്ചേരി ജോലി കിട്ടി.
0: ജോലി കിട്ടി. ഇപ്പൊ അവിടെയാണോ താമസം?
1: അതെ, ഇപ്പൊ പോണ്ടിച്ചേരി.
0: കല്യാണമൊക്കെ കഴിഞ്ഞു?
1: ആ, 2 കുട്ടികളുണ്ട്.
0: പിന്നെ
1: 8 കഴിഞ്ഞിട്ട് മോന്റെ.
0: അവരൊക്കെ ഇപ്പൊ പോണ്ടിച്ചേരിയാണുള്ളത്.
1: പിന്നെ വൈഫ് മാഹി ഹോസ്പിറ്റൽ നേഴ്സാണ്.
0: ഓക്കെ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നല്ലേ പോണ്ടിച്ചേരി. അതെ, അധികം ദൂരം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. ബാക്കിയുള്ള മക്കളൊക്കെ?
1: ബാക്കിയുള്ള ഒരാള് ചാമ്പാട്, ഒരാള് വാവോട്, ഒരാള് കല്ലൂര്.
0: കല്ലൂര്. ഇപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു.
1: ഓക്കെ.
0: ശോഭേച്ചി, ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാം ആണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുതരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല,
0: പാടലൊന്നും
1: ഇല്ല.
0: പാടി എന്നാണോ? അപ്പൊ ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യർ അഭിനയിച്ച് ചിത്ര ചേച്ചി പാടിയ പാടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. അതെന്താണ് ഇത്ര ഇഷ്ട പാട്ടിനോട്? ഇഷ്ടമാണ് ആ പാട്ട്. നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോ ഒരു രസമായിരിക്കും അല്ലേ? ഓക്കെ. അമ്പലത്തിലൊക്കെ പോവാറുണ്ട്?
1: പോകാറുണ്ട്.
0: ഭക്തിയാണോ? ഇഷ്ടപ്പെട്ട ദൈവം ഏതാ?
1: കൃഷ്ണൻ.
0: കൃഷ്ണനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാടി എന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരട്ടെ? ഓക്കെ. താങ്ക് യു ചേച്ചി.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ശശി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് നൂർ സബഹ. ഞാൻ മേരുവമ്പായി താമസിക്കുന്നു. ഇപ്പം മട്ടന്നൂർ ഓസോൺ ഒപ്റ്റിക്കൽസിൽ ഒപ്റ്റോമെട്രിസ്റ്റായി വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നല്ലതന്നെ. ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒരു വർഷമായി.
0: അപ്പോ വർക്ക് ചെയ്യുന്നത് ഓസോൺ ഒപ്റ്റിക്കൽസിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ?
1: ഇവിടെ ഒരു ഒട്ടുമിക്ക ഒപ്റ്റിക്കൽസിലും ഇല്ലാത്ത ഫോറോപ്റ്റർ എല്ലാം ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റിങ്. നോർമലി അതങ്ങനെ കാണാറില്ല. മറ്റേ മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യും, അതിലും ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പം പലവിധ ഓഫേഴ്സും കൊടുക്കാറുണ്ട്. 50% ഫ്രെയിമിന്, അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ. ഇപ്പൊ നിലവിലുള്ളത് എന്ന് വെച്ചാല് ഏത് ഫ്രെയിം എടുത്താലും 30% ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈമിലും ഓരോ ഓഫർ ചെയ്ത് ഇങ്ങനെ പോകും.
0: നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആണോ വന്നു കഴിഞ്ഞാല്?
1: അതെ, അവർക്ക് മൈൻഡിൽ വിചാരിച്ച ഫ്രെയിം ഇവിടെ വന്ന് എന്തായാലും കിട്ടിയിരിക്കും. കാരണം എല്ലാ ടൈപ്പിലുള്ള ഫ്രെയിം ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്നെ പറയും, ആ ഞാൻ ഇത് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്, ഇത് തന്നെ കിട്ടി. അപ്പൊ അതെല്ലാം നമുക്കൊരു സന്തോഷം.
0: മാത്രല്ല, ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്?
1: അതെ, അത് ഞാനായിട്ടാണ് ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫിറ്റിംഗും ഉണ്ട്, അത് നമ്മളെ ഓണർ തന്നെ ചെയ്യും. ലിജിന എന്നാ പേര്. സർവീസും ഫ്രീ ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ എവിടുന്ന് വന്ന് വാങ്ങിയ ഫ്രെയിം എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും, അതായത് ലെൻസ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്ന, ഇപ്പൊ ലെൻസ് ഇളകിപ്പോയി അല്ലെങ്കിൽ ലെഗ് പ്രൂവ് ഇളകി, അതൊക്കെ നമ്മൾ ഫ്രീ ആയി ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് തന്നെ എടുക്കണം എന്നില്ല, എവിടുന്ന് എടുത്താലും കുഴപ്പമില്ല.
0: അപ്പൊ എന്തുകൊണ്ടും ഇവിടെ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകാറ്.
1: അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഉമ്മ, എന്റെ മോളുണ്ട് ചെറിയ, ഇപ്പം LKG പഠിക്കുന്നത്. പിന്നെ രണ്ടനിയനും ഒരനിയത്തിയും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
1: ഉമ്മാന്റെ പേര് റഷീദ, മോളെ പേര് ഫാത്തിമ സഹറ, അനിയന്മാര് മൂത്താള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG എന്ന് നെജിൽ എന്ന പേര്, രണ്ടാമത്തെ അനിയൻ ഇപ്പം +2 പഠിക്കുന്നത് നെഹീം എന്ന പേര്, അനിയത്തി 8 പഠിക്കുന്നത് നിസ.
0: ഹസ്ബൻഡ് എന്താ?
1: ഹസ്ബൻഡ് ഫാർമസിസ്റ്റാ, ഖത്തറിലാണ് വർക്ക്
0: ചെയ്യുന്നത്. നാട്ടില്
1: ഇല്ല, നെക്സ്റ്റ് മന്ത് വരും. ഒരു പ്രോഗ്രാം ഉണ്ട് ഫാമിലിയില്.
0: അപ്പോ ലീവിന് വന്നിട്ടാകുമ്പോ എന്തെങ്കിലൊക്കെ യാത്രകള് അങ്ങനെയൊക്കെ നടത്താറുണ്ടോ, ദൂരെ യാത്രകള്?
1: ആ ഒരു മാസത്തിലുണ്ടോ? അപ്പോ ഒരുമിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ടിട്ട് ഇങ്ങനെ യാത്രയൊക്കെ പോകും.
0: കഴിഞ്ഞ തവണ വന്നപ്പോ എവിടെയായിരുന്നു യാത്ര ചെയ്തത്?
1: കഴിഞ്ഞ തവണ വന്നപ്പം ഊട്ടി, വയനാട്, അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് പോയത്.
0: എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ഒരു ക്ലൈമറ്റ് അവിടുത്തെ?
1: ആ നല്ല അടിപൊളിയായിരുന്നു. രണ്ട് സ്ഥലവും നല്ല തണുപ്പ്. നമ്മള് ഒരു ഏപ്രിൽ ടൈമിലായിരുന്നു പോയത്. അപ്പോ ഇവിടുത്തെ ചൂടിന് വെച്ച് നോക്കുമ്പോ അവിടെ ഭയങ്കര ഒരു ആശ്വാസം.
0: ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാ യാത്രകൾ തന്നെ ഒരു രസകരമാണ്.
0: ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോലി സമയം കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാവില്ല, ഫ്രീ ടൈമുകൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയങ്ങളില് എന്താണ് ഹോബി എന്ന് പറയാനുള്ളത്?
1: ഹോബി എന്ന് പറയാന് അങ്ങനെ മെയിൻ ആയിട്ടൊന്നില്ല. വായിക്കും, പിന്നെ മോളെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം ആ ഒരു ടൈമിലല്ലേ ഓളെ അടുത്ത് കിട്ടും. അപ്പൊ അങ്ങനെയെല്ലാം.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാനുള്ള സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ?
1: പാട്ട് കേൾക്കും, സിനിമ അങ്ങനെ കാണാറില്ല.
0: എത്തരം പാട്ടുകളാണ് കേൾക്കാറ്? അടിച്ചുപൊളി പാട്ടുകളാണോ അല്ലെങ്കിൽ മെലഡി ആണോ?
1: പ്രത്യേകിച്ചിട്ടുള്ള കാറ്റഗറി ഒന്നും ഇല്ല. എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും, മെലഡി കേൾക്കും, അടിച്ചുപൊളി കേൾക്കും, ഇപ്പോഴത്തെ നൂജൻ പാട്ടുകൾ കേൾക്കും. അങ്ങനെ പ്രത്യേകിച്ചിട്ടായിട്ടുള്ള ഒന്നുമില്ല.
0: ഹസ്ബൻഡ് ഒക്കെ ലീവിന് വന്നിട്ടാകുമ്പോ ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇന്ന സ്ഥലം കണ്ടാ കൊള്ളാം, അല്ലെ ഇന്ന് ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടെ പോകണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ?
1: അത് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്, ഹസ്ബൻഡിന് അനിയന്റെ ആ മാരേജാ. അപ്പൊ അതിന്റെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണോന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. വരുന്നത് പോലെ
0: സമയം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യും അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പോ നാട്ടിലെ പാട്ടിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പോ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം നല്ലൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
1: ഏലമല കാടിനുള്ളിലുള്ള ഒരു പാട്ടില്ലേ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം. 10th ഫിലിമിലെ
0: നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന മനോഹരമായിട്ടൊരു ചിത്രം അല്ലേ? എന്താ പറയാ, ഗ്രാമഭംഗിയും അതെ ആ ഒരു പശ്ചാത്തലമൊക്കെ
1: ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫിലിമാണല്ലോ. മകളെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അച്ഛന്റെ ഒരു ആ ഫിലിം ഇഷ്ടം.
0: ആ ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ താല്പര്യം?
1: ആ ഒരു ഫിലിം കാണുമ്പോ എന്റെ മകളെ പോലത്തെ ഒരു മകളാന്നുള്ളൊരു ഇമോഷണൽ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം. ഓക്കെ, ബൈ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: തോമസ് കാഞ്ഞിലേരി.
1: കാഞ്ഞിലേരി. കാഞ്ഞിലേരി എന്ന് പറയുമ്പോൾ
2: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി.
1: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ചെറിയ ചെറിയ കൃഷികൾ നടത്താറുണ്ട്. വാഴകൃഷിയുണ്ട്. കൂലിപ്പണികളായിട്ട് അങ്ങനെ പണിക്ക് പോകും. ഇപ്പോഴും പോകുന്നുണ്ട്.
1: കൃഷി എന്ന് പറഞ്ഞു, അപ്പൊ കൃഷിയിൽ എങ്ങനെ വീടിന്റെ പരിസരത്ത് തന്നെയാണോ? അല്ലെങ്കിൽ
2: അല്ലല്ല, പുറത്ത് തന്നെ. കണ്ട പിന്നെ വയലില് വാരത്തിന് വാഴകൃഷി ചെയ്യും.
1: സ്വന്തമായിട്ട് തന്നെയാണോ?
2: സ്വന്തമായിട്ട് വാഴ സ്വന്തം. പിന്നെ കൂലിപ്പണി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും.
1: എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മള് ഈ നാടൻ വാള് വെച്ച് അറക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. അപ്പൊ ആ പണിയൊക്കെ അങ്ങോട്ട് നിന്ന് പോയല്ലോ, മില്ലുകൾ വന്നപ്പോ. അതോടുകൂടിയിട്ട് ആ പണി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിത മാർഗം കണ്ടെത്തണമല്ലോ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വാഴകൃഷിയോട് താല്പര്യം തോന്നി. അപ്പോൾ അതുമായിട്ട് 5-10 വർഷമായി അത് നടത്തിക്കൊണ്ടിരിപ്പുണ്ട്, മുടക്കമില്ലാതെ. അതിൽ വലിയ നഷ്ടമൊന്നും വരാറില്ല. നഷ്ടമൊന്നും വരാറില്ല. കാറ്റൊന്ന് കുറച്ച് വാഴ ഒടിഞ്ഞു പോയാലും നല്ല കൊലയൊക്കെ ആണെങ്കിൽ നഷ്ടമൊന്നും സംഭവിക്കാറില്ല.
1: എങ്ങനെയുള്ള വാഴകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്?
2: അത് പിന്നെ മേട്ടുപാളയം അല്ലെങ്കിൽ സ്വർണമുഖി, ഇതാണ് നമ്മളവിടെ സാധാരണ സാധാരണ നാടൻ പാഴയായിരുന്നു. അതിപ്പം നാടൻ പാഴ ഇല്ലാതെ വന്നു. അതോടുകൂടി തമിഴ്നാട്ടിൽനിന്നും കർണാടകം കൊണ്ടിരുന്ന വഴക്കുന്നുള്ള അതാണ്
1: കൂടുതലിപ്പം പഴങ്ങളൊക്കെ ഇറക്കുമതിയാണ് നമ്മുടെ നാട്ടിലേക്ക്.
2: അതിന് പ്രത്യേകത എന്താ പറഞ്ഞാൽ, അത് നമ്മൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ അത്ര കൊള്ളുന്നതല്ല. നാടൻ കൊലയാണ് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ലതും.
1: തീർച്ചയായിട്ടും. പക്ഷേങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
2: അതെ, ഇത് വളത്തിനൊക്കെ ഭയങ്കര വിലയായി. 40 രൂപ 35-38 രൂപ പൊട്ടാസിനായി എന്ന് പറഞ്ഞാൽ പൊട്ടാസ് ഇടാതെ കൊണ്ട് കൊല കിട്ടുമോ? ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കൃഷിയിൽ നിന്ന് വംശം പുറകോട്ട് പോവുക.
1: വാഴകൃഷി അല്ലാതെ മറ്റേതെങ്കിലും?
2: കുറച്ച് റബ്ബറുണ്ട്, വേറെ ഒന്നുമില്ല. വേറെ കാര്യമായിട്ടൊന്നുമില്ല.
1: റബ്ബറൊക്കെ സ്വന്തം തന്നെയാണോ?
2: സ്വന്തം ചെയ്യും.
1: ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ഈ വാഴക്കുലകൾ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
2: മാർക്കറ്റിലേക്ക് ഒരുപാട് കൂടുതൽ കൃഷികളൊന്നുമില്ല. നമ്മള് പിന്നെ മയ്യൽ കൊണ്ടുപോകാറുണ്ട്. മയ്യൽ, ചാലോട്, പിന്നെ അവിടെ തന്നെ ബ്ലാത്തൂര്, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കൊടുത്ത് തീരാൻ മാത്രമേ ഉള്ളൂ.
1: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
2: വീട്ടിലെ ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 കുട്ടികളുണ്ട്. അത് പെൺകുട്ടികളാണ്. അവർ കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവ് ഓരോ സ്ഥലത്താണ് ഉള്ളത്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
2: മൂത്തത് ഷീജ, രണ്ടാമത്തവൾ ഷീബ, മൂന്നാമത്തെ കുട്ടി ഷീന. മൂത്തവൾക്ക് 3 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. രണ്ടാമത്തവൾക്ക് 2 പെണ്ണ്, ഇളയവൾക്ക് ഒരാണും ഒരു പെണ്ണും.
1: വൈഫിന്റെ പേര്
2: തങ്കമ്മ. മേരി എന്നാണ് പേര്. അത് നമ്മൾ വിളിക്കുന്ന തങ്കമ്മ. റിക്കാർഡ് പേര് മേരി.
1: മേരിയാണ് നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര്.
2: തങ്കമ്മ.
1: തങ്കമ്മയാണ്. അപ്പൊ തങ്കമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ
2: വന്ന് അറിയുള്ളൂ.
1: മേരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും
2: അറിയണമെന്നില്ല.
1: അപ്പൊ ഈ ഒരു കൃഷി മേഖലയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് ചേർ? ഇപ്പൊ വായന അല്ലെങ്കിൽ വായനശാല?
2: വായനശാലയിൽ പോയാൽ കുറച്ച് പേപ്പറോ കാര്യങ്ങളോ വായിക്കും. പിന്നെ നമ്മൾ TV ആണ് അധികം വെച്ചുക. അത്രയ്ക്ക് സമയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പണി ഉണ്ടാവും. ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും.
1: അപ്പൊ ഈ ഒരു വരുമാനം തന്നെയാണ് ചേട്ടന്റെ കുടുംബത്തിന്റെ ഒരു?
2: പിന്നെ കുട്ടികൾ എപ്പോഴും സഹായിക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ സഹായിക്കും, മക്കൾ സഹായിക്കും.
1: എല്ലാവരും അവരവരുടെ കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട്
2: പോയിക്കൊണ്ടിരിക്കുന്നു.
1: ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
2: സിനിമയ്ക്ക് പോകാറില്ല. കുറേ ദൂരം പോകണം, അടുത്തില്ലല്ലോ. മുമ്പൊക്കെ പോകുമായിരുന്നു. ഇപ്പം സിനിമയ്ക്ക് ഒളിക്കലിൽ പോകണം.
1: അത് ശരി.
2: അപ്പം അത് ബുക്ക് ചെയ്യണം മുൻകൂട്ടി. അതിനൊന്നും പോകാറില്ല. വാഹന സൗകര്യവും ഇല്ല.
1: അല്ല, പഠിക്കുന്ന കാലത്തൊക്കെ?
2: പഠിക്കുന്ന കാലത്തൊക്കെ പോകും. ഇന്നാലത്ത് 35 വയസ്സായി ടിക്കറ്റ് ഉള്ള സമയത്ത് നടന്നിട്ട് പോകാൻ ശ്രീകണ്ഠ ഒരു സിനിമയാണ്.
1: ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കോ.
2: അത് ഞങ്ങളെ കൂട്ടുകാരുണ്ടാവും ആരെങ്കിലും 2-3 ആള്. അപ്പോ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 35 വയസ്സായി ടിക്കറ്റിന്,
1: അന്നത്തെ കാലം.
2: അപ്പോ ആദ്യം തറയലായിരുന്നു, പിന്നീടാണ് ബെഞ്ചായത്. അപ്പോ 35 വയസ്സേക്ക് പോയാല് ഒരു സിനിമ കണ്ടിട്ട് രാത്രി ഇങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക, തിരിച്ചിങ്ങോട്ടും നടക്കുക. 8 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഒരു കുറുക്ക് വഴിയുണ്ട്, അതിലെ കൂടെ വന്നാൽ പുഴയിലെ കൂടെ ഇറങ്ങിയിട്ട് പുഴയിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരിക.
1: രസമുള്ള കാര്യം തന്നെയാണ്.
2: രസം തന്നെയാണ്.
1: ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലിരുന്ന് മൊബൈൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ആയി, പിന്നെ പോയി കാണുക. എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഒരുങ്ങിയിട്ടുണ്ട്. ഒരുപാട്
2: ടെക്നോളജി മാറ്റം വന്നില്ലേ?
1: അപ്പൊ അന്നത്തെ കാലങ്ങളിൽ എങ്ങനെയുള്ള സിനിമകളായിരുന്നു കൂടുതൽ കാണും?
2: അന്നത്തെ കാലങ്ങളിൽ സാധാരണ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഉള്ളൂ. വേറെ നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ ഒന്നും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ.
1: സത്യൻ മാഷിന്റെ,
2: സത്യൻ, നസീർ, ഉമ്മർ, മധു, അവരുടെ സിനിമ നെല്ല് പോലെയുള്ള സിനിമകൾ,
1: അങ്ങനെയുള്ള സിനിമകളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
2: ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ
1: ഇപ്പൊ കഥകൾക്കൊന്നും വലിയ
2: കഥകൾക്ക് പ്രാധാന്യമൊന്നുമില്ല. കുറെ പാട്ടും കുറെ ഡാൻസും
1: അല്ലേ, കാരണം ഇപ്പോഴത്തെ തലമുറ അതാണ് ഇഷ്ടപ്പെടുന്നത്.
2: അതാണ് എന്റെ കാരണം.
1: പാട്ട് കേൾക്കാറുണ്ടോ?
2: പാട്ടിനായിട്ട് മെനക്കെടാറില്ല,
1: എന്നാലും
2: വെക്കും,
1: ആസ്വദിക്കുന്നു. അടിച്ചുപൊളി പാട്ടുകളോടാണ് താല്പര്യം, അല്ലെങ്കിൽ മെലഡി
2: പഴയ ഗാനങ്ങളിലോടൊക്കെയാണ് താല്പര്യം കൂടുതൽ.
1: എന്തായാലും ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയങ്ങളിലൊക്കെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ടി വി കാണുക, ഇതൊക്കെ തന്നെയാണ്.
2: വാർത്ത ഉണ്ടാവും, പാട്ടും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ.
1: പിന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മളെ പഴയ കാലങ്ങളിൽ എന്താ പറയാ, കൃഷിപ്പണിക്കാർ അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവർ പണ്ട് നാടകങ്ങളൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വെള്ളരി നാടകങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ?
2: നാടകങ്ങള് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്.
1: ആഹാ,
2: നമ്മുടെ പള്ളിയുടെ അംഗണത്തില് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അജയൻ കണ്ണാടിപ്പുറം എന്ന് പറഞ്ഞൊരു കൃഷ്ണമാഷാണ് പുള്ളി എഴുതിയ നാടകം, രണ്ട് നാടകം അദ്ദേഹം എഴുതിയത് തന്നെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് വളരെ നല്ല ഇതായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പുത്തളം സംവിധാനം ചെയ്തിട്ടുണ്ട് കൃഷ്ണേട്ടൻ, അതുപോലെ തോമസ് മാഷ് പണപ്പത്തുനിന്ന് വന്നിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഞ്ചാറ് നാടകത്തിൽ അവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ മുതലേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ, ഏതെങ്കിലും ഒരു നാടകത്തില് ഡയലോഗ് ഇപ്പൊ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ?
2: അധികവും നാടകത്തിൽ ചില സമയം നമ്മുടെ മിക്കനകത്തും കോമഡി ആണ് ഇതുമായിട്ട് വരിക.
1: ആഹാ, കോമഡി കഥാപാത്രമാണ് കൂടുതൽ ചെയ്തത്.
2: ആ, ഒരു ആന്റപ്പൻ എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഇയാക്കു എന്നാണ് എന്റെ പേര്, മകനാണ് ആന്റപ്പൻ, രണ്ടുപേരും കോമഡിയാണ്.
1: അത് ശരി.
2: അപ്പോ പിശുക്കനായ ഒരു അച്ഛനാണ് വേഷമാണ് എനിക്ക്, മകന്റെ മകനാണ് ആന്റപ്പൻ. അപ്പോ കൊടുത്ത പൈസ കിട്ടാതെ വന്നപ്പോ ഇവൻ അപ്പാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ആൻ്റപ്പാന്ന് വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ കോമഡി ആയിട്ട് നടന്ന ഒരു നാടകമാണ്.
1: ഇത് കുറെ വേദികളിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്?
2: ഇല്ലില്ല, അത് ഒരു നാടകം നമ്മൾ കളിക്കുന്നു, അത് അവിടെ തീരുന്നു,
1: അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വേദികൾ അന്ന് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
2: പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കിട്ടിയിട്ടുണ്ട് രണ്ട് നാടകം സ്കൂളിൽ തന്നെ. ഒന്ന് ടിക്കറ്റ് വെച്ച് ഞങ്ങൾ കളിച്ചൊരു നാടകമുണ്ട്.
1: അതെവിടെയായിരുന്നു?
2: അതെ, സ്കൂളിൽ.
1: സ്കൂളിൽ വെച്ച്
2: അതോ മൈക്ക് സെറ്റ് വാങ്ങണം. അന്നത്തെ കാലത്ത് ഒമ്പതി പഠിക്കുന്ന സമയത്താണ്, മൈക്ക് സെറ്റ് വാങ്ങാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ട് അപ്പം പിരിവെടുക്കണം. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുക, 9 കിലോമീറ്റർ നടക്കുകയും വേണം തിരിച്ച് വീട്ടിലെത്തണം. 6-7 കിലോമീറ്റർ നടക്കണം.
1: ശരി,
2: ഇതെല്ലാം കഴിഞ്ഞ ശേഷം നടന്ന് സന്ധി കഴിഞ്ഞ ശേഷം വീട്ടിലേക്കും വരും. അങ്ങനെ ടിക്കറ്റ് വെച്ചൊരു നാടകമൊക്കെ നടക്കും.
1: എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
2: അത് വളരെ നല്ല ഒരു നാടകമായിട്ടാണ് എല്ലാവരും നിന്നും കിട്ടിയൊരു പ്രചോദനം.
1: ആ ഒരു നാടകത്തിന്റെ എന്താണ് ഇതിവൃത്തം? എന്താണ് ആ ഒരു?
2: അതൊരു പാവപ്പെട്ട ഒരു കർഷകന്റെ രോഗിയായ ഒരു അച്ഛന്റെ മകനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനൊരു ജോലിയായി കിട്ടുന്നതിന് മുൻപായിട്ട് ഈ അപ്പനെ നറ്റുള്ളവർ കഷ്ടപ്പെടുത്തുന്ന, അപ്പൊ അത് സഹിക്ക വയ്യാതെ മകൻ വന്നിട്ട് അപ്പനെ രക്ഷിക്കുന്നതാണ് എന്റെ കഥയിൽ പ്രധാനമായിട്ട് വന്നത്. അപ്പൊ അതിൽ ഞാൻ വയസ്സനായ ഒരു അച്ഛനായിട്ട് അഭിനയിച്ചു.
1: അത് ശരി. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് നാടകങ്ങളൊക്കെ?
2: അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇല്ലാതെ വരിക. സിനിമ വന്നു, പിന്നെ ടി വി വന്നു, ഈ കാലം വന്നപ്പോ നാടകം പൊതുവെ സ്റ്റേജുകളിൽ നമ്മൾ സാധാരണ നാടകങ്ങൾ ഇല്ലാണ്ടങ്ങ് പോയി. പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും?
1: തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ലബ്ബുകൾ ഒരുപാട് നാടക മത്സരങ്ങളും നാടകോത്സവമൊക്കെ ആയിട്ട് നടത്തി കാണുന്നുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ നാടകത്തിന്റെ ഒരു തിരിച്ചു വരവായിട്ട് നമുക്ക് കണ്ടുകൂടെ?
2: അതിപ്പോ നമ്മൾക്ക് ഈ പ്രായമായ സമയത്ത് നമ്മൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങോട്ടൊന്നും ചിന്തിക്കാറ് പോലുമില്ല.
1: അപ്പൊ ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു ഊർജ്ജം ഇപ്പോഴും മനസ്സിലുണ്ടോ?
2: താല്പര്യമില്ല.
1: ജീവിതമായി, പ്രാരാബ്ധമായി, അതൊക്കെ നമ്മുടെ ഇതിനൊരു
2: തടസ്സം.
1: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ശരീരം മനസ്സെത്തുന്നെടുത്ത് നമ്മുടെ ശരീരം എത്തണല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഘടകമാണ്. എന്നാലും പഴയ കാലങ്ങൾ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
2: അപ്പൊ
1: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു, അനുഭവങ്ങൾ പങ്കുവെച്ചു. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
2: ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ്.
2: ലങ്കാദഹനം എന്ന പടമാണ്.
1: അതെ, നസീർ സാറാണ് അതിൽ പാടി അഭിനയിക്കുന്നത്. ഈ ഒരു ഗാനമാണ് ഇപ്പോ ചേട്ടന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: അത് നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഭാര്യ അങ്ങനെ എല്ലാവർക്കും വേണ്ടി, നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി,
1: നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ചേട്ടൻ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
2: താങ്ക് യു.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ചെല്ലച്ചിറകിൽ നിൽ തുടിക്കുന്നു നാണം തനുവിൽ വസന്തം മലർമ

ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്. ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്വാഗതം. കായികത്തിൽ ഇന്ന് ചില ഇന്ത്യൻ ക്രിക്കറ്റ് വിശേഷങ്ങൾ കേൾക്കാം.

ക്രിക്കറ്റ് കേവലം ഒരു കായിക വിനോദമല്ല, അതൊരു വികാരമാണ്. ചിലപ്പോൾ കൽപ്പാന്തകാലത്തോളം ഓർമ്മിക്കപ്പെടുന്ന മഹാകാവ്യമാണ്. അതിലെ ബാറ്റ് വെറുമൊരു മരക്കഷണമല്ല, മറിച്ച് പോരാളിയുടെ വാളാണ്. വാക്കുകൾക്ക് വിശ്രമം നൽകുക, ബാറ്റ് സംസാരിക്കട്ടെ എന്ന ക്രിക്കറ്റിലെ ആപ്തവാക്യം അക്ഷരം പ്രതി അന്വർത്ഥമാക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ. ധാംബുള്ളയിലെ മൈതാനത്ത് ശ്രീലങ്ക എ ടീമിനെതിരെയുള്ള ത്രിരാഷ്ട്ര പരമ്പരയുടെ കലാശപ്പോരാട്ടത്തിൽ നാം കണ്ടത് ഒരു കൗമാരക്കാരന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നില്ല, മറിച്ച് അപമാനത്തിന്റെ കനലിൽ വെന്തുരുകി പ്രതികാരത്തിന്റെ അഗ്നിജ്വാലയായി മാറിയ ഒരു പ്രതിഭയുടെ വിശ്വരൂപമായിരുന്നു. കഥ തുടങ്ങുന്നത് ഫൈനലിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ധാംബുള്ളയിലെ അതേ സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ഓവർ പോരാട്ടം. ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾക്കൊടുവിൽ ഇന്ത്യ എ ടീം ശ്രീലങ്കയോട് പരാജയപ്പെടുന്നു. തോൽവിയുടെ കയ്പുനീരിനേക്കാൾ ഇന്ത്യൻ സംഘത്തെ മുറിപ്പെടുത്തിയത് ലങ്കൻ താരങ്ങളുടെ പ്രകോപനപരമായ പെരുമാറ്റമായിരുന്നു. ലങ്കൻ താരം വിഷേൻ ഹാലംബകയെയും ഇന്ത്യൻ ബാറ്റർ സൂര്യാംശ് ഹെഗ്ഡെയും തമ്മിൽ തുടങ്ങിയ വാക്കേറ്റം ഒടുവിൽ വൈഭവ് സൂര്യവംശിയിലേക്കെത്തി. മൈതാന മധ്യത്തിൽ കൗമാരത്തിന്റെ ചോരത്തിളപ്പിൽ അവർ പരസ്പരം തള്ളിമാറ്റി. ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ദൃശ്യങ്ങൾ നാം കാണേണ്ടി വന്നു. ലോകമാധ്യമങ്ങൾ വൈഭവിന്റെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ചോദ്യം ചെയ്തു. വിരൽ ചൂണ്ടിയവർ മറന്നുപോയത് ഒന്നു മാത്രം, അവൻ കേവലം 15 വയസ്സും 71 ദിവസവും മാത്രം പ്രായമുള്ള ചോരത്തിളപ്പുള്ള ഒരു കൗമാരക്കാരനാണ്. എന്നാൽ വിമർശകർക്ക് നാവുകൊണ്ട് മറുപടി നൽകാൻ അവൻ താൽപ്പര്യപ്പെട്ടില്ല. ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അവൻ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു ചിത്രം പങ്കുവച്ചു. 100 എന്ന അക്കവും പശ്ചാത്തലത്തിൽ ദംഗൽ സിനിമയിലെ ആവേശം നിറയ്ക്കുന്ന ഗാനവും. അതൊരു പ്രഖ്യാപനമായിരുന്നു, വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ്. ഫൈനലിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. അത്രയും നാൾ മന്ദഗതിയിലുള്ള പിച്ചുകളിൽ താളം കണ്ടെത്താൻ പ്രയാസപ്പെട്ട വൈഭവ് പ്രിയാൻഷ് ആര്യക്കൊപ്പം ക്രീസിലേക്ക് നടന്നിറങ്ങുമ്പോൾ കത്തുന്ന വെയിലിനേക്കാൾ ചൂടുണ്ടായിരുന്നു അവന്റെ ഉള്ളിലെ പ്രതികാരാഗ്നിക്ക്. പിന്നീട് ധാംബുള്ള സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും എന്നാൽ അതിമനോഹരവുമായ ഒരു ബാറ്റിംഗ് സംഹാര താണ്ഡവത്തിനായിരുന്നു. ലങ്കൻ ബൌളർമാർ എറിഞ്ഞ പന്തുകൾ ഓരോന്നും അതിർത്തി രേഖകൾക്ക് മുകളിലൂടെ പറന്നു. ഒരു വശത്ത് 29 പന്തിൽ 39 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യ കാഴ്ചക്കാരനായി നിൽക്കെ വൈഭവ് സിംഗിളുകൾ എടുക്കാൻ വിസമ്മതിച്ചു. സിക്സറുകളും ഫോറുകളും മാത്രം സംസാരിച്ച ആ ഇന്നിംഗ്സിൽ 4ാം ഓവറിലെ ഒരു അതിമനോഹരമായ സിക്സറിലൂടെ വൈഭവ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. വെറും 11 പന്തുകൾ, അതെ, ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി. 2005 ലങ്കൻ താരം കൗശല്യ വീരരത്ന കുറിച്ച 12 പന്തിലെ അർദ്ധ സെഞ്ചുറി എന്ന 21 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ആ 15-കാരൻ ധാംബുള്ളയിലെ മണ്ണിൽ വെച്ചു തന്നെ തല്ലിത്തകർത്തത്. 454.55 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ആ അർദ്ധ സെഞ്ചുറി ബാറ്റിംഗ് പ്രകടനം. അർദ്ധ സെഞ്ചുറിയിലും ആ ദാഹം അടങ്ങിയില്ല. മുൻപ് തന്നെ സ്ലഡ് ചെയ്ത ലങ്കൻ ബോളർമാരെ അവൻ ദയയില്ലാതെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ജേക്ക് ഫ്രേസർ മഗ്രക് സ്ഥാപിച്ച 29 പന്തിലെ അതിവേഗ സെഞ്ചുറി എന്ന ലോക റെക്കോർഡിനൊപ്പമെത്താൻ വൈഭവിന് സുവർണാവസരമുണ്ടായിരുന്നു. എന്നാൽ 9ാം ഓവറിൽ സഹൻ അരച്ചിഗയുടെ പന്തിൽ വീഴുമ്പോൾ 29 പന്തിൽ 94 റൺസ് അവൻ അക്കൗണ്ടിലാക്കിയിരുന്നു. 10 ഫോറുകളും 8 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ വിസ്മയ ഇന്നിങ്സ്. കേവലം 6 റൺസ് അകലെ വെച്ച് സെഞ്ചുറി നഷ്ടമായെങ്കിലും ലങ്കൻ നെരിയുടെ ആത്മവിശ്വാസത്തിന്റെ നട്ടെല്ലൊടിക്കാൻ ആ 94 റൺസ് ധാരാളമായിരുന്നു. ഈ വർഷം വൈഭവിൻ്റെതാണ്. IPL 2026 16 മത്സരങ്ങളിൽ നിന്ന് 237.31 എന്ന ഭീതിജനകമായ സ്ട്രൈക്ക് റേറ്റിൽ 72 സിക്സറുകൾ ഉൾപ്പെടെ 776 റൺസ് വാരിക്കൂട്ടിയ ഈ ഇടങ്കയ്യൻ ഓപ്പണർ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അയർലൻഡ്
ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യൻ സീനിയർ 2020 ടീമിലേക്ക് വൈഭവിനെ വിളിയെത്തുന്നത്. ഇതോടെ തകർക്കപ്പെട്ടത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള റെക്കോർഡാണ്. 1989 പാകിസ്ഥാനെതിരെ 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ അരങ്ങേറിയതെങ്കിൽ വൈഭവ് ഈ 15 വയസ്സിൽ തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന പരമ്പരകളിൽ താരം പാടുകെട്ടി ഇറങ്ങുകയാണെങ്കിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതി വൈഭവിന് സ്വന്തമാകും. വാഷിങ്ടൺ സുന്ദറിന്റെയും സച്ചിന്റെയും റെക്കോർഡുകൾ ഈ കൗമാരക്കാരന് മുന്നിൽ വഴിമാറുകയാണ്. മൈതാനങ്ങളിലെ തർക്കങ്ങളും വാശിയോടെയുള്ള നോട്ടങ്ങളും ക്രിക്കറ്റിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെയെല്ലാം പോസിറ്റീവ് ഊർജമാക്കി മാറ്റി കളിക്കളത്തിൽ ബാറ്റ് കൊണ്ട് മറുപടി നൽകുന്നവനാണ് യഥാർത്ഥ നായകൻ. വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരൻ പയ്യൻ ക്രിക്കറ്റ് ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. അവൻ കേവലം റൺസ് നേടുകയല്ല ചെയ്തത്, തന്നെ അധിക്ഷേപിച്ചവർക്കും തന്റെ മനോഭാവത്തെ ചോദ്യം ചെയ്തവർക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഇതാണ് ഞാൻ എന്ന് തെളിയിക്കുകയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരും തലമുറ സുരക്ഷിതമായ കൈകളിലാണെന്ന് ഈ ഇന്നിങ്സ് അടിവരയിടുന്നു. ആ ബാറ്റ് ഇനിയും സംസാരിക്കട്ടെ, അതിലൂടെ പുതിയ ചരിത്രങ്ങൾ പിറവിയെടുക്കട്ടെ. ശ്രീലങ്ക എ പൊരുതി, പക്ഷേ അവർക്കൊരു വൈഭവ് സൂര്യവംശി ഇല്ലായിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഫൈനലിൽ ഇന്ത്യ എ ഉയർത്തിയ 378 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക എയുടെ ഇന്നിങ്സ് 47.1 ഓവറിൽ 311 റൺസിൽ അവസാനിച്ചു. 66 റൺസ് ജയവുമായി ഇന്ത്യ എ പരമ്പര ജേതാക്കൾ. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ യാഷ് ടാക്കൂർ, വിപ്രജ് നിഗം, 2 വിക്കറ്റ് വീഴ്ത്തിയ അനുകുൽ റോയ് തുടങ്ങിയവരുടെ ബോളിംഗ് മികവിലാണ് ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയെ ഇന്ത്യ തകർത്തത്. ശ്രീലങ്കക്കായി വനുജ സഹാൻ 69 പന്തിൽ 62, സദീര സമരവിക്രമ 44 പന്തിൽ 52 എന്നിവരാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. നേരത്തെ വൈഭവ് സൂര്യവംശിയുടെ 29 പന്തിൽ 94 റൺസ് എന്ന വെടിക്കെട്ട് ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ മികച്ച ടോട്ടൽ കണ്ടെത്തിയത്. വൈഭവ് തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. മറുപടി ബാറ്റിംഗിൽ 3 ഓവറിൽ തന്നെ ശ്രീലങ്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. അവിഷ്ക ഫെർണാണ്ടോയെ 3 പന്തിൽ 3 റൺസിനാണ് ഇന്ത്യയുടെ യാഷ് ടാക്കൂർ വീഴ്ത്തിയത്. അധികം വൈകാതെ മറ്റൊരു ഓപ്പണർ നിരോഷൻ ദിക്കുവെല്ലയെയും 17 പന്തിൽ 25 റൺസിന് യാഷ് ടാക്കൂർ വീഴ്ത്തി. 4 വിക്കറ്റിൽ ഒന്നിച്ച സദീര സമരവിക്രമ, ക്യാപ്റ്റൻ സഹാൻ അരാച്ചിഗെ സഖ്യം 53 റൺസും 7 വിക്കറ്റിൽ ഒന്നിച്ച വനുജ സഹാൻ വിജയകാന്ത് വ്യാസ്കാന്ത് സഖ്യം 77 റൺസും കൂട്ടിച്ചേർത്തു. ഇതോടെ ടോട്ടൽ 300 കടന്നെങ്കിലും വിജയത്തിലേക്ക് എത്താനായില്ല. വാക്കേറ്റ വിവാദത്തിൽ ശ്രീലങ്ക എയ്ക്ക് ഫൈനൽ പോരിൽ ബാറ്റിലൂടെയാണ് കൗമാരതാരം വൈഭവ് സൂര്യവംശി മറുപടി നൽകിയത്. 324.13 സ്ട്രൈക്ക് റേറ്റോടെ 29 പന്തിൽ 8 സിക്സും 10 ഫോറും ഉൾപ്പെടെ 94 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. നിശ്ചിത 50 ഓവറിൽ ഇന്ത്യ എ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 377 റൺസ് എടുത്തത്. ഓപ്പണർമാർ പുറത്തായതിനു പിന്നാലെ മന്ദഗതിയിലായ സ്കോറിംഗ് നിരക്ക് അവസാന ഓവറുകളിലാണ് വീണ്ടും വേഗതയാർജിച്ചത്. 8.4 ഓവറിൽ 132 റൺസ് 1 വിക്കറ്റ് കൂട്ടുകെട്ട് ഉയർത്തിയ ശേഷമാണ് വൈഭവ് മടങ്ങിയത്. സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന വൈഭവിനെ 6 റൺസ് അകലെ സഹൻ അരാച്ചിഗയുടെ പന്തിൽ വിജയകാന്ത് വ്യാസ്കാന്ത് ക്യാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു. 94 റൺസിൽ 88 റൺസും 6-4 അടിച്ചാണ് വൈഭവ് നേടിയത്. 11 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ ശ്രീലങ്കൻ താരങ്ങളുമായി വൈഭവ് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് വിവാദമായിരുന്നു. സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരം
ലങ്ക ജയിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. വൈഭവ് പുറത്തായതിനു പിന്നാലെ ഓപ്പണർ പ്രിയാൻഷ് ആര്യയും മടങ്ങി. 29 പന്തിൽ 1 6 6 4 ഉൾപ്പെടെ 39 റൺസാണ് പ്രിയാൻഷ് നേടിയത്. സ്കോർ 27.3 ഓവറിൽ 220 എത്തി നിൽക്കെ 51 പന്തിൽ 40 റൺസെടുത്ത ഋതുരാജ് ഗെയ്ക്വാദിനെ ഷിരാസ് ബൗൾഡാക്കി. കുമാർ കുശാഗ്ര 39 പന്തിൽ 36 റൺസെടുത്തു മടങ്ങി. 90 പന്തിൽ 67 റൺസെടുത്ത ക്യാപ്റ്റൻ തിലക് വർമ്മയെ ഫെർണാണ്ടോയുടെ പന്തിൽ നിരോഷൻ ദിക്വല്ലെ ക്യാച്ചെടുത്ത് പുറത്താക്കി. സൂര്യാൻഷ് ഷഡ്ജെ 2 റൺസെടുത്ത് വന്ന പാടെ മടങ്ങി. അവസാന ഓവറുകളിൽ നിഷാന്ത് സിദ്ധും 18 പന്തിൽ 16 വിപ്രജ നിഗം 20 പന്തിൽ 27 ചേർന്നാണ് ഇന്ത്യ എയെ 300 കടത്തിയത്. അനുകുൽ റോയ് 15 പന്തിൽ 39 റൺസെടുത്ത് പുറത്തായി. യാഷ് ടാക്കൂർ 2 റൺസ് പുറത്താകാതെ നിന്നു. ശ്രീലങ്ക എയ്ക്കു വേണ്ടി ഫെർണാണ്ടോ, വനുജ സഹൻ, കുകതാസ് മത്തുലൻ എന്നിവർ 2 വിക്കറ്റ് വീതവും മുഹമ്മദ് ഷിറാസ്, സഹൻ അരാച്ചിഗെ, ദുലജ് സമുദിത എന്നിവർ ഓരോ വിക്കറ്റും നേടി.

ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.

0: വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിൽ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശന സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പി എൻ ജി കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരിക്കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ 6 ജൂൺ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ശക്തവും ആരോഗ്യകരവും ആസക്തിരഹിതവുമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകും. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിന്റെ വേര് പിഴുതെറിയുന്ന സമഗ്ര പരിപാടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി എം ലിജു പറഞ്ഞു. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമ നിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും പോലീസ് സേനാംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു. ടി ഒ മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫൺ റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം ആശങ്കാജനകമാം വിധം താഴ്ന്ന നിലയിലെത്തി. നിലവിൽ അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇമ്പാക്ട് അവാർഡ് ലഭിച്ചു. മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൌകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്. ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാവിലെ നടന്ന പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. മറ്റ് മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2nd സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് 3rd സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർകോട് മടിക്കയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ വിവിധ വേദികളിലായി നടക്കുന്ന കലോത്സവം വൈകിട്ട് സമാപിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ഒരുക്കും. പൾസ് പോളിയോ ദിനത്തിൽ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർകോട് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്താവാക്കാണ് അറസ്റ്റിലായത്. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലെ. ഉച്ചയ്ക്ക് 1 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. തുടർന്ന് വായനാ വസന്തം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 9 ഗാനലയം. 10 സ്മൃതിഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസത്ത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: മില്യൺ ടൺ ഖാദ്യാന്ന കാ ഉത്പാദൻ കർ രഹേ ഹേ. ആജ് ദേശ് കേ ഖാദ്യാന്ന കേ ഭണ്ഡാര ഭരേ. ചാവൽ കേ ഉത്പാദൻ മേ ഹിന്ദുസ്ഥാൻ ആജ് ചീൻ കോ പീച്ഛേ ഛോഡ് കേ ദുനിയാ മേ നമ്പർ 1 ഹോ ഗയാ ഹേ. ഗേഹു ഹമാരേ പാസ് സർപ്ലസ്, ഹമാരാ ബാസ്മതി ദുനിയാ മേ ധൂം മചാ രഹാ ഹേ. ഹമാരാ ഗേഹു ദുനിയാ കേ കൈ ദേശോ കീ ഭൂഖ് മിടാ രഹാ ഹേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. ഇഷ്ടഗാനങ്ങളിലെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
3: ഹലോ.
2: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം, ബാലകൃഷ്ണത്തെ കോളർ.
2: ആഹാ, കൊറേ ആയി അല്ലേ വിളിച്ചിട്ടേ? ഇപ്പൊ എവിടെയാണ്? വീട്ടിലാണോ ഉള്ളത്?
3: വീട്ടിൽ
2: തന്നെയുണ്ട്. എവിടെയും പോയിട്ടില്ല? ഇന്ന് നല്ല മഴ. ഇന്നലെ നല്ല മഴ കിട്ടിയില്ലേ? നല്ല മഴയായിരുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: ഇന്ന് നീലക്കടമ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ദാസാട്ടമ്പാടി പാട്ടുണ്ട്, രണ്ടുപേരെയും പാടിത്തരാം.
2: പാടിക്കോളൂ.
3: ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരോ കൊളുത്തിയോ ആയിരം കണ്ണുള്ള ദീപം. ആ പാട്ടേനും വേണ്ട.
2: ആ പാട്ടാണ് കേൾക്കേണ്ടത്. എന്താണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, ഇഷ്ടം?
3: പാട്ടുന്നാല് ഞാൻ ആ സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം
2: കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ആ പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ?
3: അതെ അതെ. പിന്നെ ഒന്ന് എന്റെ ഫാമിലിക്കും ഈ പഴയ പാട്ട്
2: ഇഷ്ടപ്പെടുന്ന
3: എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ റേഡിയോ മലബാർ സുഹൃത്തുക്കൾക്കും.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
3: പിന്നെ നമ്മളെ എല്ലാരും ഇല്ലേ അവിടെ?
2: മല്ലിശ്ശേരിയും
3: എല്ലാവരും. അശ്വിനോട് എല്ലാരോടും അന്വേഷണം പറയാം.
2: തീർച്ചയായിട്ടും പറയാം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഭരഷ്ണേട്ടന് സുഖല്ലേ?
3: പ്രശ്നമൊന്നുമില്ല.
2: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
3: ഓക്കെ
2: ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരെയാണ് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ കുഞ്ഞുമോൻ, ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ നിന്ന്.
3: കുറച്ചായില്ലേ കുഞ്ഞുമോൻ ചേട്ടൻ വിളിച്ചിട്ടേ?
4: ആ, ഞാൻ വിളിച്ചിട്ട് കുറച്ച് നാളായി.
3: സുഖമായിട്ടിരിക്കുന്നോ?
4: ആ, കുഴപ്പമില്ല, സുഖം തന്നെ.
3: ഓക്കേ, ഇന്ന് പുറത്തെവിടെയും പോയിട്ടില്ല?
4: ഇല്ല, ഞാൻ, എനിക്ക് തയ്യലാണ് ജോലി.
3: അവിടെയാണോ? അവിടെയാണോ ഇപ്പൊ ഉള്ളത്?
4: ഇപ്പൊ
3: യൂണിഫോമിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ?
4: തീരാനുണ്ട്.
3: ഓ, അത് ശരിയാ. ഓക്കെ, കുഞ്ഞുമോൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
4: എനിക്ക് കടത്തുകാരനുള്ള തൃക്കാർത്തികയ്ക്ക് തിരികൊളുത്താൻ വന്നെന്നുള്ളൊരു പാട്ട്.
3: ആ പാട്ടാണ് കേൾക്കേണ്ടത്?
4: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
3: പുതിയ ഭാനുമതി. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
4: അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് ദിവസമായി വിളിച്ചിട്ട്.
3: അതെ അതെ, ഇവിടെ സുഖമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെയോ, എങ്ങനെയുണ്ട് ആലപ്പുഴയൊക്കെ?
4: ഇവിടെ കുഴപ്പമില്ല, ഇടക്ക് മഴ പെയ്യുന്നു, ഇടക്ക് വെയില്, അങ്ങനെയൊക്കെ ഉള്ള കാലാവസ്ഥ ഇവിടെ.
3: അതെ, സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ല, ഇടക്കിടക്ക്
4: നിൽക്കുന്നില്ല.
3: അതെ അതെ, ഇപ്രാവശ്യം ഞങ്ങൾക്ക് മഴ കുറവാണ്.
4: അതെ അതെ. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ലേ?
3: കുഴപ്പമില്ല.
4: കുടിവെള്ളം ഒക്കെ ഇല്ലേ? കുടിവെള്ളം അങ്ങനെ നമ്മളെ ഇവിടെ ഈ പമ്പ് അടിയന്ന് ബോർവെൽ വഴിയാണ് വെള്ളമൊക്കെ എടുക്കുന്നത് ഇവിടങ്ങളിലൊക്കെ.
3: ഓ, അത് ശരി.
4: അത് ഈ കുളിക്കാനും പാത്രം കഴുകാനും അങ്ങനെയുള്ള ഇതൊക്കെ. മറ്റേ മറ്റേ ലാൻഡ് പൈപ്പ് വേറെ ഉണ്ട് സർക്കാരിന്റെ വാട്ടർ കണക്ഷൻ.
3: ഓ, അത് ശരി.
4: അവിടെ നിന്ന് അങ്ങനെ ഇവിടെ വെള്ളത്തിനൊന്നും അങ്ങനെ ക്ഷാമമില്ല. എപ്പോഴും എപ്പോഴും പൈപ്പിലൊക്കെ വെള്ളം കാണും.
3: അതുകൊണ്ട് വെള്ളത്തിനൊക്കെ ക്ഷാമം കുറവാണ്.
4: വെള്ളം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം കിട്ടും ഏത് സമയത്ത്.
3: വെള്ളം കയറാറുണ്ടോ അവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് വീട്ടില്? അങ്ങനെയില്ലല്ലോ.
4: ഇല്ല ഇല്ല ഇല്ല, ഇത് അങ്ങനത്തെ തന്നെ. ഞങ്ങള് ഹൈവേ, ആലപ്പുഴ ഹൈവേയുടെ ഇച്ചിരി ഇങ്ങോട്ട് മാറിയാണ്.
3: ഓ, അത് ശരി. അതുകൊണ്ട് അങ്ങനെ വെള്ളം കയറില്ലായിരിക്കും അല്ലേ?
4: വെള്ളം വരില്ല. അതോ വെള്ളം വന്നാലേ ഇല്ലേ, ആ ഹൈവേ എന്ന് തന്നെ ഇങ്ങനെ ഒരു റോഡ് വരുന്നുണ്ട് ഞങ്ങളുടെ സൈഡിൽ കൂടെ. ഇങ്ങനെ വന്നാൽ നേരെ ഒന്ന് കടലിക്ക് വരും. കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ കടലിക്ക്
3: വരും.
4: അന്നേരം ഞങ്ങളുടെ ഇവിടെ വെള്ളം അങ്ങനെ നിക്കുകയല്ല. അത് പറമ്പിൽ നിക്കുകയാണെങ്കിൽ ആ തോട്ടിലോട്ട് എല്ലാരും പൈപ്പ് കണക്ഷൻ വെച്ചിട്ടുണ്ട് അടുത്തുള്ളവരൊക്കെ. അവിടെ വീഴുന്ന വെള്ളമൊക്കെ ആ തോട് വഴി കടലിലോട്ടെ. അത് കാരണം വെള്ളം അങ്ങനെ പൊക്കും. വെള്ളപ്പൊക്കം അങ്ങനെ വെള്ളത്തിന്റെ കുഴപ്പമൊന്നും ഇവിടങ്ങളിൽ അങ്ങനെ ഇല്ല, കുറവാ.
3: പിന്നെ
4: ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെയ്ത്ത് പെയ്ത്ത് വെള്ളം ഇങ്ങനെ നിന്ന് രണ്ടു ദിവസമൊക്കെ നിന്ന് അങ്ങനെ കുഴപ്പമുണ്ട്.
3: ഓ, അത്ര മാത്രം അല്ലേ? ഓക്കെ. കുഞ്ഞുമോൻ ചേട്ടാ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ഇല്ല, ഭക്ഷണം കഴിഞ്ഞില്ല. ഇത് പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വെച്ചു.
3: നമ്മുടെ റേഡിയോ കേൾക്കുന്നില്ലേ സ്ഥിരമായിട്ട്?
4: റേഡിയോ കേൾക്കാറുണ്ട്.
3: ഓക്കെ, അപ്പൊ നമുക്ക് കടത്തുകാരൻ എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ?
4: ശരി, എന്നാ കേൾക്കാം.
3: ഓക്കെ, താങ്ക് യു ചേട്ടാ.
4: താങ്ക് യു. ഓക്കെ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം.
3: ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്?
4: നിഷാന്ത്
3: കാവുംഭാഗം. സുഖമായിട്ടിരിക്കുന്നോ?
4: ഓക്കെ.
3: ഇനി ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? അതെ അതെ. ഓ, അത് ശരി, അതുകൊണ്ടാണ് വിളിച്ചത് അല്ലേ. ഓക്കെ. സുരേഷ് ഗോപി അഭിനയിച്ച ഏതെങ്കിലും ചിത്രത്തിലെ പാട്ടായിരിക്കും അല്ലെ ചോദിക്കുന്നേ? ഇന്നേ മണിമുറ്റത്താവണിപ്പന്തൽ യേശുദാസും സുജാത മോഹൻ പാടിയ പാട്ടല്ലേ. ഓക്കെ. സുരേഷ് ഗോപിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സുരേഷ് ഗോപി ആണോ?
4: ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലാണ്.
3: മോഹൻലാലാണ്.
4: സുരേഷ് ഗോപി ബന്ധമുണ്ട്, നമ്മളിവിടെ വന്നത് കാണാറുണ്ട്.
3: ഓ, അത് ശരി. ആഹാ, കാണാറുണ്ട്. ഓക്കെ ഓക്കെ. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ നല്ല ബന്ധാണ് സുരേഷ് ഗോപി ആയിട്ട്. ഇപ്പൊ എവിടെയുള്ളത് ചേട്ടാ? ഓക്കെ. ഭക്ഷണത്തിൽ കഴിച്ചോ? നേരത്തെയാണോ ഇന്ന്? കഴിക്കാറുണ്ട്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ബിരിയാണി ആണോ അതോ സാധാരണ ചോറും കറി ആണോ? മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ആണ് ഇഷ്ടം. ഓക്കെ ഓക്കെ. ഇന്നെന്താ കഴിച്ച മട്ടൻ ബിരിയാണി? സാധാരണ ചോറും കറിയും. വീട്ടിൽ പോയിട്ടാണോ കഴിക്കാറ് അതോ ഷോപ്പിൽ ഹോട്ടലിൽ പോയിട്ട്? ഓക്കെ ഓക്കെ. കോഫി ഹൗസ് നയിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
4: ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും, അതായത് മലബാറിന്റെ എല്ലാവർക്കും.
3: ഓക്കെ, മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡ്രീംസ് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.
4: ഓക്കെ
3: ഓക്കെ. താങ്ക് യു.

0: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹന് വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
5: ഹലോ
4: ഹലോ നമസ്കാരം, ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഞാൻ റിൻസൺ ചാലക്കുടിയിൽ നിന്ന്.
4: റിൻസൺ

0: അച്ഛൻ ചേട്ടൻ ഇന്ന് ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ഞായറാഴ്ച കോളറിൽ നിന്ന് മാറി ഇന്ന് മുഹറായതുകൊണ്ട് ലീവായിരിക്കുമല്ലേ?
1: ആ ഇന്ന് മുഹറത്തിന്റെ ലീവായിരുന്നു. പിന്നെ അവധി കിട്ടി. പിന്നെ
0: ഇന്ന് എന്തെങ്കിലും പോകുന്നുണ്ടോ?
1: പുറത്തേക്ക് ഈവനിങ്ങിലും പോകണം. പിന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് പോയിരുന്നു. ടൗണില് സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നു, അരി മേടിച്ചു, സാധനങ്ങൾക്ക് മേടിച്ചു വന്നു. പിന്നെ ഇവിടെ ചെറിയ പണി നടക്കുന്നു, വീട്ടില് ഡ്രസ് വർക്ക് നടക്കുന്നുണ്ട്.
0: വീട് പണി പൂർത്തിയായിട്ടുണ്ട്.
1: വീട് പണി കഴിഞ്ഞു. ബാക്കില് വർക്ക് ഏരിയ എടുത്തിട്ടുണ്ടേ നടക്കുന്നു. പിന്നെ സൈഡില് ഗ്രില്ലടിച്ച് അതിന്റെ പണിക്ക് നടക്കുന്ന ഹിന്ദിക്കാരുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, ഭക്ഷണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന
0: വെള്ളിയാഴ്ച
1: മലബാറിൽ ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സമാഗമം എന്ന ഫിലിമില് ജോൺസൺ മാസ്റ്ററും എസ് ജാനകി പാടിയ പാടിപ്പോകാം ഗഗനതീരം നീളേ, പാടിപ്പോകാം സമയതീരം നീളേ, പൂവാലൻ തുമ്പിയുമായി പൂക്കാലമാടുന്ന കേളിലതാ മഞ്ചങ്ങളിൽ.
0: റിൻസൻ ചേട്ടൻ വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പാട്ടുകൾ, നമ്മൾ കേൾക്കാത്ത പാട്ടുകളൊക്കെ കേൾക്കുന്നത്. ഒരുപാട് നമ്മള് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ റിൻസൻ ചേട്ടൻ ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പറയും.
1: ഞാൻ അവിടെ പാട്ടുപുരയിൽ പാടുകയാണെങ്കിലും ഇങ്ങനത്തെ പാട്ടുകളായി പാടുള്ളൂ.
0: പാട്ടുകൾ
1: ഞങ്ങൾക്ക് ചാലക്കുടി മുനിസിപ്പാലിറ്റി പാടാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഈ പാട്ടൊന്ന് പാടാൻ എടുത്തു വെച്ചാണ്.
0: ഓ അത് ശരി.
1: ഇതിന്റെ കരക്കൊക്കെ സെറ്റ് ആക്കി ഞാൻ ജസ്റ്റ് പഠിച്ചു.
0: അപ്പൊ അത്
1: ഒന്ന് അതൊരു 6 മണിയാകുമ്പോ തുടങ്ങും.
0: അതൊരു
1: വരും പടം വരും. ഹോളിഡേയ്സിലുണ്ട്, ശനി ഞായറുണ്ട്. ഇന്നിപ്പോ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഇന്നുണ്ട്, അല്ലാത്ത ശനി ഞായറിലുണ്ടായിരുന്നു. മണ്ടേ എല്ലാ ദിവസം ഉണ്ടായിരുന്നായിരുന്നു, 365 ദിവസം ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ അവര് കുറെ ആരൊക്കെ എന്തൊക്കെ കംപ്ലൈന്റ് കൊടുത്തു, സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പാടുന്ന ആൾക്കൾ തന്നെയാണ് കംപ്ലൈന്റ്
0: കൊടുത്തത്.
1: അങ്ങനെ അവര് സൗണ്ട് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ അല്ല പൊല്യൂഷൻ,
0: സൗണ്ട് അതേ ചോദിച്ചു
1: സൗണ്ട് പൊല്യൂഷൻ ആക്കോ.
0: അതെ, ആദ്യമായിട്ടാണ് നമ്മള് പാട്ട് എന്ന് പറയുമ്പോ എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കലേ. പൊല്യൂഷനായിട്ട് മാറുന്നത് ഞാൻ ആദ്യമായിട്ട്.
1: അങ്ങനെ ഇപ്പൊ 2 ദിവസം ഉള്ളു ഞങ്ങൾക്ക് ആഴ്ചയില്. എന്നാലും അത് നമുക്ക് ശരിക്കും കഴിഞ്ഞാല് ടൈം പാസ് ആണ്, നല്ലൊരു പോസിറ്റീവ് എനർജി തരും, കുറെ നല്ല ഫ്രണ്ട്സുകൾ കിട്ടും. അതിനൊക്കെ ഒരുപാട് ഗുണുണ്ട് പാടുന്ന ആളുകൾ.
0: ഒരുപാട് പേര് പാടും. അപ്പൊ
1: 10-35 പേർക്ക് പാടാൻ വരും.
0: അപ്പൊ 6 മണി തൊട്ടിട്ട് 3 മണി വരെയാണ്?
1: 9 മണി. ചില ദിവസം ശനിയാഴ്ച ഇട്ടത്, ഞായറാഴ്ച 9. ചിലപ്പോ അവര് 5:30 ചിലപ്പോ തുറക്കും, ചിലപ്പോ 6 മണി. അങ്ങനെ വരുമ്പോ 2.5 മണിക്കൂർ ഉണ്ടാവും, 3 മണിക്കൂർ
0: നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഇത് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ പാട്ടിന്റെ
1: കഴിവ്? എന്റെ മോള് പാടും, രണ്ടാമത്തെ മൂത്തവള് പാടും, രണ്ടാമത്തവള് അങ്ങനെ ആയി വരുന്നുണ്ട്. പാടും, നന്നായി പാടും.
0: അവള് പാട്ട് പഠിക്കുന്നുണ്ടോ?
1: ഇപ്പൊ 1 മാസമായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അവൾക്ക് എന്റെ താളബോളങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഞാൻ ഏതെങ്കിലും പാട്ട് പാടുമ്പോ തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ പറയും, പപ്പാവോട് ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരും, എന്നിട്ട് പറഞ്ഞുതരും പഴയ പാട്ടുകള്.
0: അപ്പൊ
1: ഇല്ല, ഞാൻ സത്യത്തിൽ പാട്ട് ഇവിടെ ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റി പാട്ടുപുരി ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ദിവസം നടക്കാൻ പോയപ്പോ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ പോയപ്പോ അവിടെ ഇങ്ങനെ പാടണം കണ്ടു ആൾക്കാര്. അപ്പൊ അങ്ങനെ കേറി അവിടെ വെച്ച് അങ്ങനെ ഓരോ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഞാൻ ഏകദേശം 5 തവണകളും പാട്ടോട് പാടിയിട്ടുണ്ട്.
0: അപ്പൊ
1: എന്റെ ഗുരു എന്ന് പറയുന്നത് ആ പാട്ടുപുരി തന്നെയാണ്.
0: പാട്ടുപുരിയാണ്
1: അവിടെ വെച്ച് അങ്ങനെ ഞാനിങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും. ഇഷ്ടമുള്ള പാട്ടുകള് വീട്ടിലും തന്നെ പഠിക്കും. പക്ഷെ എനിക്ക് ശ്രുതി അങ്ങനത്തെ ഒന്നും അറിയുന്നില്ല.
0: ശ്രുതി
1: നമ്മൾക്ക് അറിയില്ല.
0: സംഗീതം ശ്രുതി എവിടെ ചേരണം ചേരായി പറയാൻ പറ്റും അല്ലേ?
1: അതെ അതെ, അത് കാർത്തിക് പാടാൻ എനിക്കറിയില്ല. പക്ഷെ മെലഡീസും ഫാസ്റ്റും തമിഴൊക്കെ അങ്ങനത്തെ ഒക്കെ പാടും. പക്ഷെ കാർത്തിക് എനിക്ക് ഒട്ടും പറ്റില്ല, കാരണം നമ്മള് സംഗീതം പഠിച്ചിട്ടില്ലല്ലോ.
0: ഞാൻ
1: അമ്പലപ്പുഴ ഞാൻ പഠിപ്പ് തെറ്റിച്ച് പറയുന്നായിരുന്നു, ഈറനോടെ എന്നും കൈ വണങ്ങുന്ന കുഞ്ഞു അതിങ്ങനെയുള്ള
0: എടുക്കുന്നുണ്ട്. എന്താ പേര് മോളുടെ? പേരെന്താണ്?
1: മൂത്താളുടെ പേര് റെന്യ റോസ്.
0: രണ്ടാമത്തെ
1: അവള് ഞാൻ പറഞ്ഞ അമ്പലപ്പുഴ
0: പാടിയിട്ടുണ്ടോ മോളും?
1: ഞങ്ങൾ രണ്ടുപേരും കൂടി മിനിങ്ങും മിന്നാ മിനിങ് എന്നുള്ള പാട്ടില്ലേ ഒപ്പത്തില്ല,
0: അത് പാടി.
1: അതെല്ലാവർക്കും ഇഷ്ടായി. അവിടെ എല്ലാവരും പറഞ്ഞു മോളുടെ അടുത്ത് പിന്നെ ഞങ്ങൾ സ്കൂളിൽ ഈ പാട്ട് പാടി, ഈ ഒരു മിനിങ്ങും മിന്നാ മിനിങ് എന്നുള്ള പാട്ട് അവിടെ തലേദിവസം പാടിയിട്ട് ഇവിടെ അത് ട്രയൽ ആയിട്ട് വന്നാണ് പാട്ടുകൾ പാടിയിട്ട് പിറ്റേ ദിവസം
0: സ്കൂളിലും പാടി. അപ്പൊ ഒരുപാട് ആൾക്കാർ അഭിനന്ദനങ്ങൾ
1: അറിയിച്ചിട്ടുണ്ടാവും
0: അല്ലേ? അപ്പൊ അന്വേഷണം പറയാം മോളടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി
0: ശരി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആളാരാണ് നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഇത് വട്ടിപ്രാണേ.
1: ചന്ദ്രേച്ചി ആണ് അല്ലേ? ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കേണ്ടത് ചന്ദ്രേച്ചി.
2: കൊട്ടാരം വിൽക്കാനുണ്ടോ എന്ന സിനിമയിലെ തൊട്ടേനെ ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേനെ ഞാൻ.
1: പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം അല്ലേ?
2: ആ, സൂര്യ.
1: അതെ, സൂര്യയാണ്. സുഖായിട്ടിരിക്കുന്നു?
2: സുഖം തന്നെയാ.
1: സുഖം തന്നെയാണ്, സുഖം തന്നെയാണ്. എവിടെയും പോയിട്ടില്ല?
2: ഇല്ല,
1: കഴിഞ്ഞോ തൊഴിലുറപ്പൊക്കെ?
2: തൊഴിലുറപ്പിന്റെ പേരെല്ലാം മാറ്റി.
1: എന്താ പേര്?
2: എന്താ പേരാന്ന് പറയുന്നിട്ട് നമുക്കൊന്നും വായിലൊന്നും കിട്ടൂല.
1: വായിൽ കിട്ടാത്തൊരു പേരായിരിക്കും.
2: അതെല്ലാം മാറി വരണേ ഇനി.
1: അതെ, പഠിച്ചു വരണേ ഇനി ആ പേരൊക്കെ. എന്നാലേ ശരിയാവുള്ളൂ.
2: എല്ലാവർക്കും,
1: എല്ലാവർക്കും,
2: പ്രിയക്കും, നമ്മളേക്ക് പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് തൊട്ടേനെ ഞാൻ ഇന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഓക്കെ, ശരി എന്നാ.
2: ഓക്കെ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിൽ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
2: നവൽകൃഷ്ണ.
1: നവൽകൃഷ്ണ, കുറച്ചായി തോന്നല്ലേ നവൽകൃഷ്ണ വിളിച്ചിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ രണ്ടാം ക്ലാസ്സിലെത്തിയില്ലേ? എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഓക്കേ. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ആഹാ, ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരുന്നേ? വീണപൂവിയാണ് പാടിത്തരുന്നേ. എന്നൊന്ന് പാടിക്കേ.
2: കുമാരനാശാന്റെ വീണപൂവേ കുമാര

0: ವಿಶ್ವದರ್ಶನ ಚಕ್ರವಾಳ ನಕ್ಷತ್ರ ಮಣಿ ಶುಕ್ರ ನಕ್ಷತ್ರ ಮಣಿ
1: ഹലോ
0: ഹലോ
1: കുറച്ച് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ മോയൻ.
0: ഓക്കെ,
1: ഇപ്പൊ ഏതാണ് അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിന്റെ പേരെന്താണ്? ഹലോ, കേൾക്കുന്നില്ലേ?
0: അനിതാവ്.
1: അനിതാവ്.
0: അനിദേവ്.
1: അനിദേവ്.
0: അനൈദേവ്.
1: അനൈദേവ്. ഓക്കെ, അത് ഒന്നാം ക്ലാസ്സിലെ ആ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഫ്രണ്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വീടിനടുത്താണോ അനൈദേവ്?
0: അല്ല.
1: അവന്റെ വീട് എവിടെയാ? ഹലോ, ദൂരെയാണ്? ദൂരെയാണ്. മോൻ എവിടെയാ പാട്ട് പഠിക്കാൻ പോകുന്നേ? ശിവരഞ്ജിനി മട്ടന്നൂർ അല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ആ പാട്ട് തന്നെയാണ് കേൾക്കേണ്ടത്. ഓക്കെ, ഈ പാട്ട് ഇഷ്ടാണ് അപ്പൊ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട്
0: കേൾക്കാം.
1: ഈ പാട്ട് പാടലുണ്ട്? ഓക്കെ, ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ പാടിയിട്ടുണ്ടോ ഈ പാട്ട്? മോനെ, ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് പ്രോഗ്രാമിനാണ് പങ്കെടുത്തിട്ടുള്ളത്? കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയോ? കവിത കാണാ നിന്നത്? ലളിതഗാനം. ഏതാ ലളിതഗാനം പാടിയത്? രണ്ടുപേരും ഒന്ന് പാടാമോ? ഓക്കെ മോനെ, അതെന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് കേൾക്കുന്നില്ല പാട്ട്. പാട്ട് പാടുമ്പോ അങ്ങ് ഫേഡായി പോകുന്നു. ഹലോ, ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇനിയും വിളിക്കണേ. ഓക്കെ, ശരി എന്നാ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം.
3: ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്?
4: അഭിലാഷ് പരിപ്പയ്യാണ്.
3: അഭിലാഷ്, എന്തൊക്കെയുണ്ട് വിശേഷം?
4: സുഖം
3: തന്നെ. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: ഇന്ന് വേണ്ടത് അക്കരെ നിന്നൊരു മാരം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഹാസ്യ ഗാനം എന്ന് പറയാം. അതിലെ ഒരു കണ്ണനി ഭൂമിയിൽ ഭൂജാതനായത് കംസനെ കാച്ചുവാനായിരുന്നു പറഞ്ഞൊരു പാട്ടുണ്ട്.
3: ഓ, അതാണ് കേൾക്കേണ്ടത്.
4: അത് ഞാൻ കേൾക്കാത്തൊരു പാട്ടാണ്, അതുകൊണ്ട്
3: അപ്പൊ കേൾക്കാന്ന് വിചാരിച്ചു അല്ലേ?
4: അതെ അതെ.
3: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നമ്മുടെ സമയം
4: പാട്ടിലേക്ക് പോകാം.
3: ഓക്കെ, താങ്ക് യു കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്, ചിത്രം ആര്യൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരനിലെ കർഷകന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരുടെ ജന്മികളായ നീലത്തോട്ടക്കാരുടെ പേരിൽ അവർക്കുള്ള ആക്ഷേപങ്ങളെ മനസ്സിലാക്കുകയുമായിരുന്നു എൻ്റെ കാര്യം. ഇതിന് അനേകായിരം കൃഷിക്കാരെ കാണേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപായി തോട്ടക്കാരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൻ്റെ സ്ഥിതി അറിയുന്നതും ഡിവിഷൻ കമ്മീഷണറെ കാണുന്നതും അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അപേക്ഷ പ്രകാരം രണ്ട് കൂട്ടരും എനിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. ഞാൻ ഒരു അന്യനാണെന്നും തോട്ടക്കാരും അവരുടെ കുടിയാന്മാരും തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടുവാൻ എനിക്ക് ആവശ്യമില്ലെന്നും തോട്ടക്കാരുടെ സംഘം സെക്രട്ടറി എന്നോട് തുറന്നു പറഞ്ഞു. എനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ ഒരു അന്യനായി ഞാൻ കരുതുന്നില്ലെന്നും കുടിയാന്മാർ ആവശ്യപ്പെട്ടാൽ അവരുടെ സ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാൻ എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ടെന്നും ഞാൻ മര്യാദയോടെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ കമ്മീഷണറെയും കണ്ടു. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്താൻ മുതിരുകയും തൽക്ഷണം തിരുഹൂത്ത് വിട്ടുപോകാൻ എന്നെ ഉപദേശിക്കുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ എൻ്റെ സഹപ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തി. ഇനി മുന്നോട്ടുള്ള എൻ്റെ പ്രവൃത്തിയെ ഗവൺമെൻറ് തടയുവാനിടയുണ്ടെന്നും ഞാൻ വിചാരിച്ചതിലും മുമ്പേ ജയിലിൽ പോകേണ്ടി വരുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. എന്നെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം അത് മോത്തിഹാരിയിലോ ബേത്തിയയിലോ വെച്ചാകുന്നത് നന്നായിരിക്കുമെന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഴിയുന്ന വേഗത്തിൽ ആ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണെന്ന് കണ്ടു. ചമ്പാരൻ തിർഹുത്ത് ഡിവിഷനിലെ ഒരു ജില്ലയും മോത്തിഹരി അതിൻ്റെ തലസ്ഥാനവുമാണ്. രാജകുമാർ ശുക്ലയുടെ സ്ഥലം ബേത്തിയയ്ക്കടുത്തായിരുന്നു. അതിന് സമീപമുള്ള കോഠികളിലെ കുടിയാന്മാർ ആ ജില്ലയിൽ വെച്ച് ഏറ്റവും ദരിദ്രരായിരുന്നു. അവരെ ഞാൻ കാണണമെന്ന് രാജകുമാർ ശുക്ലക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ഔത്സുക്യം എനിക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ എൻ്റെ സഹപ്രവർത്തകന്മാരോടുകൂടി മോത്തിഹാരിക്ക് പുറപ്പെട്ടു. ബാബു ഗോരഖ് പ്രസാദ് ഞങ്ങളെ തൻ്റെ ഗൃഹത്തിൽ താമസിപ്പിച്ചു. ആ ഭവനം ആകപ്പാടെ ഒരു സത്രമായിത്തീർന്നു. ഞങ്ങളെല്ലാവർക്കും കൂടി അവിടെ സ്ഥലവും കഷ്ടിയായിരുന്നു. അന്ന് തന്നെ മോത്തിഹാരിയിൽ നിന്ന് ഏകദേശം 5 നാഴിക ദൂരത്ത് ഒരു കുടിയാന് ദ്രോഹമേൽക്കേണ്ടി വന്നതായി ഞങ്ങൾ കേട്ടു. ഞാൻ പിറ്റേന്നു രാവിലെ ബാബു ധരണീധര പ്രസാദോടുകൂടി അയാളെ ചെന്ന് കാണേണ്ടതാണെന്ന് തീർച്ചപ്പെടുത്തിയ പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ആനപ്പുറത്ത് പുറപ്പെട്ടു. ഗുജറാത്തിൽ കാളവണ്ടി എന്ന പോലെ ചമ്പാനനിൽ ആന ഏകദേശം അത്ര സാധാരണമാണ്. ഞങ്ങൾ കഷ്ടിച്ച് പകുതി വഴി പോയപ്പോഴേക്കും പോലീസ് സൂപ്രണ്ടിൻ്റെ ഒരാൾ ഞങ്ങളുടെ ഒപ്പം എത്തി. സൂപ്രണ്ട് എനിക്ക് സലാം ചൊല്ലി അയച്ചിരിക്കുന്നതായി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുവാൻ ധരണീധര ബാബുവിനെ വിട്ടു. ഞാൻ സൂപ്രണ്ടിൻ്റെ ആൾ കൂലിക്ക് കൊണ്ടുവന്നിരുന്ന വണ്ടിയിൽ കയറി. അയാൾ പിന്നീട് ഞാൻ ചമ്പാരൻ വിട്ടുപോയിക്കൊള്ളണമെന്ന് എനിക്ക് ഒരു കൽപ്പന നടത്തുകയും എന്നെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ മേൽ കൽപ്പന നടത്തിയതായി ഒപ്പിട്ടു തരാൻ അയാൾ ആവശ്യപ്പെട്ടു. ഞാൻ ആ കൽപ്പന അനുസരിക്കാൻ വിചാരിക്കുന്നില്ലെന്നും എൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നതുവരെ ചമ്പാരൻ വിടുവാൻ ഭാവമില്ലെന്നും ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ചമ്പാരൻ വിടുവാനുള്ള കൽപ്പന ലംഘിച്ചുവെന്നതിന് പിറ്റേന്ന് കേസ് വിചാരണയ്ക്ക് ഹാജരാകുവാൻ എനിക്ക് സമൻസ് കിട്ടി. അന്ന് രാത്രി മുഴുവനും ഞാൻ എഴുത്തുകൾ എഴുതിയും ബാബു വ്രജകിശോര പ്രസാദിന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയും ഉറക്കൊഴിച്ചിരുന്നു. എനിക്കുള്ള കൽപ്പനയുടെയും സമൻസിൻ്റെയും വർത്തമാനം കാട്ടുതീ പോലെ പരന്നു. മോത്തിഹരിയിൽ അന്ന് കാണാറായ കാഴ്ച ആശ്ചര്യകരമായിരുന്നു എന്നാണ് കേട്ടത്. ഗോരഖ് ബാബുവിൻ്റെ വീടും കോടതിമുറിയും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞൊഴുകി. ഭാഗ്യവശാൽ എൻ്റെ പ്രവൃത്തിയെല്ലാം ഞാൻ രാത്രിയിൽ തന്നെ തീർത്തിരുന്നതിനാൽ ഇപ്പോൾ ജനസമൂഹവുമായി വേണ്ടുന്ന വിധം ഇടപെടുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ സഹപ്രവർത്തകന്മാരെ കൊണ്ട് വലിയ ഉപകാരമുണ്ടായി. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ അനുഗമിച്ചിരുന്ന ജനസമൂഹത്തെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. കലക്ടർ, മജിസ്ട്രേറ്റ്, പോലീസ് സൂപ്രണ്ട് എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഞാനും തമ്മിൽ ഒരുവിധം മൈത്രിയുള്ളതായി വന്നു. എനിക്ക് നടത്തിയ കൽപ്പനകളെ നിയമപ്രകാരം എതിർക്കാമായിരുന്നു. എന്നാൽ ഞാൻ അവയെല്ലാം സ്വീകരിച്ചു എന്ന് തന്നെയല്ല, ഉദ്യോഗസ്ഥന്മാരുടെ നേരെയുള്ള എൻ്റെ പെരുമാറ്റം മര്യാദയിലുമായിരുന്നു. അവരെ സ്വന്തം നിലയിൽ ധിക്കരിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അവരുടെ കൽപ്പനകളെ സമാധാനപൂർവ്വം ലംഘിക്കുവാനാണ് ഞാൻ ഭാവിച്ചിരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ മനസ്സിന് ആശ്വാസം.

സമയി. അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ എൻ്റെയും സഹപ്രവർത്തകന്മാരുടെയും സഹായത്തെ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ തങ്ങളുടെ അധികാരത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നതിന് അത് അവർക്കൊരു സ്പഷ്ടമായ ദൃഷ്ടാന്തമായിരുന്നു. ശിക്ഷയെക്കുറിച്ചുള്ള എല്ലാ ഭയവും ജനങ്ങൾ തൽക്കാലം വെടിഞ്ഞിരുന്നു. അവരുടെ പുതിയ മിത്രത്തിൻ്റെ പ്രേമശക്തിക്ക് അവർ വഴിപ്പെട്ടു. ചമ്പാരനിൽ എന്നെ ആരും അറിഞ്ഞിരുന്നില്ലെന്ന് ഓർക്കേണ്ടതുണ്ട്. ഗംഗാനദിയുടെ തീരത്തുനിന്ന് എത്രയോ വടക്ക് നേപ്പാളിന് വളരെ അടുത്ത് ഹിമാലയത്തിന് താഴെ കിടക്കുന്ന ചമ്പാരൻ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് അകന്നു കിടക്കുകയാണ്. ആ ഭാഗങ്ങളിൽ കോൺഗ്രസിനെ പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. കോൺഗ്രസിൻ്റെ പേര് കേട്ടിട്ടുള്ളവർ അതിൽ ചേരുവാനും അതിൻ്റെ പേരുച്ചരിക്കുവാൻ തന്നെയും ഭയപ്പെട്ടിരുന്നു. ഇപ്പോഴാകട്ടെ കോൺഗ്രസും അതിലെ അംഗങ്ങളും കോൺഗ്രസിൻ്റെ പേരിലല്ലെങ്കിലും അതിനേക്കാളും യഥാർത്ഥതരമായൊരു ഭാവത്തിൽ ഈ പ്രദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം കോൺഗ്രസിൻ്റെ പേരിൽ യാതൊന്നും പ്രവർത്തിക്കേണ്ട എന്ന് തീർച്ചപ്പെടുത്തി. ഞങ്ങൾ പേരിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല. പ്രവൃത്തിയിലായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. കോൺഗ്രസിൻ്റെ പേര് ഗവൺമെൻറ്റിനും അവരെ നിയന്ത്രിച്ചിരുന്ന തോട്ടക്കാർക്കും കേട്ടുകൂടായിരുന്നു. അവർക്ക് കോൺഗ്രസ് എന്നത് വക്കീൽമാരുടെ കുതർക്കങ്ങൾക്കും നിയമദുർവ്യാഖ്യാനം വഴിക്ക് നിയമത്തിൻ്റെ ബാധയിൽ നിന്ന് ഒഴിഞ്ഞുചാടുന്ന സമ്പ്രദായത്തിനും ഒരു പര്യായമായിരുന്നു. എന്ന് മാത്രമല്ല, ബോംബിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഗൂഢതന്ത്രത്തിൻ്റെയും കാപട്യത്തിൻ്റെയും പര്യായമായിരുന്നു. അവരിരു കൂട്ടരുടെയും വ്യാമോഹം ഞങ്ങൾക്ക് അകറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പേര് പറയേണ്ട എന്നും കോൺഗ്രസ് എന്ന സ്ഥാപനത്തെ കർഷകർക്ക് പരിചയപ്പെടുത്തേണ്ട എന്നും ഞങ്ങൾ നിശ്ചയിച്ചു. കോൺഗ്രസിൻ്റെ പേരും ചടങ്ങും നോക്കി വല്ലതും ചെയ്യുന്നതിന് പകരം അവർ കോൺഗ്രസിൻ്റെ ആന്തരതത്വം എന്തെന്ന് മനസ്സിലാക്കി അതുപ്രകാരം നടന്നാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലുന്നതിന് മുൻപ് തക്ക ഒരുക്കം കൂട്ടുവാനായി കോൺഗ്രസിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ ആരെയും വെളിവിലോ ഒളിവിലോ അങ്ങോട്ട് അയച്ചിരുന്നില്ല. ആയിരക്കണക്കിനുള്ള കർഷകരെ കാര്യം മനസ്സിലാക്കിക്കുവാനും ഉപദേശിക്കുവാനും രാജ്കുമാർ ശുക്ലക്ക് കഴിയുമായിരുന്നില്ല. ചമ്പാരന് പുറമെയുള്ള ലോകം അവരുടെ അറിവിൽ പെട്ടിരുന്നില്ല. എന്നിട്ടും അവർ എന്നെ ഞങ്ങൾ തമ്മിൽ എത്രയോ യുഗമായി മിത്രങ്ങളായിരുന്നുവെന്ന് തോന്നുമാറ് സ്വീകരിച്ചു. കർഷകന്മാരുമായുള്ള ഈ സമാഗമത്തിൽ ഞാൻ ഈശ്വരനെയും അഹിംസയെയും സത്യത്തെയും മുഖത്തോടെ മുഖം ദർശിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല, അക്ഷരം പ്രതി സത്യമാകുന്നു. ഈ അനുഭൂതിക്ക് എൻ്റെ അവകാശം ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള എൻ്റെ പ്രേമമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കാണുന്നു. ഈ പ്രേമമാകട്ടെ അഹിംസയിലുള്ള എൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു രൂപം മാത്രവുമാണ്. ചമ്പാരനിൽ കഴിച്ച ആ ദിവസം എൻ്റെ ജീവദശയിൽ മറക്കുവാനാവാത്ത ഒരു സംഭവമാണ്. അത് അവിടുത്തെ കർഷകന്മാർക്കും എനിക്കും ഒരുപോലെ അത്യുത്സവകരമായ ഒരു ദിവസവുമായിരുന്നു. നിയമപ്രകാരം കോടതിയിൽ എൻ്റെ വിചാരണയാണ് നടക്കാനുണ്ടായിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥിതിയുടെ ഒരു വിചാരണഘട്ടമായിരുന്നു. കമ്മീഷണർ എന്നെ പിടിക്കുവാൻ പരത്തിയ വലയിൽ ഗവൺമെൻറ്റാണ് കുടുങ്ങിയത്. ഗാന്ധി

0: പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ആരോഗ്യശാസ്ത്രത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും തത്വങ്ങൾ നാം പഠിച്ച് അവയെയും ശരിയായ ശരീരപോഷണം സംബന്ധിച്ച നിയമങ്ങളെയും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രകൃതി ചികിത്സയുടെ സാരം. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ വൈദ്യനായി തീരുന്നു. ജീവിക്കുന്നതിന് മാത്രം ഭക്ഷിക്കുകയും മണ്ണ്, വെള്ളം, ആകാശം, സൂര്യൻ, വായു എന്നീ അഞ്ച് ശക്തികളുടെ സ്നേഹിതനായിരിക്കുകയും ഇവയുടെയെല്ലാം സ്രഷ്ടാവായ ഈശ്വരൻ്റെ ദാസനായിരിക്കുകയും ചെയ്യുന്ന ഒരുവൻ വീണുപോകേണ്ട കാര്യമില്ല. വീണുപോകുകയാണെങ്കിൽ ഈശ്വരനിൽ വിശ്വസിച്ച് അവൻ ശാന്തനായിരിക്കുകയും ആവശ്യമെങ്കിൽ സമാധാനത്തോടെ മരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഗ്രാമത്തിലെ വയലുകളിൽ എന്തെങ്കിലും ഔഷധച്ചെടികളുണ്ടെങ്കിൽ അവൻ അതുപയോഗിക്കും. കോടിക്കണക്കിന് ആളുകൾ പിറുവിറുപ്പ് കൂടാതെ ഇങ്ങനെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവർ ഒരു ഡോക്ടറെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അഭിമുഖമായി ഒരിക്കലും കണ്ടിരിക്കുകയുമില്ല. നാം യഥാർത്ഥത്തിൽ ഗ്രാമീണ മനോഭാവമുള്ളവരായിരിക്കട്ടെ. ഗ്രാമീണ ശിശുക്കളും പ്രായം ചെന്നവരും നമ്മുടെ അടുത്തേക്ക് വരുന്നു. സത്യസന്ധമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കവരെ പഠിപ്പിക്കാം. 99% സുഖക്കേടുകളും ശുചിത്വമില്ലായ്മയിൽ നിന്നും തെറ്റായ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ആഹാരമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് ഭിഷഗുരന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 99% ജീവിക്കുന്നതിനുള്ള രീതി നാം പഠിപ്പിക്കുമെങ്കിൽ ആ 1% നമുക്ക് വിസ്മരിക്കാം. അവരെ നോക്കുന്നതിന് മനുഷ്യസ്നേഹിയായ ഒരു ഭിഷഗുരനെ കണ്ടുപിടിക്കാം. നാം അവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ഇന്ന് ശുദ്ധജലം, നല്ല മണ്ണ്, ശുദ്ധവായു ഇവയെല്ലാം നമുക്ക് അജ്ഞാതമാണ്. ബഹിരാകാശത്തിൻ്റെയും സൂര്യൻ്റെയും വിലമതിക്കാനാവാത്ത മൂല്യം നാം അറിയുന്നില്ല. ഈ 5 ശക്തികളെ നാം ഉപയോഗിക്കുകയും ശരിയായതും സമീകൃതവുമായ ആഹാരം കഴിക്കുകയും ചെയ്താൽ യുഗങ്ങളുടെ ജോലി നാം ചെയ്തു കഴിഞ്ഞിരിക്കും. ഈ അറിവ് സമ്പാദിക്കുന്നതിന് നമുക്ക് ബിരുദങ്ങളോ കോടിക്കണക്കിന് പണമോ ആവശ്യമില്ല. ഈശ്വരനിലുള്ള സജീവമായ വിശ്വാസവും സേവനത്തിനുള്ള അത്യുത്സാഹവും പ്രകൃതിയുടെ ശക്തികളുമായുള്ള പരിചയവും ആഹാരക്രമബോധവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. പള്ളിക്കൂടങ്ങളിലോ കലാശാലകളിലോ സമയം വ്യർത്ഥമാക്കാതെ തന്നെ ഇവയെല്ലാം സമ്പാദിക്കാം.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനാ വസന്തത്തിലേക്ക് സ്നേഹസ്വാഗതം. വായനാ വസന്തത്തിൽ ഇന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കൊമാല എന്ന ചെറുകഥ കേൾക്കാം. അവതരണം രമിത രതീഷ്.
2: കടബാധ്യത മൂലം ഈ വരുന്ന ആഗസ്റ്റ് 15 പുലർച്ചെ 12 കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന ബോർഡ് സ്വന്തം വീടിനു മുന്നിൽ എഴുതിവെച്ച് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ 45-കാരനാണ് കുണ്ടൂർ വിശ്വൻ. ഈ പരസ്യപ്രഖ്യാപനം വർത്തമാന കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ അസമത്വങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ്. വിശ്വൻ സകുടുംബം മരിക്കുമോ ഇല്ലയോ? നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിശ്വൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഇന്ത്യയുടെ 59-ാം സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരം വിചിത്രമായ ഒരു ഭീഷണി യാഥാർത്ഥ്യമായി തീർന്നാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? ഇതിൽ ആരാണ് കുറ്റക്കാർ? വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കോ? അതോ 50,000 രൂപ കടമെടുക്കാൻ വിശ്വനെ ജാമ്യം നിർത്തിയ ശേഷം മുങ്ങിയ അയാളുടെ പ്രിയ സുഹൃത്ത് വെള്ളൂർ കിഴക്ക് സർവേ നമ്പർ 1256/83 താമസിക്കും കുഞ്ഞാമൻ മകൻ സുധാകരനോ? കേരളം ഉറ്റുനോക്കുന്ന ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനു വേണ്ടി പ്രമുഖ മനഃശാസ്ത്രജ്ഞനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ

0: ഡോക്ടർ സി നന്ദകുമാർ, വെള്ളൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോവിലെ ഉദ്യോഗസ്ഥൻ അലക്സ് പുന്നോസ് എന്നിവർ. നമ്മോടൊപ്പം സ്റ്റുഡിയോവിലും വിശ്വൻ കുണ്ടൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം എന്നിവർ ടെലിഫോൺ ലൈനിലുമുണ്ട്. ന്യൂസ് ടൈം തുടരുന്നു. അതിനു മുമ്പ് ഒരിടവേള. നിങ്ങളുടെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും. മൂലൂർ ടവേഴ്സ് ആൻഡ് റെസിഡൻസി, ബെറ്റർ ലൊക്കേഷൻസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ക്രിയേഷൻ ഫോർ ജനറേഷൻസ്. ന്യൂസ് ടൈം തുടരുന്നു. ശ്രീ വിശ്വൻ കുണ്ടൂർ, കേൾക്കാമോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ വിശ്വനാണ്, കുണ്ടൂരിൽ നിന്നാണ്. ആ വിശ്വൻ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഭാര്യയും രണ്ട് പെമ്പിള്ളേരുമാ. തിന്നാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ 7.5 സെന്റും വീടും. തേച്ചിട്ടില്ല. വാർക്കപ്പണി ഒപ്പിച്ച് കഴിഞ്ഞ തുലാത്തിൽ കയറിക്കൂടിയതാ. ഇത് ബാങ്ക് കൊണ്ടുപോയാൽ പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. വിശ്വൻ, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയൊരു കടക്കിണിയിൽ പെട്ടത്? പെട്ടതല്ല, പെടുത്തിയതാ. എൻ്റെ കൂട്ടുകാരൻ സുധാകരൻ. 2 കൊല്ലം മുമ്പ് ഞാൻ കുടുംബത്തോടൊപ്പം കുണ്ടൂരേക്ക് സ്ഥലം മാറിപ്പോയത്. 8ാം ക്ലാസ് വരെ വെള്ളൂർ ഗവൺമെൻറ് സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ ഞങ്ങൾ. പരോപകാരമേ പുണ്യം എന്നെല്ലാം പൊതുവാൾമാഷ് പഠിപ്പിച്ചത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഒരു ദിവസം കാലത്ത് വീട്ടിൽ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് 1-ാം ജാമ്യക്കാരൻ്റെ നേരെ ഒപ്പം സംഘടിപ്പിച്ച് പോകുമ്പോൾ എൻ്റെ കൈവെള്ളയിൽ ഞെക്കി അവൻ പറഞ്ഞതും ഇതേ വാചകം തന്നെ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഈ സഹായം ഞാൻ മറക്കൂല വിശ്വാ. സുധാകരൻ കണ്ണുകൾ തുടച്ചു. എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കാൻ മറക്കരുത്. 3 കൊല്ലം കഴിഞ്ഞ് 50,000 മുതലും പലിശയും കൂട്ടി ഒരു ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 2 പെൺകുട്ടികളാ, നീ ഞങ്ങളെ പെരുവഴിയിലാക്കിയോ സുധാകരാ? ശരി, വിശ്വൻ വീണ്ടും ബന്ധപ്പെടാം. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വെള്ളൂർ സഹായ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ നായർ, നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബാങ്ക് കാരണം നിരപരാധിയായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു?
1: ഞങ്ങൾക്ക് സഹകരണ ബാങ്ക് ആക്ട് പ്രകാരമേ പ്രവർത്തിക്കാൻ കഴിയൂ. സുധാകരനാണ് ലോൺ എടുത്തത്. അയാൾ തിരിച്ചടയ്ക്കാത്ത പക്ഷം മുതലും പലിശയും ചേർത്ത് 90,345 രൂപ 1-ാം ജാമ്യക്കാരൻ തിരിച്ചടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വിശ്വന്റെ വീടും പറമ്പും ജപ്തി ചെയ്യുകയല്ലാതെ ബാങ്കിന് വേറെ നിർവാഹമില്ല.
0: ഇതിന്റെ ഗൗരവത്തെപ്പറ്റി വിശ്വനെ അറിയിച്ചിരുന്നോ?
1: തീർച്ചയായും. രജിസ്റ്റർ നോട്ടീസ് അടക്കം ബാങ്കിന്റെ സകല പ്രൊസീജിയറും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ജപ്തി നീട്ടിവയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. പണമുണ്ടാക്കാൻ വിശ്വന് വേണ്ടുവോളം സമയവും കൊടുത്തു. അയാൾ പക്ഷേ തിരിച്ചടച്ചത് വെറും 7,000 രൂപയാണ്. അതിപ്പോൾ പലിശയടക്കം വീണ്ടും 90,000.
0: നമുക്ക് വിശ്വനിലേക്ക് തിരിച്ചു വരാം. ഹലോ വിശ്വൻ, ബാങ്ക് സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ.
1: ഉവ്വ് സാറേ, അദ്ദേഹം പറഞ്ഞത് ശരിയാ. വെറും 7,000 എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പുച്ഛിക്കാം. പക്ഷേ 3-4 കൊല്ലം ചവിട്ടി തയ്ച്ച് ഇത്രയും കാശുണ്ടാക്കാൻ എൻ്റെ രാധ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഒടുവിൽ മുട്ടിന് നീര് വന്ന് നടക്കാൻ പറ്റാതെ 1 ആഴ്ചക്കാലം പൊള്ളക്കട വൈദ്യരുടെ മരുന്നെടുത്തു. എൻ്റെ ഉള്ളിൽ പച്ച പരമാർത്ഥിയായ ഒരു മനുഷ്യനുണ്ട്.
0: സാറേ, അതുകൊണ്ടല്ലേ 7,000 എങ്കിൽ 7,000 ഞാൻ കൊണ്ടുപോയി സെക്രട്ടറിയെ ഏൽപ്പിച്ച് തൊഴുതുനിന്നത്?
1: ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊഴുന്നതിനോളം വലിയ ഒരു നാണക്കേട് ലോകത്തിൽ വേറെയുണ്ടോ?
0: സുധാകരന് വേണ്ടി ഞാൻ അതും സഹിച്ചു. ഇനി എൻ്റെ കയ്യിൽ ഈ വീടും പറമ്പുമല്ലാതെ വേറൊന്നുമില്ല.
2: ശ്രീ മാധവൻ നായർ, ഇത്രയും സിൻസിയറായ അതും ചതിക്കപ്പെട്ട ഈ ജാമ്യക്കാരൻ്റെ കാര്യത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളാറുള്ളത് പോലെ ഒരു കാരുണ്യം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൂടെ?
0: കണ്ണീരിൻ്റെ മാനദണ്ഡം വെച്ച് കടം എഴുതി തള്ളാൻ തുടങ്ങിയാൽ പിന്നെ ബാങ്കും പൂട്ടി വീട്ടിലിരുന്നാൽ മതി. മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ധനവിനിമയമാണ് ബാങ്കിൻ്റെ ജോലി. കൊടുത്ത കടം തിരികെ വന്നില്ലെങ്കിൽ വിശ്വന്റെ സ്ഥലം ഞങ്ങൾ ജപ്തി ചെയ്യും. ഇക്കാര്യത്തിൽ ശ്രീ നായർ ബാങ്കിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ വിശ്വൻ കുണ്ടൂരിന്റെ ജീവിതം ഒരു തുലാസിൽ കിടന്നാടുകയാണ്. ശ്രീ നന്ദകുമാർ, പ്രമുഖ മനഃശാസ്ത്രജ്ഞനും സാമൂഹിക പ്രവർത്തകനുമായ താങ്കൾ എന്തു പറയുന്നു? വിശ്വൻ ആത്മഹത്യ ചെയ്യുമോ?
1: ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായ നീക്കം വിശ്വന്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ മരണത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരാളെ പിറകോട്ട് വലിച്ച് ജീവിതം വല്ലാതെ വശീകരിച്ച് കളയും. അതയാളെ കൂടുതൽ ഭയചകിതനാക്കും. ഉദാഹരണത്തിന്, തൂക്കിലേറ്റാൻ പോകുന്ന കുറ്റവാളികളോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കാറില്ലേ?
0: അതെ അതെ, പറയൂ ഡോക്ടർ.
1: കുരുക്കിട്ട് ഉറപ്പിച്ച മരണത്തിന്റെ മുന്നിൽ പോലും അവർ നിസ്സംഗരാവാറില്ല. നല്ല ഭക്ഷണം, വസ്ത്രം, ഒരു ഫോൺ വിളി, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മരിച്ചാലും തീരില്ല. വിശ്വന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതാണ്. അയാൾക്ക് ആത്മഹത്യ ചെയ്തേ പറ്റൂ.
2: പക്ഷേ മരണത്തേക്കാൾ വലിയൊരു പേടി അയാളുടെ ഉള്ളിൽ കിടന്ന് മുരളുകയും മാന്തുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രലോഭനം ഭയങ്കരമാണ്. ആഗ്രഹങ്ങളുടെ അഗാധതയിലേക്ക് അത് നമ്മെ കെട്ടിത്താഴ്ത്തും. ഒരു മൺകുടം പോലെ നമ്മളതിൻ്റെ സൗമ്യതയിലേക്കിറങ്ങി ജലസസ്യങ്ങൾക്കിടയിൽ അവയുടെ തലോടലേറ്റ് അറിയാതെ ഉറങ്ങി ഒരു സ്വപ്നമായി പോകും. ചിലപ്പോൾ ഒരു ചിരകാല സുഹൃത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ തോളിൽ അമർത്തി ഒരു വഴിക്ക് കൊണ്ടുപോകും അത്. പിന്നെ ഏതെങ്കിലും കൊടും വനത്തിൽ വച്ച് കൈയൊഴിയും. ഇതുവരെ ആരും സ്പർശിക്കാത്ത ചെടികളുടെയും മണ്ണിൻ്റെയും രൂക്ഷമായ ഗന്ധം നമ്മെ ഒരു ശലഭമാക്കും. പ്രായം ചെന്ന മരങ്ങളുടെ നിശബ്ദതയ്ക്കുമേൽ അവയുടെ ധ്യാനത്തെ വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു നാരായം പോലെ നമ്മൾ സഞ്ചരിക്കും. ഇതിനെയൊക്കെ അതിജീവിച്ച് വെള്ളൂർ ബാങ്കിലെ കടക്കാരനോ രാധ എന്ന തയ്യൽക്കാരിയുടെ ഭർത്താവോ ആയി വിശ്വനാഥനെ തുടരാൻ പറ്റുമെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കും, അതുറപ്പാ.
1: ഡോക്ടർ നന്ദകുമാർ, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം.
2: യെസ് യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ് ആസ്പെക്ട്. മരിക്കാൻ തീരുമാനിച്ച വ്യക്തിക്ക് അങ്ങ് ചത്തോണ്ടാ പോരെ. പക്ഷേ വിശ്വന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണോ? മരിക്കാൻ അയാൾ സ്വാതന്ത്ര്യദിനം തിരഞ്ഞെടുത്തു. വീടിന് മുന്നിൽ വലിയ അക്ഷരത്തിൽ ഭീഷണി എഴുതി വെച്ചു. മരിക്കാനല്ല, മരിക്കാതിരിക്കാനാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അയാൾ ജീവിതത്തെ മരണത്തോളം സ്നേഹിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ദ പ്രോബ്ലം ഈസ് വെരി സീരിയസ്. റൈറ്റ് ടു ലിവ് വിത്ത് എ പേഴ്സണൽ ലിബർട്ടി ഈസ് ഫണ്ടമെന്റൽ. അതുപോലും നിഷേധിക്കപ്പെടുക എന്ന് വെച്ചാൽ? ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പിന്റെ വൈകൃതമാണ് വിശ്വൻ നമ്മുടെ മുന്നിൽ എഴുതി വയ്ക്കുന്നത്. കേവലം വെള്ളൂർ സഹകരണ ബാങ്കിൽ മാത്രം ഒതുക്കേണ്ട പ്രശ്നമല്ലിത്.
1: ഡോക്ടർ, വിശ്വന്റെ കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്താണ്? അയാൾ മരിക്കണോ വേണ്ടയോ?
2: അതിനുത്തരം കണ്ടെത്തേണ്ടത് ഞാനല്ല, പിന്നെ വേറൊരു യാഥാർത്ഥ്യമുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ ഒരു സംഭവം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഒരു രക്തസാക്ഷി കൂടിയേ തീരൂ.
1: ഓക്കെ സർ, ചർച്ച തുടരാം. അതിനു മുൻപ് ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകൾ.
2: ആണവ സഹകരണം കൂട്ടാൻ ഇന്ത്യ യു എസ് ധാരണ. അമ്യൂസ്മെന്റ് പാർക്കുകൾക്ക് നികുതി ഈടാക്കാനുള്ള എന്റർടൈൻമെന്റ് ടാക്സ് നിയമസഭ പാസാക്കി. ശബരിമല നട നാളെ അടയ്ക്കും. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 196 ഓൾ ഔട്ട്.
1: വിശ്വൻ കൊണ്ടൂരിന്റെ പ്രശ്നം മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ നന്ദകുമാർ ചർച്ചയിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. ആത്മഹത്യയുടെ നിയമവശങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം.
3: യെസ്.
1: ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇവിടെ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാഡം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു.
3: തീർച്ചയായും.
1: വിശ്വം ആത്മഹത്യ ചെയ്യുമോ ഇല്ലയോ അക്കാര്യം അവിടെ നിൽക്കട്ടെ. മാഡത്തോട് ചോദിക്കാനുള്ളത് ആത്മഹത്യയുടെ നിയമവശത്തെപ്പറ്റിയാണ്.
3: സ്വയം മരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരാൾ നിയമപരമായി നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്?
1: ഹലോ ഹലോ ഹലോ, ക്ഷമിക്കണം, സാങ്കേതികമായ തകരാറു മൂലം ലൈൻ കിട്ടുന്നില്ല. വീണ്ടും ശ്രമിക്കാം. അതിനു മുൻപ് കേരളത്തിൽ വർഷം പ്രതി കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയെപ്പറ്റി സംസാരിക്കാൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോ സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രീ അലക്സ് പുന്നൂസ് നമ്മോടൊപ്പമുണ്ട്.
3: സർ, ഈ പറഞ്ഞ കാര്യം ശരിയാണോ?
1: വളരെ വളരെ ശരിയാണ്. കേരള ഹാസ് ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് ഇൻ ദ കൺട്രി. നാഷണൽ ആവറേജ് വെച്ച് നോക്കിയാൽ കേരളം അത്യന്തം അപകടകരമായ സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം, കുറ്റകൃത്യം എന്നിവയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2004 കണക്കനുസരിച്ച് 11,300 പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ഓരോ കൊല്ലവും റേറ്റ് ഓഫ് സൂയിസൈഡ് കൂടിക്കൂടി വരികയാണ്.
3: വേറൊരു കാര്യം കേൾക്കണോ? നിങ്ങൾ ഞെട്ടിപ്പോകും. ഈയിടെ നടത്തിയ സർവേയിൽ 11,000 സ്കൂൾ വിദ്യാർത്ഥികളിൽ 11,000, അതിൽ 27% പേർ ആത്മഹത്യയെക്കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്.
1: 16% കുട്ടികൾ അവർക്ക് മരിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. 8% പേർ ആദ്യശ്രമം നടത്തി നോക്കി. ഇങ്ങനെ പോയാൽ വരുന്ന 10-20 കൊല്ലത്തിനുള്ളിൽ കേരളം മരിച്ചുപോയവരുടെ സംസ്ഥാനമാകും. ലോകപ്രശസ്ത എഴുത്തുകാരൻ ഹുവാൻ റുൾഫോയുടെ പെഡ്രോ പരാമോ എന്ന നോവലിലെ കൊമാല എന്ന പട്ടണം പോലെ നമ്മുടെ കൊച്ചു കേരളം. ഞാനും നിങ്ങളും എല്ലാം മരിച്ചവർ. ഹഹഹ, കേരളം കൊമാല, കൊമാല കേരളം.
3: സർ, എന്തുകൊണ്ടാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് വീണു പോകുന്നത്?
1: ഈ ചോദ്യം നിങ്ങൾ ഡോക്ടർ നന്ദകുമാറിനോടാണ് ചോദിക്കേണ്ടത്.
3: ഞങ്ങളുടെ കയ്യിൽ കുറേ ഡാറ്റാസ് മാത്രമേയുള്ളൂ. എങ്കിലും പറയാം, രോഗം, കടം, പ്രണയഭംഗം, നിരാശ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ട്.
1: വിശ്വന്റെ കാര്യത്തിൽ കടമാണ്. പക്ഷെ കടം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അതിനു മുൻപ് വിശ്വനെ കടക്കാരനാക്കിയ സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്.
3: അപ്പോൾ കടമല്ല യഥാർത്ഥ കാരണമെന്ന് വരുന്നു. ഒരു വ്യക്തിയെ കടക്കാരനാക്കുന്നത് രാജ്യത്തെ ഭരണകൂടമാണ്. ഉദാഹരണത്തിന്, സർ, വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ലൈനിലുണ്ട്. ഹലോ മാഡം, കുറച്ചു മുൻപ് ആത്മഹത്യയുടെ നിയമവശത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഒന്ന് വിശദീകരിക്കാമോ? IPC 307 പ്രകാരം ആത്മഹത്യാശ്രമം കുറ്റകരമാണ്. 10 വർഷം വരെ തടവും പിഴയും വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ആത്മഹത്യാശ്രമം മാത്രമല്ല, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റം തന്നെ. August 15 കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന് ബോർഡ് എഴുതി വെച്ച വിശ്വൻ കുണ്ടൂർ പ്രസ്തുത ശ്രമത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ 2 കുറ്റങ്ങളും അയാളുടെ മേൽ ചുമത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഒരു കണക്കിന് ഭാര്യയെയും മക്കളെയും അയാൾ കൊല്ലുകയാണ്. ആത്മഹത്യ കുറ്റകരമല്ലെന്ന മുൻപൊരു വിധി ഉണ്ടായിരുന്നില്ലേ? അത് മഹാരാഷ്ട്ര കോടതിയുടെ വിധിയായിരുന്നു. ആ വിധി പിന്നീട് സുപ്രീം കോടതി തള്ളി. അപ്പോൾ വിശ്വൻ കുണ്ടൂർ കുടുംബത്തോടൊപ്പം മരിച്ചേ തീരൂ എന്നാണോ? എന്നു ഞാൻ പറയില്ല. ആ ഉദ്യമത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ 100% അയാൾ ശിക്ഷിക്കപ്പെടും. ശരി മാഡം, വീണ്ടും വിശ്വൻ കുണ്ടൂരിലേക്ക് തന്നെ വരാം. വിശ്വൻ, ഹലോ വിശ്വൻ. അതെ, ഞാനാ വിശ്വനാ. നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ച തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. വിശ്വനു എന്തെങ്കിലും ഈ പ്രശ്നത്തിൽ സൂചിപ്പിക്കാനുണ്ടോ? വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം. ന്യൂസ് ടൈമിന്റെ സമയം തീരാൻ പോവുകയാണ്. ചുരുങ്ങിയ വാക്കിൽ ഓക്കെ, വിശ്വൻ പറഞ്ഞോളൂ. വലിയ പഠിപ്പോ വിവരമോ മനസ്സിലുള്ളതൊക്കെ അതേപടി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവോ എനിക്കില്ല. ജപ്തിക്കും മരണത്തിനുമിടയിൽ ഞാനും കുടുംബവും ഒരു 100-ൻ്റെ മോളിൽ കൂടെ നടക്കുകയാണ്. 10-45 കൊല്ലത്തിനിടയിൽ ഒരുപാട് അനുഭവിച്ചവനാ ഞാൻ. അനുഭവത്തിൽ നിന്നല്ലേ മനുഷ്യന് പഠിക്കാൻ പറ്റൂ? നാളെ മറ്റാരെങ്കിലും ജാമ്യക്കാരനായി ചതിക്കപ്പെടും മുമ്പ് അവരോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വേഗം പറയൂ, സമയം. എന്തൊക്കെയായാലും ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ടവരാ. ആറ്റിൽ കളയുമ്പോഴും അളന്നു കളയണമെന്ന ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം അമ്മയോടായപ്പോലും കാശിന്റെ കാര്യത്തിൽ ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാ. കണക്ക് പറയാനല്ല, നാളെ മറ്റുള്ളവർ വന്ന് നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ ഒരു തെളിവ് വേണ്ടേ? 2 ആത്മസുഹൃത്തുക്കൾ ഒരിക്കലും പരസ്പരം പണമിടപാട് നടത്തരുത്. 3 ആർക്കും 5,000-ൽ കൂടുതൽ കടം കൊടുക്കരുത്. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കും കരാറും വാങ്ങിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നാളെ പണം സംബന്ധിച്ച ഒരു പ്രശ്നം വന്ന നിങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ 1-2 പറഞ്ഞു തെറ്റും. ദൃഢസൗഹൃദം എന്നൊക്കെ നാക്കേലിട്ട് നുണയാൻ കൊള്ളാം. നിസാരമായ ഒരു വാക്കേറ്റം മതി, ഏത് ബന്ധവും നിമിഷനേരം കൊണ്ട് പൊളിഞ്ഞു പാളീസാകും. 4 അവനവന്റെ നിലനിൽപ്പും രക്ഷയും നോക്കാതെ ഒരു പൈസയുടെ സഹായം പോലും ആർക്കും ചെയ്യരുത്. നമ്മൾ ഇത്തിരി സ്വാർത്ഥനാന്നൊക്കെ തുടക്കത്തിൽ മറ്റുള്ളവരെ അടക്കം പറയുമെങ്കിലും അങ്ങനെയൊരു കാര്യബോധം കാണിച്ചതുകൊണ്ട് ഇപ്പോൾ ചങ്ങാത്തമെങ്കിലും ബാക്കിയായല്ലോ എന്ന് പിന്നീട് തിരിഞ്ഞോളും. കടം കയറി ജീവിക്കാൻ വകയില്ലാതായ നിങ്ങൾക്ക് കള്ളു വാങ്ങിത്തരാൻ ഒരുപാട് പേര് കാണും. പക്ഷെ 1 കിലോ അരിക്കാശ് ചോദിച്ചാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. സമയം പോകുന്ന വിശ്വം. അവസാനമായി ഒരു കാര്യം കൂടി സാറേ, കുറേ സ്നേഹവും വാഗ്ദാനങ്ങളുമായി ഒരു പുതിയ ചങ്ങാതി നിങ്ങളുടെ പിറകെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കുറച്ചു പണം കടം ചോദിക്കുക. പിറ്റേന്ന് മുതൽ അയാളുടെ പൊടി പോലും കാണില്ല. ശരി വിശ്വൻ, ഒരാൾ ജാമ്യം കൊണ്ട് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്നത്. ഡോക്ടർ നന്ദകുമാർ, ശ്രീ മാധവൻ നായർ, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം, ശ്രീ അലക്സ് പുന്നൂസ്, വിശ്വൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. വിശ്വൻ കുണ്ടൂരിൻ്റെ ആത്മഹത്യ അനിവാര്യമാണോ? അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം ഗൾഫിൽ നിന്ന് 6798 എന്ന നമ്പറിലും ഇന്ത്യക്കകത്തു നിന്ന് 2354 എന്ന നമ്പറിലും ഞങ്ങൾക്ക് SMS ചെയ്യുക. തന്റെ കാര്യത്തിൽ പ്രേക്ഷകരുടെ നിർദ്ദേശം എന്താണെന്നറിയുവാനുള്ള ആകാംക്ഷയോടെ പിറ്റേന്ന് ന്യൂസ് ടൈമിന് 1/2 മണിക്കൂർ മുമ്പ് വിശ്വൻ വീട്ടിൽ നിന്നിറങ്ങി. ശിരസിന് മുകളിൽ പിടിച്ച കൈപ്പത്തിക്ക് മേൽ പെയ്യുന്ന കനം കുറഞ്ഞ മഴയിലൂടെ വായനശാലയിലേക്ക് കയറിയപ്പോൾ ടെലിവിഷൻ അരികിൽ പതിവിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പ്രതീക്ഷിച്ച പോലെ തലേനാൾ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളെപ്പറ്റി വിശ്വനോട് ചോദിക്കുകയുണ്ടായില്ല. പകരം അവർ ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള ഉത്കണ്ഠകളുമായി സിഗരറ്റുകൾ വലിച്ചുകൊണ്ടിരുന്നു. ന്യൂസ് ടൈം ആരംഭിച്ചു. സാധാരണയായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ച അഭിപ്രായങ്ങളുടെ 10% എത്രയെന്ന് എഴുതി കാണിച്ച് പ്രേക്ഷകരുടെ നിലപാടിനെ പറ്റിയും ഗവൺമെന്റ് പ്രസ്തുത വിഷയത്തിൽ കൈക്കൊള്ളേണ്ട അടിയന്തര നടപടിയെപ്പറ്റിയും ഒരു സംക്ഷിപ്ത വിവരണം ചാനലിന്റെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. പക്ഷെ അത് രണ്ടും ഉണ്ടായില്ല. അന്നത്തെ ന്യൂസ് ടൈമിൽ അവതാരകന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. വിശ്വൻ കുണ്ടൂരിന്റെ ആത്മഹത്യാ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ വിശ്വൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ലഭിക്കുകയുണ്ടായില്ല. ന്യൂസ് ടൈമിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണ്.
2: ഡിസ്കവറി വിക്ഷേപണം കൊളംബിയ ആവർത്തിക്കുമോ? ഇന്നത്തെ ചർച്ച ആരംഭിക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. വിശ്വൻ പിന്നെ അവിടെ നിന്നില്ല. മഴയിലേക്ക് ഇറങ്ങും മുമ്പ് വായനശാലയുടെ ചാർജ് വഹിക്കുന്ന രമേശനോട് വിശ്വൻ പ്രെഡോ പരാമോ എന്ന പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചു. ഉറകുത്തിയ തടിയാലമാരിയിൽ നിന്നും പേജുകൾ പൊടിഞ്ഞു തുടങ്ങിയ പ്രസിദ്ധമായ ആ മെക്സിക്കൻ നോവൽ എടുത്ത് വിശ്വന് നൽകുമ്പോൾ രമേശൻ ചിരിച്ചു. വിശ്വേട്ടൻ മരിക്കാൻ പോവില്ലേ, ഇത് മരിച്ചവരുടെ പുസ്തക. അലക്സ് പുന്നോസ് തലേന്ന് ചർച്ചാവേളയിൽ പ്രതിപാദിച്ച കോമാല എന്ന ഗ്രാമത്തെക്കുറിച്ചറിയാൻ വിശ്വന് തിടുക്കമായി. രാത്രി എല്ലാവരും കിടന്നുകഴിഞ്ഞപ്പോൾ ഹരിക്കേൻ ലാമിന്റെ വിളറിയ നാളത്തിനുള്ളിൽ അയാൾ നോവലിന്റെ പേജുകൾ നീക്കി. ഒരു സഹൃദയനല്ലെങ്കിലും കോമാല പരേതാത്മാക്കളുടെ ഗ്രാമമാണെന്ന് വിശ്വൻ എളുപ്പം മനസ്സിലായി. ഹുവാൻ പ്രേസിയാദോ എന്ന യുവാവ് അച്ഛനായ പെഡ്രോ പരാമോവിനെ തേടി കോമാലയിലേക്ക് വരുന്നതോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. വരണ്ട ഗ്രാമം മുഴുവനും മരിച്ചവരുടെ ശബ്ദങ്ങൾ മാറ്റൊലിക്കൊള്ളുന്നു. അവിടെയെത്തി ഏറെ താമസിയാതെ പ്രേസിയാദോവും മരിക്കുന്നു. നോവലിലൊരിടത്ത് കൊമാലയെപ്പറ്റി ബർത്തലോമ എന്ന കഥാപാത്രം പറയുന്നതിന്റെ താഴെ വിശ്വൻ മഷികൊണ്ട് വരച്ചു. ഇവിടെ ഒന്നുമില്ല, എങ്ങു നോക്കിയാലുമുള്ള ആ കെട്ട കുളിച്ച നാറ്റമല്ലാതെ ഈ ഗ്രാമം ഒരു ദൗർഭാഗ്യമാണ്, ദൗർഭാഗ്യം മാത്രം. ഒറ്റ രാത്രി കൊണ്ട് വായിച്ച് പുസ്തകം താഴെ വെച്ചപ്പോൾ അതിന്റെ വഴങ്ങാത്ത രൂപവും ഉള്ളടക്കവും വിശ്വനെ ഒരു മൂടൽ മഞ്ഞിനകത്താക്കി. തന്റെ ജീവിതം കൊമാല പോലെ വരണ്ടതും ദുസ്സഹവുമാണെന്ന് വിശ്വന് മനസ്സിലായി. ജനാലയിൽ വന്നടിക്കുന്ന മഴയിലേക്ക് നോക്കി അയാൾ കുറേ നേരം കരഞ്ഞു. പിന്നെ വിളക്കിന്റെ തിരി താഴ്ത്തി. രാവിലെ എഴുന്നേറ്റപ്പോൾ മരണത്തിനും ജീവിതത്തിനുമിടയിൽ എവിടെയോ അയാൾ സ്വയം നഷ്ടപ്പെട്ടിരുന്നു. ചായയുമായി വന്ന ഭാര്യ ഡൊറോത്തിയെപ്പോലെ നേരത്തെ മരിച്ചു കഴിഞ്ഞതാണോ എന്നയാൾ പേടിച്ചു. തലേന്ന് രാത്രി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലി ഗ്രാമ്പൂ ചെടിയുടെ ഇലകൾ മുഴുവൻ മുറ്റത്ത് കൊഴിച്ചിട്ടിരുന്നു. സുധാകരനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അയാൾ ആലോചിച്ചു. ഒളിച്ചിരിക്കുന്ന ഒരാളെ എവിടെ ചെന്ന് അന്വേഷിക്കും? സുധാകരനെ നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല, വിശ്വൻ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു. ശരിയാണ്, അയാൾ ചെരുപ്പിലെ മഴവെള്ളം കുടഞ്ഞു. ആഗസ്ത് 15 ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട്. മരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് വല്ലാതെ ബോറടിച്ചു തുടങ്ങി. ഇനിയുള്ള 7 കൊണ്ട് 70 ഏകാന്തത ഞാൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഒരു യാത്ര. സുധാകരനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ, കണ്ടെത്തിയില്ലെങ്കിലും നിരാശയില്ല. കുറേ പ്രതീക്ഷകളുടെ പുറത്തല്ലേ ഈ ലോകം കഴിഞ്ഞു പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വിശ്വൻ ആകെ മാറിയതുപോലെ ഭാര്യയ്ക്ക് തോന്നി. ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച ബോർഡ് കാറ്റിൽ ചെരിഞ്ഞിരിക്കുന്നു. അതുറപ്പിച്ച് വീടിന് നേരെ നോക്കി വിശ്വൻ പറഞ്ഞു, പേടിക്കണ്ട, മരിക്കാൻ സമയമാകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. ഭാര്യ തലയാട്ടി. വീടിന്റെ മുൻവാതിൽ അടച്ചു. സുധാകരനെ അന്വേഷിച്ച് വിശ്വൻ പല ദിക്കിലും നടന്നു. യഥാർത്ഥത്തിൽ മരണത്തിന് മുമ്പുള്ള ശൂന്യതയെ കുടഞ്ഞുകളയാനുള്ള കേവലം സാങ്കല്പികമായ ഒരു ലക്ഷ്യം മാത്രമാണ് സുധാകരൻ. പലരോടും അയാൾ സുധാകരനെപ്പറ്റി ചോദിച്ചു. അവരൊക്കെ തങ്ങളെ കബളിപ്പിച്ച മറ്റു പലരെയും കാത്തിരിക്കുകയാണ്. യാത്രയുടെ 5 രാത്രി വിശ്വൻ വളരെ വൈകി ലോറികൾക്ക് കൈനീട്ടിക്കൊണ്ട് നാഷണൽ ഹൈവേയിൽ വന്നു നിന്നു. വാഹനങ്ങൾ അയാളെ ഗൗനിക്കാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നീണ്ട യാത്രയുടെ പൊടിയും വിയർപ്പും അയാളുടെ കോളറിൽ ചളി കൊണ്ട് കട്ടിയിൽ വരഞ്ഞിരുന്നു. ഒരു കവലയായിരുന്നു അത്. കുറേ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഒരു തട്ടുകട മാത്രമേ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നുള്ളൂ. അതിനു ചുറ്റും കുറേ ആളുകൾ നിൽപ്പുണ്ട്. സമൂവറിന് കീഴിൽ സ്റ്റവിന്റെ മുരൾച്ചൊഴിച്ചാൽ പൊതുവെ എല്ലാവരും മരിച്ചവരെക്കാൾ നിശബ്ദരായിരുന്നു. എണ്ണയിൽ വേവുന്ന ഇറച്ചിയുടെ നേരെ അവരുടെ കയ്യിലെ പാത്രങ്ങൾ നീളുന്നുണ്ട്. കൊമാലിയിലെ മനുഷ്യരും ഏതാണ്ട് ഇതുപോലെയാണ്, വിശ്വൻ ആലോചിച്ചു. ആ ബുൾസൈ കോരി വായിലിടുന്നത് അബുണ്ടിയോ വായിരിക്കും. കൈ കഴുകി കർച്ചീഫിൽ തുടച്ച് ബിൽ പേ ചെയ്യുന്നത് ഡോണ്യ എദൂഹ ഹേസും. അയാൾക്ക് ഭയങ്കരമായി വിശക്കുന്നുണ്ടായിരുന്നു. ലോറിക്കാശു കഴിച്ചാൽ പിന്നെ കുറേ നാണയങ്ങൾ മാത്രമേ കീശയിലുള്ളൂ. ഒരു കട്ടൻ കാപ്പി, അയാൾ പറഞ്ഞു. ചൂടുവെള്ളത്തിൽ പൊടിയിട്ട് ഉറക്കെ സ്പൂൺ ചലിപ്പിച്ച് തട്ടുകടക്കാരൻ വിശ്വന് ഗ്ലാസ് നീട്ടി. കാപ്പി ചുണ്ടിൽ വെച്ചതും റോഡിൽ ബ്രേക്ക് ഉരയുന്നതും പൊട്ടിത്തെറിയും കേട്ട് വിശ്വൻ തിരിഞ്ഞു നോക്കി. ഒരു മനുഷ്യൻ മേലോട്ടുയർന്ന് വായുവിലൂടെ കൂപ്പുകുത്തി റോഡിൽ തലയടിച്ചു വീഴുന്നു. തകർന്ന ബൈക്കിന്റെ വീൽ ചളിവെള്ളത്തിൽ കിടന്ന് ശക്തിയായി കറങ്ങി. പിന്നെ പതുക്കെ നിശ്ചലമായി. അയാൾക്ക് പ്രത്യേകിച്ചൊരു ഞെട്ടലും ഉണ്ടായില്ല. പണ്ടായിരുന്നെങ്കിൽ ആ കട്ടൻ ചൂടോടെ ഉപേക്ഷിച്ച് അയാൾ രക്ഷാപ്രവർത്തനത്തിൽ തീവ്രമായി ഏർപ്പെട്ടേനെ. ആരെങ്കിലും പോയി പരിക്കേറ്റവനെ താങ്ങിയെടുത്ത് വാഹനങ്ങളുടെ നേരെ കൈനീട്ടുമായിരിക്കും. അയാൾ കാപ്പി അല്പാൽപമായി ഊതിക്കുടിച്ചു. പക്ഷെ അവിടെ കൂടിയവരിൽ നിന്നും അപകടത്തിനിരയായവന്റെ ദൗർഭാഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു നോട്ടം പോലും ഉയർന്നില്ല. അവർ മൃതശരീരങ്ങൾ പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ മുഴുകി. യഥാർത്ഥത്തിൽ ഇത് കൊമാലയാണോ? മരണത്തെപ്പറ്റിയുള്ള ഒരു ഹ്രസ്വചിത്രമാണോ താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? വിശ്വൻ ആലോചിച്ചു.
3: അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ പോലെ വരും ദിവസങ്ങളിൽ മരിക്കാൻ തീരുമാനിച്ചവരാണോ? മരണത്തിന്റെ പുഴു അവരുടെ ഉള്ളിലെ ഇലകൾ മുഴുവൻ തിന്നു തീർത്തിരിക്കുമോ? അവർ ഓരോരുത്തരും പുഴുക്കളുടെ ഓരോ മരങ്ങളായിരിക്കുമോ? ഒരു ട്രക്ക് അതിവേഗം പാഞ്ഞുപോയതും വിഷുവിന്റെ കാലിനെ ചൂടുള്ള എന്തോ വന്ന് നനച്ചു. ചോര. ചെറുപ്പക്കാരന്റെ രക്തത്തിലൂടെ ടയറുകൾ കുതിച്ചു പോകുന്നു. ചോരയിൽ മണൽത്തരി ചേർത്ത് റോഡിലിട്ട് അരയ്ക്കുമ്പോഴുള്ള ഒച്ച അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. വിശ്വൻ ഓടിച്ചെന്ന് യുവാവിന്റെ ഭാരിച്ച ശരീരത്തെ രക്തത്തിൽ നിന്ന് വലിച്ച് പുറത്തിട്ടു. കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിന് നേരെ വലിയൊരു നിഴലായി നിന്ന് അയാൾ രക്ഷിക്കൂ, ഒന്ന് നിർത്തൂ, സഹായിക്കൂ എന്നൊക്കെ ഉറക്കെ പറഞ്ഞ് പലതവണ ആകാശത്തേക്ക് കൈയുയർത്തി. ഗ്ലാസിലും ബോണറ്റിലും ഇടിച്ചു. കടക്കാരൻ സമോവറിലെ വെള്ളം മണ്ണിലൊഴിച്ച് കടപൂട്ടി. അയാൾ വിശ്വന്റെ നേരെ വന്നു. പുച്ഛത്തോട് ചിരിച്ചു. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാ. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജ് വരെ ഞാനൊരു വാഹനം ഏർപ്പാടാക്കി തരാം. വാടക കൊടുക്കേണ്ടി വരും. കൂടെ വരാൻ നിർവാഹമില്ലെന്ന് പ്രത്യേകം പറഞ്ഞ് അയാൾ വണ്ടി ഉരുട്ടി ഇരുട്ടിൽ മറഞ്ഞു. 10 മിനിറ്റിനകം ഒരു ജീപ്പ് വന്നു. ചെറുപ്പക്കാരന്റെ ഒടിഞ്ഞു വീണ തല ഒന്ന് തൊടാൻ പോലും കൂട്ടാക്കാതെ ഡ്രൈവർ തിരക്ക് കൂട്ടി. ഈ സ്ഥലം കോമാലയാണ്, നരകത്തിന്റെ വായയാണ്, പലതവണ വിശ്വൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നൊരു മധ്യവയസ്കൻ കക്ഷത്തിൽ കറുത്ത ബാഗുമായി ഓട് ജീപ്പിനരികിൽ വന്നു. ഞാൻ കൂടെ വരാം, അയാൾ പറഞ്ഞു. വിശ്വനെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അയാളുടെ മനസ്സിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഈ കോമാലിയിൽ വരണ്ടു പോകാത്ത ചിലയിടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പരിക്കേറ്റവന്റെ കാലുകൾ നീക്കിവെച്ച് വിശ്വന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഇത്തിരി സ്ഥലമുണ്ടാക്കി അയാൾ ഇരുന്നു. ജീപ്പ് നീങ്ങി. അപകടമുണ്ടാകാനിടയായ സാഹചര്യങ്ങൾ, യുവാവിന്റെ വിലാസം എന്നിവയെക്കുറിച്ചെല്ലാം മധ്യവയസ്കൻ വഴിയിലുടനീളം സംസാരിച്ചു. അതിനിടയിൽ വിശ്വനെ പരിചയപ്പെടാനും മറന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ടൈം അയാൾ കണ്ടിരുന്നു. അതിലേക്കൊന്നും പക്ഷേ അയാൾ കടന്നില്ല. വിശ്വൻ മരിക്കുന്നതിനെപ്പറ്റിയോ ജീവിക്കുന്നതിനെപ്പറ്റിയോ അയാൾ ഉത്കണ്ഠാകുലനായിരുന്നില്ല. ശ്വാസം വലിച്ചെടുക്കാനുള്ള സാഹസത്തിനിടയിൽ ചെറുപ്പക്കാരൻ ഒന്നു വളഞ്ഞു. വിശ്വൻ അവന്റെ നെഞ്ചിൽ ശക്തമായി അമർത്തി. ഉള്ളം കാലുകൾ തിരുമ്മി ചൂട് പിടിപ്പിച്ചു. അവന്റെ ശരീരം മരണത്തിനുമേൽ ഒലിയുകയാണ്. അവൻ എന്തോ പറയണമെന്നുണ്ട്. പെട്ടെന്ന് മധ്യവയസ്കൻ ഡ്രൈവറെ തൊട്ടു. ഒന്നിവിടെ നിർത്തണേ, ആളിറങ്ങാനുണ്ട്. വണ്ടി നിന്നു. മധ്യവയസ്കൻ ബാഗ് തപ്പിയെടുത്ത് കക്ഷത്തിൽ വെച്ച് ചാടിയിറങ്ങി. ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. ദാ ആ വെളിച്ചം കണ്ടോ, അതാണ് എന്റെ വീട്. ഹൈവേയിൽ കിടന്ന് വണ്ടി കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് ജീപ്പ് കണ്ടത്. നിങ്ങൾ കയറ്റിയത് കൊണ്ട് സുഖമായിട്ടിങ്ങെത്തി. താങ്ക് യു, ഗുഡ് നൈറ്റ്. അയാൾ ഇരുട്ടിലേക്ക് നടന്നു. ജീപ്പ് നീങ്ങി. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം എത്ര വേഗമാണ് തകിടം മറയുന്നത്, വിശ്വൻ ആലോചിച്ചു. മനസ് നിഷ്കളങ്കനായ ഒരു കല്ലാശാരിയാണ്. മിനിറ്റുകൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരാൾക്ക് ചുറ്റും എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നന്മകളുടെ ഇഷ്ടിക കൊണ്ട് അതൊരു സങ്കല്പം പണിതുയർത്തിയത്. പക്ഷെ അതിന്റെ ഭംഗി നുകരം മുമ്പ് തീരെ ദുർബലമായ ഒരു കൽക്കൂമ്പാരമായി നുറുങ്ങിപ്പോയില്ലേ അത്? മനുഷ്യനെപ്പോൾ കരയുകയോ ചിരിക്കുകയോ ചെയ്യാം. വിശ്വന് പക്ഷെ ചിരിക്കാനാണ് തോന്നിയത്. ശബ്ദം പുറത്തുവിടാതെ അയാൾ കണ്ണു നിറയവോളം ചിരിച്ചു. ചെറുപ്പക്കാരന്റെ ചുണ്ടുകൾ മെല്ലെ അടർന്നു. അതിന്റെ വക്കിൽ ഉമിനീരിന്റെ പശ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവന്റെ പല്ലുകൾ വെളിവായി. കൃഷ്ണമണികൾ പിറകോട്ടു വലിഞ്ഞു. മരണത്തിന്റെ വെളുപ്പ് അവനെ കീഴടക്കി. നിർത്തൂ, വിശ്വൻ പതുക്കെ ഡ്രൈവറുടെ ചുമലിൽ തൊട്ടു. ഡ്രൈവർ ബ്രേക്കിൽ കാലുവെച്ച് അയാളെ നോക്കി. ഇയാൾ മരിക്കാൻ പോവുകയാണ്. വിശ്വൻ പുറത്തിറങ്ങി. ഇത്തിരി വെള്ളം കൊടുക്കണം. വണ്ടിയിൽ കരുതിയിരുന്ന കുപ്പിയെടുത്ത് ഒരു തുള്ളി പോലും ഇല്ലെന്ന് കാണിക്കാൻ ഡ്രൈവർ അതിനെ കുത്തനെ പിടിച്ചു. ബോട്ടിൽ വാങ്ങി വിശ്വൻ നടന്നു. ഡ്രൈവർ വണ്ടി ഒതുക്കിയിട്ടു. ഇരുട്ടിൽ കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. പെട്ടെന്ന് അതിന്റെ മേൽ നിലാവ് വീണു. തണുത്ത കാറ്റ് വീശി. താഴോട്ടിറങ്ങും തോറും മരങ്ങൾക്കിടയിൽ എവിടെയോ വെള്ളത്തിന്റെ ഉടലനക്കം അയാൾ അറിഞ്ഞു. കാട്ടുവള്ളികളിൽ തട്ടി ഇലകളുടെ തുമ്പുകളെ നനച്ച് പരൽക്കല്ലുകൾക്കുമേൽ ഒരു ഗ്ലാസ് വിരി പോലെ അത് ഒഴുകുന്നുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി തന്നെപ്പോലെ അവൻ എവിടെയൊക്കെ സഞ്ചരിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, മത്സരിച്ചു, തോൽക്കുകയും കരയുകയും ജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു, സ്നേഹിക്കുകയും വെറുക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു. അവൻ സ്വന്തം ശരീരം തൃഷ്ണകളിലിട്ട് വേവിക്കുകയും വിസർജ്യങ്ങളിൽ നിന്നതിനെ കഴുകി ശുദ്ധമാക്കുകയും ചെയ്തു. അവനെക്കുറിച്ച് എത്രയാളുകൾ ചർച്ച ചെയ്തു, അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്തി. അപ്പോഴൊക്കെ അവൻ അറിയാതെ തേടിക്കൊണ്ടിരുന്നത് താൻ കാൽവിരലുകൾ മുക്കിവെച്ചിരിക്കുന്ന ഈ ചെറിയ നീരൊഴുക്കിലെ രണ്ടേ രണ്ട് തുള്ളി വെള്ളമായിരുന്നു. അവന്റെ എല്ലാ ദാഹങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വൻ ചെറുപ്പക്കാരന്റെ ചുണ്ടിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തു. വീണുകിടക്കുന്ന അവന്റെ കൈകൾ നെഞ്ചിൽ ചേർത്തുവെച്ചു. അവൻ മരിച്ചു. അതുവരെ കൂസലില്ലാതെ നിന്ന ഡ്രൈവർ മരണത്തിനു മുന്നിൽ വിരണ്ടുപോയി. കുപ്പിയിൽ ബാക്കി വന്ന വെള്ളം വിശ്വൻ കുടിച്ചു. ഒന്നാലോചിച്ചാൽ ഓരോ മനുഷ്യരും കടക്കാരാണ്. അയാൾ തണുത്ത കാറ്റിലൂടെ നടന്നു. രണ്ടു തുള്ളി വെള്ളമായിരുന്നു എന്റെ കടം. അത് ഞാൻ കുറച്ചു മുമ്പേ വീട്ടിക്കഴിഞ്ഞു. വീടിനു മുന്നിൽ താൻ എഴുതി വച്ച ആത്മഹത്യാ ഭീഷണി അതൊരു വലിയ അസംബന്ധമാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി. എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് മാറ്റണം.
4: സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൊമാല എന്ന ചെറുകഥയാണ് വായനാ വസന്തത്തിലൂടെ ഇതുവരെ കേട്ടത്. അവതരണം രമിത രതീഷ്.
5: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
6: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്മൃതി ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ കവിത ഗംഗ, ആലപിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപഥം, ഭജനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശി അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 പാട്ടും പൊരുളും, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ഗാനതരംഗം, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 താരസ്വരം, 10:00 വളയം, ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 പ്രത്യേക സന്ദേശഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 വായനാ വസന്തം, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചാരു കസേര, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.

0: चेन इत्येतम् एकविंशति सप्तदश षड्विंशति चतुर्विंशति अंकैः पराभूय प्रागुपान्त्य चक्रीय द्वन्द्वे पदार्पणं कृतम् इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
2: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
4: കുന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ ഫെൻസിങ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
2: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
6: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
2: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യ പാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജറ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമ്മളൊക്കെ ആ സമയത്ത് അച്ഛൻ്റെ ഒക്കെ നിർബന്ധം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പശുവിനെ രാവിലെ കറന്നാൽ രണ്ടും മൂന്നും പശുവിനെ കറക്കാനുണ്ടാവും, വലിയ ബക്കറ്റിലാന്ന് കറന്നെടുക്കുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കണം
1: കുടിക്കാൻ
0: കുടിക്കാൻ. അത് കുടിച്ച് ഓടി തകർത്ത് കുട്ടികൾ ഓടി തകർത്ത് വരുവയ്യ, എന്നിട്ട് വീണ്ടും കുടിക്കും. അപ്പോൾ ഈ കറക്കുന്ന സമയത്ത് നാല് മുലയിൽ ഒരു മുല പാല് അവിടെ വെച്ചു കൊടുക്കണം.
1: അങ്ങനെ മൂന്നേ നമുക്കുള്ളൂ,
0: മൂന്നേ നമുക്കുള്ളൂ, ഒന്ന് കുട്ടീൻ്റെ. അതായത് അവർക്ക് പ്രകൃതി ഉണ്ടാക്കിയ, നമുക്കല്ല, നമുക്കിതിൻ്റെ അവകാശം ഇല്ല. നമ്മള് അത് കട്ടെടുക്കുന്നേ ശരിക്കും ചൂഷണം.
1: അപ്പൊ ഇങ്ങനെ കുടിച്ച് വയറ് നിറച്ച ഈ പശുക്കിടാവ് തൊടിയില് പറമ്പിലെ കുടിയിലേക്ക് ഓടി കളിക്കുമ്പോൾ
0: ഓടും ഓടും
1: കൂടെ ഓടി കളിക്കാൻ കുട്ടികളുണ്ടായിരുന്നു.
0: കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പെങ്ങന്മാരും മക്കളെല്ലാം ഓടിക്കളിക്കും.
1: ആ
0: അങ്ങനെയുള്ള, പിന്നെ ഇത് എടിങ്ങും പോയി ഉറങ്ങിക്കളി. ആ സമയത്ത് എന്ത് ചെയ്യുന്ന, മണി കെട്ടിക്കൊടുക്കും.
1: അങ്ങനെ
0: അപ്പോ ഒന്നാണെങ്കിൽ മണിന്റെ വച്ചത്. അന്നേരം നമുക്ക്
1: യഥാർത്ഥത്തില് ഈ കുട്ടിക്ക് മണി കെട്ടുന്നത് അതിനുവേണ്ടി,
0: അത് കാരണം ഇത് എടിങ്ങ് കാട്ടി പോയി കിടന്നുറങ്ങും. അതാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ വേറെ ഈ രോഗം വരാനുണ്ടല്ലോ, കുളമ്പ് രോഗം. അതാണ് മെയിനായിട്ട് ഒരു പ്രശ്നം. കുളമ്പ് രോഗം അകിട് വീക്കം, ആലവൃത്തിയിലെ അകിട് വീക്കം വരും.
1: ശരി,
0: ആലവൃത്തിയിലെ അകിട് വീക്കം എന്ന് പറഞ്ഞാൽ ആല ഈ മുലയുടെ കണ്ണില്ലേ, അതിൻ്റെ ഉള്ളിൽ വിട്ട് അണുക്കൾ കയറിയിട്ട് പനി വന്നാൽ പോയി. അപ്പൊ അതിനെന്താന്ന് പറഞ്ഞാൽ ആല നല്ല വൃത്തിയായിരിക്കണം, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം, അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ചളിയിലെല്ലാം കളിക്കുമ്പോന്ന് ഈ കുളമ്പ് രോഗം. രണ്ട് കുളമ്പിന്റെ ഇടക്ക് സോപ്പെല്ലാം ആയിട്ട് കൈയിന്റെ ഇടക്ക് ഒരു പുണ്ണ് വരുന്നില്ലേ, അതുപോലത്തെ സംഭവമാണ്. അതിന്റെ ഇടക്ക് ഈച്ച പോയി മുട്ടിയിട്ട് പുഴുത്ത് അങ്ങനെയാന്ന് പുഴുവാന്ന്. അതിന് അന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നൊന്നല്ല. അപ്പോൾ ഒരു പശുവിനെ രോഗം, കുളമ്പ് രോഗം വന്നിനെന്ന് പറഞ്ഞാൽ നമ്മളെ ആടെയെല്ലാം ഉള്ള എല്ലാ കർഷകരും ചേർന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മരുന്നെടുക്കാനുണ്ട്. അതായത് ജാതി മരുന്ന് എന്ന് പറയും. ജാതിന്റെ പേരില്ലേ, സാധാരണ ജാതി മരം തേക്ക്, അതിൻ്റെ നല്ല മൂത്ത വരെ അതിന് വരിയുണ്ടാവും. ആ വരിയുള്ള വേര് മുറിച്ചെടുത്തിട്ട് ചെത്തും. ചെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിപ്സില്ല, കപ്പ ചിപ്സ് അതുപോലെ ചെത്തിയെടുത്തിട്ട് ഒരു മണ്ണിൻ്റെ കുടത്തിലും, എന്നിട്ട് കളിയിൽ സാധാരണ വേരുള്ള കിള തുരന്ന് അതിൻ്റെ മേലെ തുരന്നിട്ട് അടിയിലും ദാരമുണ്ട്. അതായത് നമ്മളെ പുകയില്ല, അത് അടുപ്പ് പോലെ. പക്ഷെ അതിന് വെച്ചതിന് ശേഷം നേരെ കമുത്തി വെക്കും, ചിരട്ട വെച്ച്. എന്നിട്ട് ഈ കലത്തിൻ്റെ മേലെ തീയിടും, ഉള്ളിലല്ല, മേലെ തീയിട്ട് അത് നല്ല ചൂടാകുമ്പം ഇങ്ങനെ ഉറ്റി ഉറ്റി ഉറ്റി ഇതിൻ്റെ കറ വരും, വരുന്ന കറ ഇങ്ങനെ ഉറ്റും. അതാണ് ഈ കുളമ്പ് രോഗത്തിന് വെച്ച് കൊടുക്കുക.
1: ഈ കുളമ്പ് രോഗം ഒരു പശുവിന് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളതിന് പകരുമോ?
0: അത് പനി വന്നാലും അങ്ങോട്ട് പോകും, അങ്ങനെയുണ്ട്. പനി വരും, അത് വൃത്തിയില്ലെങ്കിലാണ് വരുന്നത്, പൊട്ട് വന്നാൽ. അപ്പൊ നമ്മളെല്ലാം പശുവിനെ എന്താണെന്നാണ് യൂക്കാലിപ്റ്റസ് അത് എടുത്തിട്ട് എന്ത് ചെയ്യുന്ന, ഈ കുളമ്പിന് വന്ന് അത് വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യൂക്കാലിപ്റ്റസ് ഇട്ട് ഒറ്റിച്ചുകൊടുക്കുമ്പം എന്താവുന്നതാണ്, പുഴു പുറത്തേക്ക് ചാടും. ആടെയാണ് ഈ മരുന്ന് വെച്ചെടുക്കുന്നത്. അന്നല്ലാന്ന് പറഞ്ഞാല് നമുക്കെല്ലാം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് ഈ നമ്മളടുത്തുള്ള പശുവിന് ഈ മരുന്ന് വേദനയ്ക്ക് വെക്കുമ്പോൾ ഒന്ന് തട്ടിയ കാല് പോക്കി തരും, കാരണം അത്രയും സ്നേഹ. അതാണ് അതിന്റെ കടുപ്പ്.
1: എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഈ മരുന്ന് വെക്കുന്നത്?
0: അതാണ് ഇപ്പം ചില ആളെല്ലാം കാലെല്ലാം കെട്ടി കറക്കുന്നില്ലേ, അത് തെറ്റാണ്. അതായത് അതിന് ചില ആൾക്കാർക്ക് ഇണപിടിച്ച് മാസങ്ങളായി അതാകുമ്പോഴാണ് ഈ നിക്കിളി വരും. ആ സമയത്ത് നമ്മളെ കറക്കാൻ വിടാണ്ട്, അപ്പൊ ആളെന്ത് ചെയ്യും, അതിന് കാല് കുടുക്കി പിടിച്ച് കെട്ടിയിട്ടിട്ട് കറക്കും,
1: ദ്രോഹിക്കും.
0: തെറ്റാത്, തെറ്റാണ്. മനുഷ്യന്മാരിൽ നിന്ന് എത്രയോ വ്യത്യസ്ത മൃഗങ്ങൾ. എന്താന്ന് പറഞ്ഞാല് ഒരു പശുവിന് അതിന് ഇണ പിടിച്ചു എന്ന് വെച്ചോ, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വീട്ടിൽ കുട്ടനുണ്ടാവും, നല്ല ഉഷാറുള്ള കുട്ടൻ. ആ കുട്ടൻ പിന്നെ അതിന്റെ അടുത്ത് പോലും പോവില്ല,
1: പോവില്ല.
0: ആയി, അതാണ് മനുഷ്യരിൽ നിന്നും എത്രയോ വ്യത്യസ്ത മൃഗങ്ങൾ. മൃഗങ്ങളെ ശരിക്കും സ്നേഹിച്ചല്ലേ അതൊരു സുഖാ, അങ്ങനെയുണ്ട്. അത് പട്ടിയാലും ശരി, പശുവായാലും ശരി.
1: അപ്പൊ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരുന്നുണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണം,
0: മനസ്സിലാവണം.
1: അതിന്റെ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ കൂടിയും
0: അതിന് കുറെ ലക്ഷണങ്ങൾ,
1: അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഒരു നല്ല പശുവിനെ വളർത്തുന്ന ആള്. അല്ലാതെ വെറുതെ പുല്ലും വെള്ളം
0: കൊടുത്തല്ല, അവരെ സ്വഭാവങ്ങൾ മനസ്സിലായി. എന്റെ അതായത് എന്റെ പീടിയ ഈ ആലേന്റെ തുറച്ചു മേലെയായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ആടുന്ന നിരപ്പല, അന്ന് നിരപ്പലിയ ഷട്ടറല്ല, നിരപ്പലി ഇട്ടിട്ട് പീടിയ പൂട്ടുമ്പോ പശു കരയും. എന്തിനാന്നറിയാ, ഈ പീടിയ എന്നുള്ള കായത്തൊല്ലേ, അത് അവർക്ക് കൊണ്ടക്കൊടുക്കും. ആ പോന്ന വഴിക്ക് അത് കൊടുത്തിട്ട് വീട്ടിൽ
1: പോകും.
0: അപ്പൊ ഈ നിരന്റെ ഒച്ച കേൾക്കുമ്പോ, നിര ചവിട്ടി
1: വരാനായി
0: പറയുമ്പോ ഇങ്ങനത്തെ കരച്ചിൽ തുടങ്ങും. അതാണ്.
1: അപ്പൊ ഇതില് ഇപ്പൊ നിങ്ങള് ഓരോ വർഷവും ഇങ്ങനെ വ്യത്യസ്ത പശുക്കളെയൊക്കെ വളർത്തുന്നു, ഇതൊരു ഘട്ടം കഴിയുമ്പോ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ വിൽക്കുമല്ലേ ചെയ്യാ?
0: അതായത് നമ്മളടുക്കെല്ലാം ആദ്യം മരിച്ചു പോകാം,
1: പ്രായമായി മരിക്കും.
0: അച്ഛനൊന്നും അതങ്ങനെ മുമ്പൊന്നും കൊടുക്കാൻ വിടില്ല. പിന്നെ പിന്നെ അത് പലയാളും പറഞ്ഞ് പിന്നെ എടുക്കാൻ വരുമ്പം പിന്നെ നമുക്കിത് കാണാൻ പറ്റാതുകൊണ്ട് അങ്ങ് കൊടുക്കും. അതാണ് അതിൻ്റെ, അതായത് മുമ്പ് വേറെ ഒരു അനുഭവം, ഈ പശുവിനെ വിറ്റു, പശുവിനെ അച്ഛൻ ഒരാൾക്ക് വിറ്റു, ഈ പശു വണ്ടി കയറുന്നില്ല, ഒടുക്ക ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ കയറേണ്ടി വന്നു, അന്നേരം പശു അങ്ങോട്ട് കയറി. ആ വിശ്വാസം
1: ശരിക്കും നമ്മള് മൃഗമാണെങ്കിൽ കൂടിയും മനുഷ്യനോടൊപ്പം എത്രയധികം ഇണങ്ങി ചേർന്ന് ജീവിച്ച ഒരു പശു.
0: അതെ,
1: ആ പശുവിനെ അവസാനം ഗത്യന്തരമില്ലാതെ വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ
0: വളരെ വളരെ വളരെ
1: കുടുംബത്തിലും.
0: അതെ, അത് അത് അതാണ് ഇങ്ങനെ വിറ്റ പശു പയ്യപ്പറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരാൾ കൊണ്ടുപോയത്. അവിടെ അതിന് ശേഷം അതിന്റെ അടുത്തായിരുന്നു ഏട്ടൻ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ ഏട്ടൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഈ പശു റോഡ് സൈഡിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് എന്നെ കണ്ടു മുരണ്ടു. അപ്പോ ആ ഒരു ബുദ്ധി, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് മനുഷ്യനെക്കാളും എത്രയോ ബുദ്ധിയുള്ളവരാണ് മൃഗങ്ങൾ. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി.
1: ഏതാണ്ട് ഇപ്പൊ എത്ര വർഷമായി പശുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട്?
0: പശുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏകദേശം ഒരു 10-15 വർഷത്തോളമായി.
1: ഇപ്പൊ ആ ഒരു പഴയ ഓർമ്മകൾ മാത്രമേ
0: ഉള്ളൂ, അതിനുള്ള ഇൻട്രസ്റ്റ് തീർന്നിട്ടില്ല.
1: അവസരം കിട്ടിയാ
0: അവസരം കിട്ടാ ചെയ്യും ഉറപ്പായിട്ട്.
1: പക്ഷേ പുതിയ രീതിയിലുള്ള കൃഷി രീതിയോട്, ഇതുപോലുള്ള മൃഗപരിപാലനത്തോട് താല്പര്യമുണ്ടോ? ഈ കെട്ടിയിട്ട് വളർത്തുന്നതിനോട്?
0: കെട്ടിയിട്ട് അതായത് അത് തന്നെയുണ്ട് അത്ര താല്പര്യം കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു അവരെ ശിക്ഷയാ ശരി. അത് അത് പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് തളർത്തും, അത് മോശം. കാരണം അത് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ നടക്കും, പക്ഷെ അതൊരു ബിസിനസ്, അങ്ങനെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, പക്ഷെ അത് നടക്കൂല, പറഞ്ഞിട്ട് കാര്യമില്ല.
1: അതേ വഴിയുള്ളൂ,
0: അതേ വഴി, അതേ വഴിയുള്ളൂ. വേറൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പശു വളർത്തില്ലേ, അതായത് ഈ ഒരു പശു പ്രസവത്തിന്റെ മാസം, അതിങ്ങനെ പ്രസവിക്കാനാകുന്ന സമയം ശരിക്കും മനസ്സിലാവും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് അതിന്റെ പ്രകൃതം കാണുമ്പോൾ മനസ്സിലാവും.
1: അതിന്റെ അനുഭവത്തിലൂടെ
0: അകലെല്ലാം താഴ്ത്ത് അതിന്റെ ഇരത്തുനിന്ന് ഒരു വെള്ളയെല്ലാം വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തുണിയെല്ലാം ശേഖരിച്ചു, അങ്ങനെ അതിനെ പിന്നെ വേറെ എനിക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ ഒരു പ്രായമായ പശു ഉണ്ടായിരുന്നു, അതിങ്ങനെ പ്രസവിക്കാൻ കിടന്നിട്ട് തൈക്കൊണ്ടില്ലായിരുന്നു, തൈക്കൊണ്ടില്ലല്ലാന്ന് കെട്ടുവാ. അതിങ്ങനെ പ്രസവിക്കാൻ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ ഈ ഡോക്ടറിൽ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു സഞ്ചിൻ്റെ അകത്ത് കൈയും തലയും ഒതുക്കിക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരും. ആ സമയത്ത് ഇത് പ്രായമായല്ലോ, ശേഷിയില്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഈ ഡോക്ടർ എടുക്കുന്ന അതേ രീതിയിൽ അതിനെ വലിച്ചെടുത്തു. അത് പശു വളരെ സപ്പോർട്ടായിരുന്നു. അതിനുശേഷം എന്നാന്ന് പറഞ്ഞാല് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒരാവരണത്തിൻ്റെ അത് പ്രകൃതിയിൽ കുറച്ച് നിൽക്കുമ്പോൾ എന്താ കട്ടി കൂടും, പ്ലാസ്റ്റിക് പോലെയാവും. അതിന് മുമ്പായിട്ട് പശു എന്ത് ചെയ്താൽ കടിച്ച് നീക്കി കളയുക, അതിനൊന്നും സമയം കൊടുക്കൂല, അപ്പൊ നമ്മൾ തുടച്ച് കളയും. പിന്നെ ഈ കുളമ്പുണ്ടല്ലോ, നമ്മളെ നാഗം പോലെ ഭയങ്കര മൂർച്ചയുള്ള ആ കുളമ്പ് ഈ വരുന്ന സമയത്ത് ശരീരത്തിൽ കുത്തുന്നുണ്ട്, അതിനൊരു ആവരണം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കുട്ടികളോളം പറഞ്ഞില്ലേ, വീമ്പോ നിന്റെ കുളമ്പ് നുള്ളിയിട്ടില്ലേ? ഒരുതരം മാംസമല്ല, പ്രത്യേക ഒരു സാധനം, മെഴുകുപോലത്തെ ഒരു സാധനം കൊണ്ട് അത് നിറച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്, നുള്ളിക്കളയണം. അത് ഒരു എക്സ്പീരിയൻസ്, അത് ഓവറായിട്ട് നുള്ളിയാ ബ്ലഡ് വരും. അപ്പൊ അത് അത് നുള്ളിക്കളയണം. അതാ നമ്മൾ ചോദിക്കുന്നത്, നിന്റെ കുളമ്പ് നുള്ളിയാ ശരിയായിട്ടിടാൻ ചോദിക്കുന്നില്ല.
1: അതാണ്
0: അതാണത്, അങ്ങനെയുള്ള അങ്ങനെയുണ്ട്.

0: കേരളത്തിന് ഇന്ന് ഏറ്റവുമധികം പണം നൽകുന്ന കാർഷിക വിളകളിൽ ഒന്നാണ് പൈനാപ്പിൾ. ആദായകരമായ കൃഷി എന്ന നിലയിലും കേരളത്തിലെ റബ്ബർ കൃഷിയെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന നിലയിലും പൈനാപ്പിളിനുള്ള പ്രാധാന്യം വലുതാണ്. ഉൽപാദനത്തിൽ പ്രതിവർഷം 400,000 ടൺ പൈനാപ്പിൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം അതിൽ 10% കുറവ് വന്നിട്ടുണ്ട്. കേരളത്തിൽ 40,000 ഏക്കർ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷിയുണ്ട്. കൃഷിയിടത്തിൽ വർഷം തോറും വർധനയും ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ പ്ലാന്റർമാർ അവരുടെ സ്ഥലങ്ങൾ പൈനാപ്പിൾ കൃഷിക്ക് പാട്ടത്തിനു നൽകാൻ തയ്യാറായതാണ് ഈ മാറ്റത്തിനുള്ള ഒരു കാരണം. വലിയ പൈനാപ്പിൾ തോട്ടങ്ങളും കർഷകരും ഇത്തരത്തിൽ മുന്നേറിയപ്പോൾ ചെറുകിട കർഷകർ കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുമുണ്ട്. വിലയിലെ അസ്ഥിരത, ചിലവിൽ വന്ന വർധന, വെള്ളപ്പൊക്കം എന്നിവയാണ് ചെറുകിടക്കാരെ പിന്നോട്ടടിച്ചത്. കൃഷിസ്ഥലത്തിന്റെ അളവിൽ വർധന വന്നപ്പോൾ ഉൽപാദനത്തിൽ കുറവ് വന്നതിന് കാരണങ്ങളുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചപ്പോൾ വിത്തിനായി തോട്ടങ്ങളിൽ നിന്ന് ചെടികളെടുത്തതും അസ്ഥിരമായ കാലാവസ്ഥയുമാണ് മുഖ്യം. ചൂടും മഴയും കൃത്യമായ തോതിൽ ലഭിക്കേണ്ട വിളയാണ് പൈനാപ്പിൾ. വർഷവും അതിനുശേഷമുള്ള ചൂടും ക്രമാതീതമായി വർദ്ധിച്ചത് വിളവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ രംഗത്തെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് വിലയിലെ അസ്ഥിരതയും പഴം സൂക്ഷിക്കാനുള്ള പ്രയാസവും. ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന പൈനാപ്പിൾ പൊതുവെ വേഗം നശിച്ചു പോകുന്ന പഴമുള്ള ഇനമാണ്. മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിളിനാണ് വാഴക്കുളം പൈനാപ്പിൾ എന്ന ഭൂസൂചിക പദവി ലഭിച്ചത്. എന്നാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട MD2 എന്ന ഇനം കൂടുതലായി കൃഷി ചെയ്യേണ്ടതുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. മൗറീഷ്യസിനെ അപേക്ഷിച്ച് ചീഞ്ഞു പോകാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാമെന്നതാണ് MD2 ഏറ്റവും വലിയ ഗുണം. പൈനാപ്പിൾ വിപണിയിലെ എക്കാലത്തെയും വലിയ വെല്ലുവിളിയാണ് പഴമുണ്ടായി നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ വിളവെടുത്ത് വിൽക്കണമെന്നത്. മൂപ്പെത്തിയാൽ ചെടിയിൽ പരമാവധി 4 ദിവസത്തിൽ കൂടുതൽ പൈനാപ്പിൾ നിർത്താനാവില്ല. മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ വിളവെടുത്ത് പരമാവധി 12 ദിവസമാണ് സൂക്ഷിക്കാൻ കഴിയുക. എന്നാൽ MD2 ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കാം. ഡൽഹി, കശ്മീർ പോലുള്ള വിപണിയിലേക്ക് ലോറികളിൽ കയറ്റിപ്പോകുന്ന പൈനാപ്പിൾ കേടാവാതെ ഒരു മാസം ഇരിക്കുന്നത് കർഷകനെയും കച്ചവടക്കാരനെയും സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പഴച്ചാറിന്റെയും മധുരത്തിന്റെയും അളവ് മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഇതിൽ കൂടുതലാണ്. പുറന്തൊലിയുടെ കനവും അകത്തെ കൂഞ്ഞലിന്റെ വലിപ്പവും കുറവാണ്. പഴത്തിന്റെ ആകൃതിയും സംസ്കരണത്തിന് കൂടുതൽ അനുയോജ്യമാണ്. സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ളതിനാൽ കുറഞ്ഞ ചെലവിൽ കടൽമാർഗം കയറ്റുമതിയും സാധ്യമാണ്. ഗൾഫിലേക്ക് പോലും വിമാനമാർഗമുള്ള കയറ്റുമതിക്ക് കൂലിയിനത്തിൽ മാത്രം കിലോയ്ക്ക് 60 രൂപ വരുമ്പോൾ കടൽമാർഗമായാൽ ഇത് 6 രൂപയായി താഴും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന നിലക്കാണ് പുതിയ ഇനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കർഷകരുടെ ഇടയിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നത്. പൈനാപ്പിൾ പൾപ്പ്, ജ്യൂസ്, കാൻഡി, ജാം തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ വിപണന സാധ്യത മുന്നിൽ കണ്ട് നിർമ്മിക്കാം. പൈനാപ്പിൾ വില കുറയുമ്പോഴാണ് സംസ്കരണ ഫാക്ടറികളും കമ്പനികളും അത് വാങ്ങി പൾപ്പാക്കുന്നത്. വർദ്ധിച്ച വിലയിൽ ഇപ്പോഴത്തെ ഇനം പൈനാപ്പിൾ വാങ്ങി സംസ്കരിക്കുന്നത് ലാഭകരവുമല്ല. MD2 ഇനം സംസ്കരണത്തെ ആശ്രയിച്ച് വിപണിയിലെത്തിക്കാവുന്ന ഇനമാണ്. പൈനാപ്പിൾ ഉൽപ്പാദനത്തിന്റെ നിശ്ചിത ശതമാനം ഈ ഇനമാവുകയും അത് വിപണിയിലെത്തുകയും ചെയ്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പൈനാപ്പിളിന്റെയും കയറ്റുമതി മെച്ചപ്പെടും. കമ്പനികൾക്കും ഫാക്ടറികൾക്കും ലാഭകരമായി പ്രവർത്തിക്കാനുമാകും. പൈനാപ്പിളിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ടെട്രാപാക് ജ്യൂസ് വിപണിയുടെ വർധന, പഴങ്ങൾ ശീലിക്കുന്ന ഭക്ഷണ സംസ്കാരം, ചൂടും ശീതളപാനീയങ്ങളുടെ വിൽപ്പനയും കൂടുന്നത് എന്നിവ പൈനാപ്പിളിന്റെ വിപണി സാധ്യത കൂട്ടുന്നുണ്ട്. ഓരോ വർഷവും പൈനാപ്പിളിന്റെ ഡിമാൻഡ് 10% കണ്ട് വർദ്ധിക്കുന്നു എന്നാണ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. ഡൽഹി മാർക്കറ്റിൽ 10 വർഷം മുൻപ് പ്രതിദിനം 20 ടൺ വിറ്റിരുന്നത് 300 ടൺ വരെ വിൽക്കുന്നു എന്നതാണ് മറ്റൊരു കണക്ക്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും 50 വീതം മാർക്കറ്റുകളിൽ വാഴക്കുളം പൈനാപ്പിൾ വിൽക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികൾക്ക് കേരളത്തിൽ നിന്ന് തിരിച്ചുള്ള ലോഡ് നൽകുന്നത് പൈനാപ്പിൾ വിപണിയാണ്. കേരളത്തിലേക്കുള്ള ലോറിക്കൂലിയിൽ വലിയ കുറവ് വരുത്തുന്നുണ്ട് പൈനാപ്പിൾ. ഇത് നമ്മുടെ ആഭ്യന്തര ഭക്ഷ്യവിപണിയിൽ വിലവർധനയെ ലഘൂകരിക്കുന്നു. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും ശുദ്ധമായതും കീടനാശിനിയില്ലാത്തതുമായ പഴമാണ് പൈനാപ്പിൾ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി.

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാർഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ്. സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരിമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ്ഡ് പ്രതിക്രിയ ഹോണി ചാഹിയേ, ടെക്നോളജി ഡ്രിവൻ അപ്രോച്ച് ഹോണ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോ സിംഗ് അടിവരയിട്ടു.
2: स्पर्धा में कॉम्पिटेटिवनेस में कहाँ खड़ा है. दीज आर द थ्री इंपॉर्टेंट सेक्टर्स विच आर गोइंग टू डिसाइड. ऑल्सो द जियो पोलिटिकल प्रोफाइल ऑफ द वर्ल्ड. अभी आपने देखा ऑपरेशन सिंदूर हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट 2 decades back आज हम उसी स्तर पर खड़े हैं जहाँ दूसरे देश हैं.
1: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11-ൽ ഇല്ല. സെൻസസ് 2027-ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഉണ്ണി കാഞ്ഞങ്ങാട് എഴുതിയ ഗാനം ഓർമ്മ. സംഗീതം നൽകി ആലപിക്കുന്നത് കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ.

ഉണ്ണി കാഞ്ഞങ്ങാട് എഴുതിയ ഓർമ്മ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകി ആലപിച്ചത് കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്, സ്വപ്ന നിഷാന്ത് കൊതേരി എഴുതിയ മാന്ധി. അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

പുറത്തു മഴ കനക്കുകയായിരുന്നു. പുലർച്ചെ പുറപ്പെടേണ്ടതാണ്. പ്രശസ്തമായ ഒരു കോളേജിലെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. തെയ്യങ്ങളുടെയും കാവുകളുടെയും ചരിത്രത്തെപ്പറ്റി ഒരു ഗവേഷണം നടത്താനാണ് അദ്ദേഹം തന്റെ 4 വിദ്യാർത്ഥികളോടൊത്ത് തന്റെ ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ജനൽച്ചില്ലുകളിൽ തട്ടി മുറിയിലേക്ക് തെറിക്കുന്ന മഴച്ചീന്തുകൾ, കാതടുപ്പിക്കുന്ന ഇടിനാദം, കരിമ്പടം പുതച്ച ആകാശത്തിന്റെ മാറു പിളർക്കും വിധം മിന്നൽ ചീലുകൾ മുറിയിലേക്ക് വന്നടിക്കുന്നു. ഉറക്കം തീരെ വരുന്നില്ല. കുട്ടികൾ ഉറങ്ങിയോ? നോക്കാൻ വേണ്ടി അവരുടെ മുറിയിലേക്ക് അദ്ദേഹം നടന്നു. അവരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരാളായ മനു പറഞ്ഞു, എന്തൊരു മഴയാണിത് സർ, നാളെ നമ്മുടെ പ്രൊജക്ട് നടക്കില്ലേയാവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഇത് തുലാമാസമാണ്. അതായത് തെയ്യങ്ങളുടെയും കാവുണർത്തലിന്റെയും കാലം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ദിവസങ്ങളോളം നീളും. ഈ മഴ എങ്ങനെയാണ്? ഇത് വെറും ഒരു കെട്ടുകഥയല്ല. വർഷങ്ങളായി നമ്മുടെ പൂർവികർ പരിപാലിച്ചു വരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അതിലുപരി മനുഷ്യ മനസ്സിന്റെ വിശ്വാസം കൂടിയാണ്. അപ്പോൾ സിദ്ധു ചോദിച്ചു, സാറിന്റെ ജന്മനാടല്ലേ ഇവിടം? സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കുമല്ലോ. എന്തായാലും ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ആ കാലത്തെ ഓർമ്മകളൊക്കെ പറയാമോ? ഞങ്ങൾക്ക് പഠനത്തിന് പ്രയോജനമായെങ്കിലും. ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളർന്നതു തന്നെ തെയ്യത്തിന്റെയും കാവിന്റെയും ഇടയിലാണ്. പിന്നെ കാലത്തിന്റെ മാറ്റമാവാം ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. എന്റെ കുട്ടിക്കാലം കാവിനെയാകെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതായിരുന്നു എന്റെ ലോകവും. പാരമ്പര്യമായി കൈമാറി വന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞ ജീവിതം. അച്ഛനും വല്യച്ഛനും ഒക്കെ തെയ്യം കെട്ടാൻ പോകുമ്പോൾ എന്നെയും തോളിലേറ്റി കൊണ്ടുപോകുമായിരുന്നു. തുലാം 10 മുതൽ തുടങ്ങും തെയ്യത്തിന്റെ ആരംഭം. അത് ഇടവപ്പാതി വരെ നീളും. എനിക്കേറെ ഇഷ്ടം മുഖത്തെഴുത്ത് കാണാനായിരുന്നു. വർണ്ണാഭമായ ആ ചായക്കൂട്ടുകൾ കൊണ്ടുള്ള കടവിരുത് പൂർത്തിയാകുമ്പോൾ അത് കെട്ടുന്നയാളുടെ മുഖത്ത് ദൈവീകത കൈവന്നിരിക്കും. ആ കണ്ണുകളിൽ നമുക്ക് കാണാം ഏതോ രമാനുഷിക ശക്തിയെ. ഇതിനൊക്കെ മുമ്പായി ചെണ്ടമേളക്കാരുടെ ഊഴമാണ്. ആ കാവിനെയും ഒരു നാടിനെയും ആ മൂർത്തിയെയും ഉണർത്തുക അവരാണ്. ഓരോ വർഷത്തിന്റെയും കാത്തിരിപ്പിനൊടുവിൽ ചെണ്ടമേളങ്ങളുടെ ഉണർത്ത് കേട്ടുകൊണ്ട് തുടങ്ങുകയായി ഒരു നാടിന്റെ ആകെ ഉത്സവാഘോഷം. സർ, ആർക്കൊക്കെയാണ് തെയ്യം കെട്ടാൻ അവകാശം? എല്ലാവരും കിട്ടുമോ? ചോദ്യം ശിവയുടേതാണ്. അദ്ദേഹം പറഞ്ഞു, നല്ല നല്ല സംശയങ്ങൾ തന്നെയാണ് നിങ്ങളുടേത്. ഞാൻ പറയുന്ന ഓരോന്നും ഇനി കുറിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉപകരിക്കും. ശരി സർ. കുട്ടികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു. തെയ്യം എന്നത് വളരെ പുരാതനമായ ദ്രാവിഡ ആചാരമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ പൂർവികരെയും പണ്ടത്തെ വീരന്മാരെയും കുലദൈവങ്ങളായി ആചരിച്ചു വരുന്നു. മലയൻ, വണ്ണാൻ, വേലൻ, 300, 500 എന്നിങ്ങനെയുള്ള സമുദായക്കാരാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. കൂടുതലും അമ്മ ദൈവങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനം മുച്ചിലോട്ട് ഭഗവതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു റിസർച്ച് നടത്തിയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുകൊണ്ട് അത് വിശദമാക്കേണ്ടതില്ലല്ലോ. പണ്ട് എന്റെ തറവാട്ടിൽ കെട്ടിയാടാറുണ്ടായിരുന്ന തെയ്യമായിരുന്നു ഗുളികൻ. തറവാട്ടിലായതുകൊണ്ടാണോ എന്നറിയില്ല, എന്നെ വളരെ സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു. പിന്നീട് തറവാടും ഈ നാടും വിട്ടു പോകേണ്ടി വന്നപ്പോൾ എല്ലാം ആരുമില്ലാതെ ക്ഷയിച്ചുപോയി. തെയ്യക്കാലം തുടങ്ങിയാൽ ഞാൻ എപ്പോഴും ചമയപുരയിലായിരിക്കും. അതൊരു ഭംഗിയാണ് കാണാൻ. വികൃതി കൂടി നടക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരും കുരുത്തോലയും പാളയും കെട്ടി പഴയ പാത്രങ്ങളെ ചെണ്ടയുമാക്കി ഗുളികൻ തുള്ളാറുണ്ട്. അതിനൊക്കെ മുതിർന്നവരുടെ വക നല്ല തല്ലും കിട്ടും. അന്നൊക്കെ ഭയങ്കര വിശ്വാസവും പേടിയുമൊക്കെയായിരുന്നു മുതിർന്നവർക്ക് പോലും. ഇന്നതൊക്കെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗം മാത്രമായി മാറി ചിലയിടങ്ങളിലെങ്കിലും. അന്നത്തെ ആ ഭയം ഒന്നും ഇന്ന് കാണാനില്ല. മനു ചോദിച്ചു, സർ, ഈ തോറ്റം പാടുക എന്നത് എന്താണ്? തോറ്റം എന്നത് തെയ്യം തുടങ്ങുന്നതിന് മുൻപായി 10 തോറ്റങ്ങളാണ്. അതിൽ 9 തോറ്റം ആകുമ്പോഴേക്കും ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്ക് അയാൾ മാറിയിട്ടുണ്ടാകും. തന്റെ കാലുകൾ വിറപ്പിച്ചുകൊണ്ടാണ് അത് ഉറഞ്ഞു തുടങ്ങുന്നത്. തോറ്റത്തിന്റെ വേഗതക്കനുസരിച്ച് തെയ്യം ഉറഞ്ഞു തുടങ്ങുന്നു. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓരോ തോറ്റവും പാടിപ്പറയുന്ന കഥകളാണെന്ന്. ഉറക്കമില്ലാതെ കഠിനമായ വ്രതം നോറ്റ് പുലർച്ചെ കെട്ടിയാടുന്ന തെയ്യമാണ് ഗുളികൻ. അതുതന്നെ പല പേരുകളിൽ പല രൂപത്തിൽ കെട്ടിയാടുന്നു. ഗുളികനുണ്ടായ കഥ ഞാൻ പറയാം. പണ്ട് തന്റെ ഭക്തനായ മാർക്കാണ്ഡേയന്റെ രക്ഷയ്ക്കു വേണ്ടി മഹാദേവൻ കാലനെ തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കി. പിന്നീട് ഭൂമിയിൽ മരണമില്ലാതാവുകയും ഭൂമി ദേവിക്ക് ഭാരം താങ്ങാനാവാതെ മഹാദേവനോട് സങ്കടം പറയുകയും ചെയ്തുവത്രേ. അതിന് പരിഹാരമായി ശിവൻ തന്റെ പെരുവീരരൂന്നിയപ്പോൾ ഗുളികൻ അവതരിച്ചു എന്നാണ് കഥ. ഇതൊക്കെ ഞാൻ കേട്ടു പരിചയം മാത്രമാണ് കേട്ടോ. കഥകൾ പല രീതിയിലും ഉണ്ട്. ഇതുപോലെ ഗുളികന്റെ ചമയത്തിലും അലങ്കാരങ്ങളിലും എല്ലാം മറ്റുള്ളവയെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. സാധാരണ കറുത്ത വേഷവും വലിയ മുടിയും ഭയാനകമായ മുഖത്തെഴുത്തും ഒക്കെ ആണെങ്കിലും അധികം കാവുകളിലും കാണുന്നത് വെള്ളയും കരിയും ദേഹം മുഴുവൻ ചാർത്തിയ ചുവന്ന പട്ടുടുത്ത കോലത്തെയാണ്. കണ്ണുകളിൽ ദൗദ്രതയും കയ്യിൽ ഒരു വടിയും ഉണ്ടായിരിക്കും. ചടുലമായ ചുവടുകളും പൊയ്ക്കാലിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ആണ് ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നത്. മുഖത്തെഴുത്തിലുമുണ്ട് വ്യത്യാസം. നെറ്റിയിൽ തൃശൂലവും ഉണ്ടാവും.
കമുങ്ങിന്റെ പാളയും കുരുത്തോലയും കൊണ്ടുള്ള വലിയ മുടിയും ഒക്കെ മറ്റു തെയ്യങ്ങളിൽ നിന്നും ഗുളികനെ വ്യത്യസ്തമാക്കുന്നു. അതെല്ലാം അണിഞ്ഞ് ചമയപ്പുരയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദൈവിക ഭാവത്തോടെ ആയിരിക്കും. നമ്മൾ അറിയാതെ എഴുന്നേറ്റ് കൈകൾ കൂപ്പി ആ ഭഗവാനിലേക്ക് ലയിച്ചു നിന്ന് പോകുന്ന അവസ്ഥ, അസാമാന്യ മെയ്വഴക്കത്തോടെയുള്ള പ്രകടനത്തിന് ശേഷം തളർച്ച വകവെക്കാതെ തന്നെ വിശ്വസിക്കുന്ന ഭക്തഹൃദയങ്ങളുടെ വേദനകളും പരാതികളും തീർത്തു ആശ്വസിപ്പിക്കുന്ന ഒരു രക്ഷിതാവിനെ അവിടെ കാണാൻ കഴിയും. ഭക്തന്റെ എല്ലാ ഭാരങ്ങളും സ്വന്തം ചുമലിലേക്ക് ആവാഹിച്ച് അടുത്ത വർഷവും തന്നെ വന്ന് കാണണമെന്ന് വാക്കിനാൽ ജീവിതത്തിനൊരു പ്രതീക്ഷ നൽകി ഓരോ ഭക്തർക്കും അനുഗ്രഹം ചൊരിയുന്നു. എന്റെ അച്ഛനൊക്കെ ഇത് കഴിഞ്ഞു വന്നാൽ കുറച്ച് ദിവസത്തേക്ക് ശരീരം ഒന്നനക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. കിലമ്പിട്ടുരഞ്ഞതിന്റെയും തലയിൽ കെട്ടുമുറുകിയതിന്റെയും ഭാരമുള്ള മുള കൊണ്ടുണ്ടാക്കിയ ഏണി പോലുള്ള ആകാശം മുട്ടുന്ന മുടിയെടുത്ത് കഴുത്ത് അനക്കാനാവാതെ ദിവസങ്ങളോളം വേദന സഹിച്ചും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിത പ്രാരാബ്ധം തലയിലേറ്റുന്നവർക്ക് തളർച്ചയുടെ പേര് പറഞ്ഞിരിക്കാൻ ആവില്ലല്ലോ. കാവുകളിൽ നിന്ന് കാവുകളിലേക്ക് പിന്നെയും യാത്ര തന്നെ. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. കാരണം തങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥനയും കണ്ണീരുമായി തൊഴു കൈകളോടുകൂടി നിൽക്കുന്ന ഭക്തഹൃദയങ്ങളിലേക്ക് ഞാനില്ലേ കൂടെ എന്ന ഒരു വാക്കിൻ തന്റെ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരയുന്ന ഭക്തരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിന്റെ മഞ്ഞൾ പ്രസാദം നൽകുമ്പോൾ അവരിലെ ദൈവികത മറ്റെല്ലാം മറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ശരി കുട്ടികളെ, പുറത്തു മഴ തോർന്നിരിക്കുന്നു, ഇനി നിങ്ങൾ ഉറങ്ങിക്കോളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ അവിടെ എത്തിയതിനു ശേഷം തുടരാം. ഉറക്കക്ഷീണവും മഴയുടെ തണുപ്പും എല്ലാം കൂടി എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങി. പിറ്റേന്ന് അത് രാവിലെ എഴുന്നേറ്റ് അവർ ആ കാവിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഒറ്റക്ക് ആരും ഒന്ന് കയറാൻ പേടിക്കുന്ന കാവിലെത്തിയ അവർ അത്ഭുതപ്പെട്ടു. കാരണം ശരിക്കും അതൊരു കാട് തന്നെയായി മാറിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന തിറകളുടെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന് ആ മഞ്ഞൾ കുറിയുടെ മണം അനുഭവപ്പെട്ടു. മൂർത്തിയുടെ സ്ഥാനം കാട് പിടിച്ചെങ്കിലും വാളിന്റെയും ചിലമ്പിന്റെയും തിളക്കത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു. അവിടെ മുഴുവൻ നടന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങളായി കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അദ്ദേഹം. മറ്റു ചില കാര്യങ്ങളൊക്കെ ആ നാട്ടിലെ കുറച്ചുപേരും അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. സാറിന് ഇവിടെ ഇരിക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? സഞ്ജു ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇവിടെ ഉള്ളവരാണ് എന്റെ കാവൽ ശക്തികൾ. ഇപ്പോൾ ഈ നാടുമായും കാവുമായും അടുപ്പമില്ലെങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തി കൂടെയുള്ളതായി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെന്റെ ഈ മൂർത്തി തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശരി, സംസാരിച്ചിരുന്നാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം വൈകും. വേഗം തന്നെ പ്രൊജക്ട് എല്ലാം തീർക്കാൻ ശ്രമിക്കൂ കുട്ടികളെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാവിനെ ആകെ ഒന്നുകൂടി നോക്കിക്കണ്ടു. ഒരു നിമിഷം ഒരായിരം ഓർമ്മകൾ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. വൈകുന്നേരത്തോടുകൂടി അവർ കാവിന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെല്ലാം ആവശ്യമായ എല്ലാം തയ്യാറാക്കി തിരിച്ചു പോകാനൊരുങ്ങി. തങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി ആ നാടിനെയും കാവിനെയും തിരിഞ്ഞു നോക്കി. അവിടെ തനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു ചിലമ്പിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി. കൂടെ എന്റെ ദൈവേ എന്ന ഒരാർത്ഥനാദത്തോടെയുള്ള വിളിയും.

സ്വപ്ന നിശാന്ത് കൊതേരി എഴുതിയ മാന്ധി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി രാമചന്ദ്രൻ താഴിപ്പുറം പട്ടാന്നൂർ എഴുതിയ എന്റെ സ്വന്തം എന്ന ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് രഘുരാജ ചാലോട്, ആലപിക്കുന്നത് നിമിത കൃഷ്ണകുമാർ.

രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാന്നൂർ എഴുതിയ എന്റെ സ്വന്തം എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് രഘുരാജ് ചാലോട്, ആലപിച്ചത് നിമിത കൃഷ്ണകുമാർ. ഇനി നമുക്ക് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ സ്വകാര്യ ദുഃഖം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് രജനി എം കെ.

0: രമ്യശ്രീ പ്രജിത്ത് എഴുതിയ സ്വകാര്യ ദുഃഖം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രജനി എം കെ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മപിതാമഹന് വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിശേഷ ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് വിശേഷ ഗാനങ്ങളിൽ മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകളാണ്.

1954 ഇറങ്ങിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലാണ് ആദ്യമായി മാപ്പിളപ്പാട്ട് വരുന്നത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന അതിപ്രശസ്തമായ ഈ ഗാനം കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ അനിവാര്യതയാവും. മലയാള സിനിമയിൽ പിന്നീട് മാപ്പിളപ്പാട്ടുകളുടെ വസന്തം സൃഷ്ടിച്ച രാഘവൻ മാസ്റ്റർക്ക് അല്ലാതെ വേറെ ആർക്കാണ് അതിന് ചരിത്ര നിയോഗം ഉണ്ടാവുക? ഇന്ന് ഏതൊരു മാപ്പിളപ്പാട്ടിന്റെയും ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴമയുടെ മാധുര്യം തുളുമ്പുന്ന മാപ്പിളപ്പാട്ടുകളിൽ ഏറെയും രാഘവൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചത്. സിനിമയിലെ ആദ്യ മാപ്പിളപ്പാട്ടിന് ഈണം നൽകി ആലപിച്ച രാഘവൻ മാസ്റ്ററുടെ കാര്യം പോലെ തന്നെയാണ് പി ഭാസ്കരൻ മാസ്റ്ററുടെയും. ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിന് വരികൾ എഴുതിയതും സിനിമയുടെ സംവിധായകന്റെ തൊപ്പി തലയിലണിഞ്ഞതും ഭാസ്കരൻ മാഷാണ്. ഭാസ്കരൻ മാഷ് എന്ന് സ്നേഹപൂർവ്വം മലയാളക്കാരെ വിളിക്കുന്ന പി ഭാസ്കരൻ മാസ്റ്ററായിരുന്നു.

ആറ്റുവഞ്ചി കടവിൽ വെച്ച്, പടച്ചവൻ പടച്ചപ്പൂ തുടങ്ങി മലയാളക്കര പതിറ്റാണ്ടുകളായി പാടി നടക്കുന്ന ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകളിൽ പലതും ഭാസ്കരൻ മാഷിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്കുകളായിരുന്നു.

ഭാസ്കരൻ മാഷും രാഘവൻ മാഷും നൽകിയ തുടക്കം പിഴച്ചില്ല. വയലാർ, പൂവച്ചൽ ഖാദർ, യൂസഫ് അലി കേച്ചേരി, അങ്ങനെ സമകാലീനരും പിന്നീട് വന്നവരും ആയ എഴുത്തുകാരിലൂടെയും എം എസ് ബാബുരാജ്, ജി ദേവരാജൻ എന്ന സംഗീത പ്രതിഭകളിലൂടെയും അതും 60കളും 70കളും കീഴടക്കി 80കളിലും തുടരുന്നു. പിന്നീടാവണം ആ തുടർച്ചകൾക്ക് അല്പമെങ്കിലും കുറവ് വന്നത്. ഐ വി ശശിയുടെയും മറ്റു മലബാറിന്റെ മണമുള്ള സിനിമകളിൽ മാപ്പിളപ്പാട്ട് ഒരു അവശ്യ ഘടകം തന്നെയായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതിനും അപ്പുറമായിരുന്നു അല്ലേ? കാലങ്ങൾക്കനുസരിച്ച് മലയാള സിനിമയിലും മാറ്റങ്ങളുണ്ട്. ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും കഥാതന്തുകൊണ്ടും ഉണ്ടായ നിരവധി മാറ്റങ്ങൾ. മുന്നോട്ട് കുതിക്കുമ്പോഴും പഴയ കാലത്തേക്ക് ഒരു എത്തിനോട്ടവും മലയാള സിനിമ നടത്താറുണ്ട്. പാട്ടിന്റെ രൂപത്തിലാണ് അവ കൂടുതലായും കാണാറുള്ളത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടിന്റെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു. തുടർച്ചയായി സിനിമയിൽ കേട്ടുകൊണ്ടിരുന്ന മാപ്പിളപ്പാട്ടുകൾ പിന്നീട് എപ്പോഴോ ഒറ്റപ്പെട്ടുപോയി. എന്നാൽ ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകൾ എടുത്താലറിയാം, മികച്ച ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് മാപ്പിളപ്പാട്ടുകൾ അല്ലേ? സിനിമ കണ്ട് തിയേറ്ററുകളിൽ നിന്നിറങ്ങുന്നവരുടെ ചുണ്ടിൽ അവർ കേട്ട മാപ്പിളപ്പാട്ടുമുണ്ടാകും. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ എന്നിങ്ങനെ മലയാളക്കാരെ ഏറ്റെടുത്ത നിരവധി പാട്ടുകളുണ്ട് അല്ലേ? 1961 റിലീസായ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് വിശേഷ ഗാനങ്ങളിൽ കേൾക്കാം.

1979 റിലീസായ തേൻതുള്ളി എന്ന ചിത്രത്തിൽ പി ടി അബ്ദുറഹ്മാൻ രചിച്ച രാഘവൻ മാസ്റ്റർ ഈണമിട്ട ഊത്തുപള്ളിയിലെന്നു നമ്മൾ എന്ന പാട്ട് വിരഹത്തിന്റെ കയ്പ്പുകാലം വിവരിക്കുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഇന്നും ഓടിയെത്താറുണ്ട്.

രാഘവൻ മാസ്റ്റർക്കും ഭാസ്കരൻ മാഷിനും പിന്നാലെ ഇതേ പാത പിന്തുടർന്ന് വയലാറും പൂവച്ചൽ ഗാദറും യൂസഫ് അലി കേച്ചേരിയും ഒക്കെ എത്തി. ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച റസൂലെ നിൻകനി വാലെ റസൂലെ നിൻവരവാലെ എന്ന ഗാനം മലയാളികളുടെ മനസ്സ് കീഴടക്കിയതാണ്. ഇനി നമുക്ക് കേൾക്കാം സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം.

ഈ പാട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. അങ്ങാടി എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന ഈ പാട്ട് പാടിയത് കെ ജെ യേശുദാസ് ആയിരുന്നു. അന്ന് ഏറെ ജനപ്രീതി നേടിയ ഗാനം ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്.

ഇത്തരത്തിൽ 60കളും 70കളും 80കളും മാപ്പിളപ്പാട്ടുകൾ അടക്കി വാണു അല്ലേ. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിനെ, എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ പാട്ട് എടുത്തില്ല എന്നല്ലേ. മാപ്പിളപ്പാട്ടിൽ ഏറ്റവും നല്ലൊരു പാട്ട് എന്ന് തന്നെ പറയാം. യൂസഫലിയുടെ തോലകയിൽ വിരിഞ്ഞ അത്തറിൻ മണമുള്ള ഗാനമാണ് നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിനെന്ന ഗാനം. നമുക്ക് ഈ ഗാനം കേൾക്കാം.

മലയാള സിനിമയിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ എത്തിയിട്ടുണ്ട് അല്ലേ? നാരായം, പരദേശി, ദൈവനാമത്തിൽ എന്നീ സിനിമകളിൽ മാപ്പിളപ്പാട്ടുകൾ എത്തിയെങ്കിലും അതിന് പിന്നീടൊരു തുടർച്ചയുണ്ടായില്ല. ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാനായി മാത്രമെത്തിയ വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ ഗാനങ്ങൾ, അതായിരുന്നു പിന്നീടുള്ള മാപ്പിളപ്പാട്ടിലെ എണ്ണം. അതിലൊന്നായിരുന്നു 1988 പുറത്തിറങ്ങിയ ഐ വി ശശി ചിത്രം 1921 മുത്തുനവരത്നം മുഖം എന്ന ഗാനം. മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ഈ ഗാനം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു.

രണ്ടായിരത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരുപാട് ആൽബം മാപ്പിളപ്പാട്ടുകൾ വരവായി അല്ലേ. മാപ്പിള ആൽബം വലിയ ആരാധകരുണ്ടായി. സിനിമകളിൽ ഇടം പിടിച്ചിരുന്നില്ല, എങ്കിലും ഈ ഗാനങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. കൊല്ലം ഷാഫിയും താജുദ്ദീനും സലീം കോടത്തൂരും ഒക്കെ പ്രണയത്തെയും വിരഹത്തെയും കുറിച്ച് പാടിയപ്പോൾ മലയാളികളും അതേറ്റുപാടി. പക്ഷേ ഇന്നത്തെ വിശേഷഗാനങ്ങളിൽ സിനിമകളിലെ മാപ്പിളപ്പാട്ടുകളാണ് കേട്ടോ. എങ്കിലും പഴയ മാപ്പിളപ്പാട്ടുകളുടെ തട്ട് താണ് തന്നെയിരുന്നു. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാപ്പിളപ്പാട്ടുകൾ മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. മാണിക്കേ മലരായ പൂവി എന്ന ഗാനം 2019 ഒരു അഡാർ ലവ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചപ്പോൾ മലയാളികൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അല്ലേ.

സുരേഷ് ഗോപി നായകനായി 2022 സെപ്റ്റംബറിൽ ഇറങ്ങിയ മേം ഹൂം മൂസ എന്ന ചിത്രത്തിലെ ആരംഭത്തേനിമ്പ തൂമിന്നൽ തുള്ളുന്നേ എന്ന ഗാനവും മാപ്പിളപ്പാട്ടിന്റെ ശൈലി നിലനിർത്തി റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ശ്രീനാഥ് ശിവശങ്കർ സംഗീതം പകർന്നപ്പോൾ മധു ബാലകൃഷ്ണൻ ശബ്ദവും നൽകി.

സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് അച്ചുവിന്റെ അമ്മ. ഈ ഗാനത്തിലും ഒരു മാപ്പിളപ്പാട്ടിനുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരുടെ ഹൃദയത്തിലും ആ പാട്ടുണ്ടായിട്ടുണ്ടാവും അല്ലെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. മഞ്ജരിയും സംഘവും പാടിയ ഈ ഗാനമാവട്ടെ വിശേഷ ഗാനങ്ങളിൽ അടുത്തതായി.

ഈ മാപ്പിളപ്പാട്ടും മലബാറിന്റെ മുഞ്ചു വിളിച്ചോതുന്ന ചിത്രമായ സുലേഖ മനസ്സിൽ ഇടം പിടിച്ചു. ടി കെ കുട്ടിയാലി രചിച്ച്, ടി കെ രാമമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച്, എം പി ഫൗസി ആലപിച്ച ഈ പഴയ ഗാനം മലയാളക്കാരെ പാടി നടന്ന ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകളിൽ ഒന്നായിരുന്നു അല്ലേ? മലബാറിലെ കല്യാണ വീടുകളിൽ ഒരു കാലത്ത് തരംഗമായ ഈ പാട്ട് ഓരോ മലയാളിയും 2023 വീണ്ടും ഏറ്റുപാടി. ചിത്രത്തിലും കല്യാണ വീട്ടിലെ പാട്ടായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുഹ്സിൻ പരാരി ഗാനത്തിലെ അധിക വരികൾ എഴുതി ചേർത്തപ്പോൾ വിഷ്ണു വിജയ് സംഗീതം നൽകി. വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് എന്നിവരാണ് ഈ ഗാനം ആലപിച്ചത്. ഈ ഗാനമാവട്ടെ വിശേഷ ഗാനങ്ങളിൽ അടുത്തതായി.

0: മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കിയ വിശേഷ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. വിശേഷ ഗാനങ്ങളിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഓർമ്മകൾക്ക് എന്നും ഒരു സംഗീതമുണ്ട് അല്ലേ? ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ബാല്യവും യൗവനവും നാടും വീടും പ്രിയപ്പെട്ടവരുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും. മലയാള സിനിമയുടെ സുവർണ കാലത്ത് ജനിച്ച ഗാനങ്ങൾ ഇന്നും കാലത്തെ അതിജീവിച്ച് നമ്മുടെ മനസ്സുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, ദക്ഷിണമൂർത്തി, കെ രാഘവൻ, എം കെ അർജുനൻ തുടങ്ങിയ സംഗീത പ്രതിഭകളുടെ ഈണങ്ങളും വയലാർ ഒ എൻ വി കുറുപ്പ്, പി ഭാസ്കരൻ, യൂസഫ് അലി കേച്ചേരി എന്നിവരുടെ ഹൃദയസ്പർശിയായ വരികളും കെ ജി യേശുദാസ്, എസ് ജാനകി, പി സുശീല, പി ലീല തുടങ്ങിയ ഗായകരുടെ സ്വരമാധുര്യവും ചേർന്ന ഗാനങ്ങളാണ് ഇന്ന് നമുക്കൊപ്പം. അപ്പോൾ കാലത്തെ പിന്നിലേക്ക് തിരിച്ച് പഴയകാല ഗാനങ്ങളുടെ മധുര ലോകത്തേക്ക് നമുക്കൊരു യാത്ര തുടങ്ങാം അല്ലേ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ ദീർഘിപ്പിക്കേണ്ട, ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് കടക്കാം. ആദ്യ ഗാനം 1970 പുറത്തിറങ്ങിയ മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ഉഷാഖന്യാണ് ഈണം നൽകിയത്. എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. സുധിൻ മേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വാസുദേവൻ നായരാണ്. പ്രേം നസീർ, വിൻസെന്റ്, ഷീല, അടൂർ ഭാസി, പി ജെ ആന്റണി, കടുവാക്കുളം ആന്റണി, മധുബാല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ കേൾക്കാം മാനസമണി വേണുവിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

പ്രിയ ശ്രോതാക്കളെ, എത്ര വട്ടം കേട്ടാലും മടുപ്പിക്കാത്ത ഒരു ഗാനമായിരുന്നു അത് അല്ലേ? നല്ല സംഗീതത്തിന് കാലമില്ലെന്ന് തെളിയിക്കുന്ന ഇത്തരം ഗാനങ്ങളാണ് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അല്ലേ? ഇനി നമുക്കൊരു മറ്റൊരു അനശ്വര ഗാനത്തിലേക്ക് പോയാലോ. എം എസ് മണി സംവിധാനം ചെയ്ത് HH ഇബ്രാഹിം നിർമ്മിച്ച ചിത്രമാണ് ഡോക്ടർ. സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, ഷീല, കെ വി ശാന്തി, കോട്ടയം ചെല്ലപ്പൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എം ബി ശ്രീനിവാസനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം വിരലൊന്നും മുട്ടിയാൽ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് പി ലീല.

സിനിമ മാറി, കാലം മാറി, സംഗീതത്തിന്റെ ശൈലിയും മാറി. പക്ഷേ പഴയകാല ഗാനങ്ങളുടെ ആത്മാവ് ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട് അല്ലേ? ആ ഗാനങ്ങളിലൊക്കെ ജീവിതമുണ്ടായിരുന്നു, ഒരു കവിതയുണ്ടായിരുന്നു, വികാരവും ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കേൾക്കണ്ടേ അടുത്ത മനോഹരമായ ഗാനം? കളിത്തോഴൻ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് AM രാജ, S ജാനകിയും സംഘവും. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ജി ദേവരാജനാണ് ഈണം നൽകിയത്. 1966 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രേം നസീർ, ഷീല, ജി കെ പിള്ള, അടൂർ ബാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മാളിക മേലൊരു മണ്ണാത്തിക്കിളി എന്നത്.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലേതാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, കവിയൂർ പൊന്നമ്മ, സത്യൻ, മധു, ഷീല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യരാത്രി മധുവിധുരാത്രി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിച്ചാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1967 പുറത്തിറങ്ങിയ നാടൻ പെണ്ണ് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം ഒ ജോസഫാണ്. സത്യൻ, പ്രേംനസീർ, ജയഭാരതി, ഷീല, അടൂർ ഭാസി, തിക്രുച്ചി സുകുമാരൻ നായർ, ബഹദൂർ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഇതിൽ 8 ഗാനങ്ങളാണ് ഉള്ളത്.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. മൈനത്തെരുവി കൊലക്കേസ് എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. സത്യൻ അടൂർഭാസി, ഷീല കൊട്ടാരക്കര, ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം പള്ളാതുരുത്തിയാറ്റിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് കമുകര പുരുഷോത്തമൻ. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ലേഡി ഡോക്ടർ. ഇതിൽ നമുക്ക് ആസ്വദിക്കാം മധുരിക്കും ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ഗാനം.

ചിത്രമാണ് അഗ്നിപുത്രി. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, ജോസ് പ്രകാശ്, ബഹദൂർ, ടി കെ ബാലചന്ദ്രൻ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി സുശീലയാണ് പാടിയിരിക്കുന്നത്.

അടുത്ത ഗാനം കെ ജെ യേശുദാസ് പാടിയത്. ചിത്രം കലക്ടർ മാലതി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രണ്യസീർ, ഷീല എന്നിവരെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണ് കലക്ടർ മാലതി. ഇതിൽ നമുക്ക് ആസ്വദിക്കാം നീലക്കൂവള പൂവുകളോ എന്ന് തുടങ്ങുന്ന ഗാനം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തിരിച്ചടി എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, P. സുശീല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് R. സുദർശനാണ് ഈണം നൽകിയത്. പ്രേംനസീർ, ഷീല എന്നിവരെ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ചിത്രമാണ് തിരിച്ചടി. 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വെള്ളത്താമര മുട്ടുപോലെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത ഗാനം കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയത് ചിത്രം തുലാഭാരം. 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഹരി പോത്തനാണ്. പ്രേം നസീർ, മധു, ശാരദ, ഷീല, തിക്കുറിശി സുകുമാരൻ നായർ, കടുവാക്കുളം ആന്റണി, എൻ ഗോവിന്ദൻ കുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പ്രഭാത ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: தச்சம்
1: ரேடியோ மலபார் ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, PB ശ്രീനിവാസ്, S ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം നൽകി 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് രഹസ്യം. പാടിയിരിക്കുന്നത് പി ലീല. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ പി കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, കെ പി ഉമ്മർ, ജോസ് പ്രകാശ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കേൾക്കാം മഴവില്ല് കൊണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം.

89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ജ്വാല എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, ബി വസന്ത. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഇണ നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം കുഞ്ചാക്കോ ആണ്. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, ശാരദ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുടമുല്ല പൂവിനും എന്നു തുടങ്ങുന്ന ഗാനം

0: ഈ ഗാനങ്ങൾ സമ്മാനിച്ച മധുര സ്മരണകൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലെ അനശ്വര ഗാനങ്ങളുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 13, ഹിജ്റാവർഷം 1447 മുഹറം 11, ശകവർഷം 1948 ആഷാഢം 6, 2026 ജൂൺ 27 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.